സമയം 5:53:19. 103.6 MHz ലഫം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 27, കൊല്ലവർഷം 1201 മിഥുനം 3, 2026 ജൂൺ 17 ബുധനാഴ്ച.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
1: വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി.
2: നമ്മിൽ പലർക്കും വിജയിക്കാനാവാത്തത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, ബുദ്ധിശക്തിയോ വിദ്യാഭ്യാസ യോഗ്യതയോ കുറഞ്ഞതുകൊണ്ടുമല്ല, അവസരങ്ങൾ ലഭിക്കാത്തതിൻ്റെ പോരായ്മയുമല്ല. വളരാനും കഴിവ് തെളിയിക്കാനും സന്ദർഭം ഏറെയുണ്ടെങ്കിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയാണ് അവരെ പിന്നാക്കം വലിക്കുന്നത്. എന്തു കാര്യം ചെയ്യുമ്പോഴും കൂടെയുള്ളവരും കൂട്ടുകാരും എന്തു കരുതും എന്ന നെഗറ്റീവ് ചിന്തയാണ് പലർക്കും പുരോഗതിക്ക് തടസ്സമാവുന്നത്. കലാകായിക രംഗങ്ങളിൽ മികവുള്ള പല വിദ്യാർത്ഥികളും ആ രംഗത്തേക്ക് വരാത്തത് മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കും എന്ന ആശങ്ക കൊണ്ടാണ്. എഴുതാനും വരക്കാനും കഴിവുണ്ടായിട്ടും മറ്റുള്ളവർ പരിഹസിക്കില്ലേ, അവരുടെ കമൻറ്റുകൾ എങ്ങനെ അഭിമുഖീകരിക്കും എന്നെല്ലാം ഓർത്ത് പിൻവാങ്ങുന്നവരുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ വില നഷ്ടപ്പെടുമോ എന്നോർത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ പ്രശ്നം കഴിവില്ലായ്മയല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ താൻ പരാജയപ്പെടുമോ, അഭിമാനം കുറഞ്ഞു പോകുമോ, സ്ഥാനം നഷ്ടപ്പെടുമോ തുടങ്ങിയ ചിന്തകളാണ് വ്യക്തിയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത്. ഈ മാനസിക തടസ്സം, മെൻ്റൽ ബ്ലോക്ക് നീങ്ങാത്തിടത്തോളം കാലം അയാൾക്ക് വിജയിക്കാനാവില്ല. സ്വന്തം കഴിവിൽ വേണ്ടത്ര വിശ്വാസമില്ലാതിരിക്കുക, അമിതമായ അഭിമാനബോധം, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഭയം എന്നിവയാണ് ഈ മാനസിക തടസ്സത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. കുറച്ചുകൂടി കഴിയട്ടെ, ഒന്നുകൂടി മെച്ചപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരുമുണ്ട്. എല്ലാം ശരിയായിട്ട് തുടങ്ങാമെന്ന് കാത്തിരിക്കുന്ന പെർഫെക്ഷനിസ്റ്റുകളുമുണ്ട്. ഇവർക്ക് ഇത്തരം മെൻ്റൽ ബ്ലോക്കുകൾ കൂടുതലായിരിക്കും. സ്വന്തത്തെക്കുറിച്ചുള്ള മതിപ്പും വിശ്വാസവും നല്ലതു തന്നെ. എന്നാൽ ഞാൻ, എൻ്റെ ഇടം, എൻ്റെ സൗഖ്യം എന്ന മിഥ്യയായ പുറന്തോടിൽ നിന്ന് പുറത്തു കടക്കാതെ നമുക്കൊരിക്കലും വളരാനാവില്ല. മനഃശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ കംഫോർട്ട് സോൺ, സുരക്ഷിത മേഖല ഭേദിക്കുമ്പോൾ മാത്രമാണ് മാറ്റവും പുരോഗതിയും സാധ്യമാകുന്നത്. നാം ആത്മാർത്ഥമായി ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ മുഴുവൻ നമ്മെ പരിഹസിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് എന്ന് ധരിക്കേണ്ടതില്ല. ബഹുജനം പലവിധം എന്നല്ലേ, ചിലർ കളിയാക്കി ചിരിച്ചെന്നു വരാം, എന്നാൽ ഒരുപാട് പേർ കൈയടിക്കാനും സാധ്യതയുണ്ടല്ലോ. ഏതാനും അവിവേകികൾ പരിഹസിക്കുമെന്ന് ഭയന്ന്

0: എല്ലാറ്റിൽ നിന്നും ഉൾവലിയുന്നത് എന്തുമാത്രം മണ്ടത്തരമാണ്. മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ വിജയിക്കാനുള്ള അനവധി അവസരങ്ങളാണ് നാം സ്വയം നഷ്ടപ്പെടുത്തുന്നത്. മറ്റുള്ളവരെ മുഴുവൻ മാറ്റിയെടുക്കാനോ അവരെ മൗനികളാക്കാനോ നമുക്ക് സാധ്യമല്ല. നല്ല മനസ്സോടെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പരിഹാസവും നമുക്ക് തടസ്സമാവരുത്. നമ്മുടെ കഴിവും മികവും സദുദ്ദേശത്തോടെ പ്രയോജനപ്പെടുത്തണം. ലോകത്തിന് നന്മയുടെ വെളിച്ചം വിതറിയ പ്രവാചകരെ പോലും സമൂഹം കൂക്കി വിളിച്ച ചരിത്രമാണുള്ളത്. അവിവേകികളോട് അനുതാപപൂർവം പെരുമാറുകയും അവരുടെ അറിവില്ലായ്മയെ അവഗണിക്കുകയുമാണ് ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം: നീ വിട്ടുവീഴ്ച സ്വീകരിക്കുകയും സദാചാരം കൽപ്പിക്കുകയും അവിവേകികളെ വിട്ട് തിരിഞ്ഞു കളയുകയും ചെയ്യുക. മറ്റുള്ളവരുടെ വിലയിരുത്തൽ ഭയന്ന് സ്വന്തം കഴിവുകൾ കുഴിച്ചു മൂടാതിരിക്കുക. സ്വയം അംഗീകരിക്കുകയും പിഴവുകൾ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ചെറിയ ചെറിയ നേട്ടങ്ങളിൽ പോലും സന്തോഷവും അഭിമാനവും കണ്ടെത്തുക. എങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയുടെ മതിൽ തകർത്ത് നമുക്ക് മുന്നേറാൻ സാധിക്കും.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മൻസൂർ ഒദായി.

FM പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ ഇവിയനയിൽ G7 ഉച്ചകോടിയിൽ പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര യോഗാദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിൽ ഒരാൾക്ക് മലമ്പനി റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം തടയാൻ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി. ശിഖലവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കലക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മുഖമുദ്രയാണ് സംഗീതമെന്ന് മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കണ്ണൂർ പയ്യന്നൂരിൽ പോത്താങ്കണ്ടം ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന തുരീയം സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ഇന്നലെ മാസപ്പിറവി കണ്ടതായി വിവരം ലഭിച്ചതിനാൽ ഇന്ന് മുഹറം ഒന്നായിരിക്കുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഈ മാസം 25-26 തീയതികളിലാണ് മുഹറം 9-ഉം 10-ഉം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് I മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ പരാജയപ്പെടുത്തി. 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസിൻ്റെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. 6:10 കാവ്യാഞ്ജലി. ചെങ്ങപ്പുഴ കൃഷ്ണപിള്ളയുടെ ആ പൂമാല എന്ന കവിത ആലപിക്കുന്നത് വി മധുസൂദനൻ നായർ. 6:15 പ്രഭാത വന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി, പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. സ്മൃതി സാക്ഷ്യം. 7:15 ഡോക്ടർ ശങ്കേസ് ഇ എൻ ടി സെന്റർ അപൂർവഗാനം. ഈ പരിപാടിയുടെ സഹപ്രായോജകർ വെനീസിയ ബാത്വെയർ.

7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം, 7:30 പാട്ടുപെട്ടിക്കാലം പ്രായോജകർ GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ

7:45 സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം. ഈ പരിപാടിയുടെ സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട്. ഇളയനില സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി ആർട്ട് കഫേ. 8:45 കണ്ണങ്കണ്ടി ആർട്ട് കഫേയിൽ ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം സ്പോൺസേഡ് പരിപാടി. 9:30 വാർത്താജാലകം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:02 10:25 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡ്യുവറ്റ്സ്.

0: കാവ്യാഞ്ജലി.
1: ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ പൂമാല എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് വി. മധുസൂദനൻ നായർ.

0: ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ പൂമാല എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് വി മധുസൂദനൻ നായർ.
1: കാവ്യാഞ്ജലി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിലാദ്യം പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ ഗാനം പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന വയലാർ, സംഗീതം MS വിശ്വനാഥൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം.
1: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
3: സ്മൃതി മധുരം
4: 103.6 റിയൽ എഫ് എം.
0: വാണിജ്യറാം പാടിയ ഗാനം, ചിത്രം കൃഷ്ണ തുളസി.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മന്ദിരത്തിൽ അവസാനമായി ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.
3: സ്മൃതി മധുരം 103.6 റിയൽ FM.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: കണ്ണങ്കണ്ടി മഴക്കാലമേള.
3: 8.5 കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 കിലോ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. രാവിലെ 10:30 കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പങ്കെടുക്കുന്നു. സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് എച്ച് എസ് എസ് ഗ്രൗണ്ടിൽ രാവിലെ 11:30 വേൾഡ് കപ്പ് കിക്ക്, ഫുട്ബോൾ വേൾഡ് കപ്പ് അനുബന്ധ പരിപാടി. പി കെ റോസി ഫിലിം സൊസൈറ്റി

0: ടിയുടെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ചെലവൂർ വേണു അനുസ്മരണ ചടങ്ങ് വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് ആനക്കുളം സാംസ്കാരിക കേന്ദ്രത്തിലെ ബാലൻ കെ നായർ മെമ്മോറിയൽ ഹാളിൽ. തുടർന്ന് 6:15 വേണു ജീവിതം കാലം ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടായിരിക്കും.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ആകാശവാണി 103.6 റിയൽഎഫ്എം. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
7: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ ഇവിയാനിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
8: ഇന്ത്യ കാനഡ ബന്ധം ഭാവിയിലേക്ക് തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. LNG, LPG, മെറ്റലർജിക്കൽ കൽക്കരി എന്നിവയുമായി ബന്ധപ്പെട്ട വാണിജ്യ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി വിഷൻ 2035 ഇന്ത്യ UK ബന്ധത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയിലെ സഹകരണത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തതായും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഈ വർഷം അവസാനം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രസിഡന്റ് അൽ നഹ്യനെ നരേന്ദ്രമോദി ക്ഷണിച്ചു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘകാല പങ്കാളിത്തമാണ് ഇന്ത്യയും കെനിയയും പങ്കിടുന്നതെന്ന് മോദി പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽ സിസിയെയും നരേന്ദ്രമോദി കണ്ടു. ഈജിപ്തുമായി ദീർഘകാല സൌഹൃദത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചിയോട് ഇന്ത്യയും ജപ്പാനും വൈവിധ്യമാർന്ന മേഖലകളിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് തുടരുമെന്നും വ്യാപാരവും നിക്ഷേപവും മുൻഗണനാ മേഖലകളായി തുടരുമെന്നും മോദി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിനെയും മോദി കണ്ടു.
7: അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ എടുത്തു പറഞ്ഞു. പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എംബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. എംബോള വാക്സിൻ, രോഗനിർണയം, ചികിത്സ എന്നിവയുടെ വികസനത്തിനും നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത G7 രാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു. ക്യാൻസർ ഗവേഷണത്തിൽ കൂടുതൽ സഹകരണവും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും പ്രതിരോധം, രോഗനിർണയം, ഗുണനിലവാര ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യവും നേതാക്കൾ എടുത്തുപറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിനു ശേഷം ഇരു നേതാക്കളും തമ്മിലെ ആദ്യ നേരിട്ട കൂടിക്കാഴ്ചയാണ് ഇന്നത്തേത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ലോവാക്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യയടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന്

0: സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് അംബാസിഡർ ചൂണ്ടിക്കാട്ടിയ മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുന്നത് കൂടിയാണ് ഈ നീക്കം. ഇരു രാജ്യങ്ങളിലുമുള്ള വളരെ സുന്ദരമായ ഭൂപ്രദേശങ്ങളിൽ ചിത്രീകരണം നടത്താൻ ഇത് അവസരമൊരുക്കും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: അന്താരാഷ്ട്ര യോഗാദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ യോഗാദിനം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് എല്ലാ സംഘടനകളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും വിവിധ മേഖലകളിൽ ഉള്ളവർക്കും യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സംഘടനകൾ പ്രവർത്തിക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ പൈതൃക സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
2: രാജ്യത്തിന്റെ നാഗരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത സുപ്രധാന സംരംഭങ്ങൾ പൌരന്മാരിൽ അഭിമാനബോധം വളർത്തി. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി അയോധ്യയിലെ ശ്രീരാമ മന്ദിറിൽ രാംലലയുടെ പ്രാൺപ്രതിഷ്ഠ നടത്തിയതാണ് ഇതിലെ ഏറ്റവും പ്രധാന നിമിഷങ്ങളിലൊന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തലായിരുന്നു പ്രാൺപ്രതിഷ്ഠ. പരമ്പരാഗത നാഗരിക ശൈലിയിൽ നിർമ്മിച്ച അയോധ്യ ക്ഷേത്രം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും രാജ്യത്തെ വാസ്തു വിദ്യാ മികവിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. 2022 ഒക്ടോബറിൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ മഹാകല്ലോക് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 850 കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ്. ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഉപയോഗപ്പെടുത്തി സജ്ജീകരിച്ച മഹാകല്ലോക് രാജ്യത്തിന്റെ പൈതൃകത്തെ നവീകരണവുമായി ബന്ധിപ്പിച്ചു. 2021 ഡിസംബറിൽ വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ ഇടനാഴി കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിച്ച് തീർത്ഥാടന അനുഭവത്തെ മാറ്റിമറിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ വനം ഡിവിഷനിൽ ആലത്തൂർ താലൂക്കിൽ വനാതിർത്തിയിൽ 4 കിലോമീറ്റർ ഫെൻസിംഗ് ഈ ആഴ്ച പൂർത്തീകരിക്കും. നിലവിലെ 2000-ത്തോളം കിലോമീറ്റർ വേലികളുടെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചു. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന സർപ്പ പദ്ധതിയുടെ 2ാം ഘട്ടവും ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസ് സെനഗലിനെ തോൽപ്പിച്ചത്. ഇറാഖിനെ 1-4 ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ഖത്തർ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളും മുൻ ലോക ചാമ്പ്യന്മാരുമായ ഫ്രാൻസിനെ വരച്ച വരയിൽ നിർത്തി സമനിലയെങ്കിലും നേടാനുള്ള സെനഗലിന്റെ പ്രതിരോധ തന്ത്രം വിജയിച്ചില്ല. ഫ്രഞ്ച് താരങ്ങളെ അനങ്ങാൻ സാധിക്കാത്ത വിധം പൂട്ടിയിട്ട് ആദ്യ പകുതിയിൽ ആഫ്രിക്കൻ ടീം ലക്ഷ്യം കണ്ടെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. 2ാം പകുതിയിൽ അടങ്ങാത്ത വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ഫ്രഞ്ച് സൈന്യം അക്ഷരാർത്ഥത്തിൽ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. മൈക്കൽ ഒലീസയുടെയും സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെയും മികവിൽ ഗ്രൂപ്പ് മത്സരത്തിൽ സെനഗലിനെ 1-3 ഗോളുകൾക്ക് കീഴടക്കി ഫ്രാൻസ് ലോകകപ്പിൽ വരവറിയിച്ചു. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളും ണങ്ങിയ മത്സരത്തിൽ ബ്രാഡ്സി ബാർക്കോളയാണ് ഫ്രാൻസിന്റെ മറ്റൊരു ഗോൾ നേടിയത്. ഇബ്രാഹിം എംബായെ സെനഗലിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. 1998 ശേഷം ഇതാദ്യമായി ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ നോർവേ തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്താണ് നോർവെൻ മുന്നേറ്റം. സൂപ്പർ

0: എർലിംഗ് ഹാളണ്ടിന്റെ ഇരട്ട ഗോളുകളാണ് നോർവേക്ക് മിന്നും വിജയമൊരുക്കിയത്.
1: ഇപ്പോൾ അർജന്റീന അൾജീരിയയെ നേരിടുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിപ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, യുകെ, യുഎഇ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ദേശീയ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 544 പോയിന്റ് വർദ്ധിച്ച് 76,808 പോയിന്റിലും NSE നിഫ്റ്റി 135 പോയിന്റ് വർദ്ധിച്ച് 23,999 പോയിന്റിലുമാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ ഇന്നലെ സ്വർണം ഗ്രാമിന് 13,875 രൂപ, പവന് 111,000 രൂപ.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
0: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

2014 റിലീസ് ചെയ്ത വർഷം എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ വാര്യർ പാടിയ ഗാനം. ഗാനരചന ജയഗീത, സംഗീതം ബിജി ബാൽ.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും. എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: സ്മൃതി സാക്ഷ്യം.

0: ഒരു പോലീസ് വേഷത്തിൽ എസ് പിയുടെ വേഷത്തിൽ ഒരാൾ സ്കൂളിലേക്ക് വരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് വന്നിട്ട് പറയും, നീ മൂന്ന് കുട്ടികളെ കാറിൽ ഇരുത്തിക്കൊള്ളു, അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മാഷിക എസ് പി അല്ലേ വരുന്നത്, അപ്പോൾ ഇത് അയക്കാതിരിക്കാൻ കഴിയുമോ? എസ് പിയുടെ കാറിലേക്ക് മൂന്ന് കുട്ടികളെ ഇരുത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അത് വീട്ടിലല്ല പോയത്, മാധവ് സിംഗ് ആയിരുന്നു അത്. മാധവ് സിംഗ് കൊണ്ടുപോയി ഒരു 10 ലക്ഷം 10 ലക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ.
1: ഇന്ത്യൻ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു ചമ്പൽക്കാടിനെ 10 പതിറ്റാണ്ടുകളോളം വിറപ്പിച്ച കൊള്ളക്കാരുടെ കീഴടങ്ങൽ. വർഷങ്ങളോളം ഭീതിയുടെ പ്രതീകമായിരുന്ന ചമ്പൽ പ്രദേശം സമാധാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന മഹാദൗത്യത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയായിരുന്നു സാമൂഹ്യപ്രവർത്തകനും ഗാന്ധിയനുമായ പി വി രാജഗോപാൽ. ചമ്പൽ പ്രദേശത്തെ തൻ്റെ പ്രവർത്തനങ്ങളുടെ സ്മരണകൾ സ്മൃതി സാക്ഷ്യം എന്ന പരമ്പരയിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നു.
0: 1969 മഹാത്മാഗാന്ധിയുടെ 100 വർഷം ആഘോഷിച്ചത് ഇന്ത്യ. അപ്പോൾ ഞങ്ങളൊരു 40 പേർ ഒരു മൊബൈൽ എക്സിബിഷൻ ട്രെയിനുമായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. കുട്ടികളെ യുവാക്കളെ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കലായിരുന്നു ആവശ്യം. അപ്പോൾ ഓരോ സ്റ്റേഷനിലും വണ്ടി നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ വരുന്നു, മോഹൻ എങ്ങനെ മഹാത്മാവായി എന്ന കഥ കണ്ടിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെയാണ് ആയിരക്കണക്കിന് കുട്ടികൾ ഇൻസ്പയറായത് മഹാത്മാഗാന്ധിയുടെ കഥയിൽ. 1969 കഥയാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ തോന്നിയത്, ഗാന്ധിജിയെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രം പോരാ, ഗാന്ധിജി ചെയ്തതുപോലെ പോലെ ഒക്കെ ചെയ്യണ്ടേ? അപ്പോൾ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിരുന്നു നോൺ വയലൻസിൽ കൂടെ സമൂഹത്തെ മാറ്റി മറിക്കൽ. എല്ലാവരും തോക്കിൽ വിശ്വസിക്കുന്ന ഒരു കാലത്തും അദ്ദേഹം ശാന്തിയിൽ കൂടെ സമാധാനം ഉണ്ടാക്കാമെന്നും ശാന്തിയിൽ കൂടെ അഹിംസാ വഴിയിൽ കൂടെ കാര്യങ്ങൾ നേടാമെന്നും ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് പ്രാക്ടിക്കലായിട്ട് കണ്ടെങ്കിലേ കുട്ടികൾ വിശ്വസിക്കുള്ളൂ, കഥയിൽ കൂടെ വിശ്വസിക്കില്ല. അങ്ങനെയാണ് ഞങ്ങൾ ചമ്പൽക്കാട്ടിലേക്ക് പോയത്. ആ കാലത്ത് ചമ്പൽക്കാട്ടിൽ കൊള്ളക്കാരുടെ സമൂഹങ്ങളായിരുന്നു. ചെയിൻ ഓഫ് റിവെഞ്ച് എന്ന് പറയും, ഒരാൾ കൊല്ലുന്നു, അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വേറൊരാൾ തോക്കെടുക്കുന്നു, അങ്ങനെ തോക്കെടുക്കുന്നവരുടെ സംഖ്യ വർദ്ധിക്കുന്നു, കൊല്ലലും കൊലയും. അങ്ങനെ ഒരു വളരെയധികം അശാന്തിയുള്ളൊരു സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്, 1970. അപ്പോൾ എന്താ ചെയ്യുക, ഈ കൊള്ളക്കാരെ കീഴടക്കിയെങ്കിലേ ആ സ്ഥലത്ത് ജീവിക്കാൻ കഴിയുള്ളൂ ആളുകൾക്ക്. കാരണം അവിടെ സ്കൂളുകൾ നടക്കില്ല, കൃഷി നടക്കില്ല, ട്രാൻസ്പോർട്ട് നടക്കില്ല, കാരണം എപ്പോഴും കിഡ്നാപ്പ് ചെയ്യപ്പെടാം. അതുകൊണ്ട് കിഡ്നാപ്പിംഗ് കില്ലിങ്ങിൻ്റെ ഭയം കൊണ്ട് അവിടുത്തെ ജീവിതം മുഴുവൻ സ്തബ്ധിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു ഗ്രാമത്തിലൊരു ആശ്രമം തുടങ്ങുന്നത്, മഹാത്മാഗാന്ധി സേവാശ്രമം തുടങ്ങുന്നത്. ആ സേവാശ്രമം തുടങ്ങിയത് 1970. അതിനുശേഷം പതുക്കെ പതുക്കെ യുവാക്കളുമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം നേരിട്ട് കൊള്ളക്കാരോട് പോയി സംസാരിക്കാൻ ഞങ്ങൾക്കന്ന് കഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ യുവാക്കളുമായിട്ടിങ്ങനെ യൂത്ത് ക്യാമ്പ്സ് ഉണ്ടാക്കുക, ഗ്രാമങ്ങളിൽ റോഡ് ഉണ്ടാക്കുക, ഗ്രാമങ്ങളിൽ കുട്ടികളെ ഗെയിംസിന് വേണ്ടി തയ്യാറാക്കുക. ആ സമയത്താണ് പല കുട്ടികളും അവരെ ബന്ധുക്കളോട് പറയുന്നത്, കൊള്ളക്കാരായിട്ടുള്ള ബന്ധുക്കളോട് പറയുന്നത്, മെസ്സേജ് അയക്കുന്നത്, ഇങ്ങനെ കുറച്ച് നല്ല പേര് വന്നിട്ടുണ്ട്, അവരെ മുന്നിൽ നിങ്ങൾക്കൊന്ന് വന്ന് സംസാരിച്ചുകൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചെന്ന്. ലക്കിലി അതേ സമയത്താണ് ജയപ്രകാശ് നാരായൺജിയും ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ മാധവ് സിംഗ് എന്ന വലിയൊരു കൊള്ളക്കാരൻ വിനോബജിയെ കാണാൻ പോകുന്നു, വിനോബജിക്ക് വയസ്സായതുകൊണ്ട് വിനോബജി അദ്ദേഹത്തെ ജയപ്രകാശിൻ്റെ അടുത്തേക്ക് അയക്കുന്നു, ജയപ്രകാശി ഈ കാര്യങ്ങളുമായിട്ട് പ്രധാനമന്ത്രിയെ കാണുന്നു. കാരണം ഇത്രയും കൊള്ളക്കാർ കീഴടങ്ങിയാൽ എല്ലാവർക്കും വധശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ടൊരു നേട്ടമില്ല, മാനസാന്തരപ്പെടുത്തലാണ് ആവശ്യം. അപ്പോൾ ഇവരൊക്കെ മാനസാന്തരപ്പെടാമെന്നും ഞങ്ങൾ തോക്ക് വെച്ച് ജയിലിൽ പോകാമെന്നും ഏൽക്കുന്നു. അങ്ങനെയാണ് ജയപ്രകാശ് നാരായൺജി ഗവൺമെൻറ്റുമായിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. ആ അഗ്രിമെൻറ്റിൽ പറയുന്നു, ഞങ്ങൾ കീഴടങ്ങുന്നവർക്ക് തൂക്ക് ശിക്ഷയുണ്ടാവില്ല, കീഴടങ്ങുന്നവരുടെ കുട്ടികളെ പഠിപ്പിക്കാം, അവർക്ക് ഭൂമി കൊടുക്കാം, എന്നാൽ ചമ്പൽക്കാട് മുഴുവൻ കൊള്ളക്കാരിൽ നിന്നും മോചിപ്പിക്കുക, അതായിരുന്നു അന്നത്തെ ആവശ്യം. ചമ്പൽക്കാട്ടിലെ വിശേഷത എന്താന്ന് വെച്ചാൽ, ചമ്പൽ എന്നൊരു നദിയുണ്ട്. ചമ്പൽ നദിയുടെ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ അധികവും റവൈൻസ് ഉള്ളത്. റവൈൻസ് പറഞ്ഞാൽ ഒരു ഭാഗത്ത് വലിയ കുന്നുകളായിരിക്കും, ഒരു ഭാഗത്ത് താഴെ ഹെലികോപ്റ്റർ ഇറക്കാൻ കഴിയുന്ന പോലെ വലിയ പരന്ന സ്ഥലങ്ങളായിരിക്കും. അതിന് റവൈൻസ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. അതിനാണ് ഘാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് രാജസ്ഥാനിലുമുണ്ട്, ഉത്തർപ്രദേശിലുമുണ്ട്, മധ്യപ്രദേശിലുമുണ്ട്. ഈ ഘാട്ടിയാണ് ഇവർക്ക് ശരണം കൊടുക്കുന്നത്. കാരണം എന്തെങ്കിലും ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോയി ഒളിക്കാൻ മറ്റ് നമ്മുടെ നാട്ടിലൊന്നും സാധിക്കില്ല, പക്ഷെ അവിടെ സാധിക്കും. കാരണം അവിടെ പിന്നെ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇനി കണ്ടുപിടിക്കാൻ വന്നാലും അവരെക്കാൾ മെച്ചപ്പെട്ട വിധത്തിൽ ആ ഘാട്ടിയെ മനസ്സിലാവുന്നത് കൊള്ളക്കാർക്കാണ്. അപ്പോൾ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് കൊള്ളക്കാർ വളർന്നത്. അവർ വലിയൊരു ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള മനുഷ്യരാണ് ചമ്പൽഘാട്ടിയിലുള്ളവർ. ആരെങ്കിലും എൻ്റെ ഭൂമി തട്ടിയെടുത്തു, അപ്പം ഞാൻ ഉടനെ സംസാരിക്കാനല്ല പോയി, ഞാൻ തോക്കെടുത്തായിട്ട് വെടിവെക്കും. ഈ കോപത്തെ പ്രകടിപ്പിക്കുന്നത് വേഗം വയലൻസിലേക്കാണ്. അങ്ങനെ പേര് കേട്ട ഗ്യാങ്ങളായിരുന്നു മാധവ് സിംഗ്, മോർ സിംഗ്, മൽഖാൻ സിംഗ്, മാഖൻ സിംഗ്, ലാഖൻ സിംഗ്, രൂപ സിംഗ് ഒക്കെ അങ്ങനെ പേര് കേട്ടവരായിരുന്നു. പലപ്പോഴും അവർ ടെക്നിക് ഉപയോഗിക്കുന്ന അവർ പോലീസുകാരെ പോലെ തന്നെയായിരുന്നു.

0: ഡ്രസ്സ് ചെയ്തിരിക്കുക. ശിവപുരിയിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പോലീസ് വേഷത്തിൽ എസ് പിയുടെ വേഷത്തിൽ ഒരാൾ സ്കൂളിലേക്ക് വരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് വന്നിട്ട് പറയും, നീ മൂന്ന് കുട്ടികളെ കാറിൽ ഇരുത്തിക്കൊള്ളു, അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മാഷിക എസ് പി അല്ലേ വരുന്നത്, അപ്പോൾ ഇത് അയക്കാതിരിക്കാൻ കഴിയുമോ? എസ് പിയുടെ കാറിലേക്ക് മൂന്ന് കുട്ടികളെ ഇരുത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അത് വീട്ടിലല്ല പോയത്, മാധവ് സിംഗ് ആയിരുന്നു അത്. മാധവ് സിംഗ് കൊണ്ടുപോയി ഒരു 10 ലക്ഷം 10 ലക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ പലപ്പോഴും സർപ്രൈസ് ആയിരിക്കും. എങ്ങനെയാണ് ഇവർ പുതിയ മെത്തേഡ് ഡിസൈൻ ചെയ്യുന്നത് പറയാൻ കഴിയില്ല. ആരും ഫണ്ണിന് വേണ്ടി കൊള്ളക്കാരായിട്ടില്ല, അനീതിക്കെതിരായി പോരാടിക്കൊണ്ടാണ്. അതായത് കൊള്ളക്കാർ എന്ന് വിളിക്കുന്നവർക്ക് ഇഷ്ടമല്ല, ബാഗി എന്നേ പറയാൻ പാടുള്ളൂ. ബാഗി എന്ന് പറഞ്ഞാൽ ബഗാവത്ത്, തെറ്റിനെതിരായിട്ട് വിരോധം ചെയ്യുന്നവരാണ് ബഗാവത്ത് ചെയ്യുന്നവർ. അപ്പോൾ ബാഗി എന്ന് വിളിക്കാൻ പാടുള്ളൂ, കൊള്ളക്കാരെന്ന് വിളിക്കാൻ പാടില്ല. അപ്പോൾ അവർക്കൊരു ഫിലോസഫിയുണ്ട്. പിന്നെ സ്ത്രീകളെ പറ്റിയിട്ട് അവർക്കൊരു ധാരണയുണ്ട്. പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല എന്നവർക്കൊരു ധാരണയുണ്ട്. പാവപ്പെട്ടവരാണ് അധികം ഇവരെ സംരക്ഷിക്കുക, കാരണം പോലീസിൽ നിന്ന് രക്ഷിക്കണേ എവിടെയും കൂടണ്ടേ, എവിടെയും ഭക്ഷണം കിട്ടണ്ടേ. അപ്പോൾ വലിയ ചമ്പൽ കാടിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് ഭക്ഷണം വരണം, ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് പാല് വരണം, ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് ഗോതമ്പ് വരണം, എങ്കിലും അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്താതെ, സ്ത്രീകളെ കഷ്ടപ്പെടുത്താതെ ഒരു ക്യാരക്ടറോടുകൂടി ജീവിച്ചവരാണ് ഭാഗികൾ. അവർക്ക് ഈശ്വര വിശ്വാസം വളരെയധികമായിരുന്നു. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ പേരിൽ അവരെ നമ്മൾക്ക് കൂടെ എടുക്കാൻ കഴിയും, ഈശ്വര ഭക്തിയുടെ പേരിൽ കൂടെ എടുക്കാൻ കഴിയും. വളരെ നല്ല മനുഷ്യർ, പരിസ്ഥിതി കാരണം, അവരുടെ കഷ്ടം കാരണം തോക്കെടുക്കേണ്ടി വന്നു, കൊള്ളക്കാരുടെ കൂടെ ചേരേണ്ടി വന്നു. അപ്പോൾ അതിൽ സമർപ്പണം ചെയ്ത ശേഷം അതിൽ കുറച്ചാളുകളെങ്കിലും സെയിൻസായി, സെയിൻസാകുന്ന വെച്ചാൽ സ്വാമിമാരായി, അവർ ജയിലിൽ നിന്ന് പുറത്തു വന്നു, റിലീജിയസ് ഗ്രൂപ്പായിട്ട് പുറത്തു വന്നു. അവരുടെ ജീവിതം കണ്ടാൽ അറിയാം, വളരെ ശാന്തമായി സരളമായി ജീവിക്കുന്നു. ഇപ്പോഴനീതി കണ്ടാൽ അവർ പറയുന്നത് വീണ്ടും തോക്കെടുക്കാൻ പ്രേരിപ്പിക്കുക, കാരണം ഞങ്ങൾ ഈ സുബ്രാവ്ജിയും ജയപ്രകാശ്ജിയും ഒക്കെ പറഞ്ഞതുകൊണ്ട് ശാന്തിയുടെ വഴിയിൽ വന്നു, ആ വഴി വിടാൻ ആഗ്രഹിക്കുന്നില്ല, വീണ്ടും ഞങ്ങൾ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറയുന്നത് പലപ്പോഴും കേൾക്കാം അവർ പറയുന്നത്. അപ്പോൾ ഇന്ന് അവർക്ക് അഹിംസയിലും അഹിംസാ വഴിയിലുള്ള സമൂഹത്തിൽ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നല്ല വിശ്വാസമുള്ളവരാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു നീണ്ട പ്രവർത്തനത്തിൽ കൂടെയാണ് 1972 ഒരു 300 കൊല്ലക്കാർ കീഴടങ്ങുന്നത് ഞങ്ങളുടെ ആശ്രമത്തിൽ. അപ്പോൾ ഒരു 1970 തുടങ്ങുന്ന ചെറിയൊരു ആശ്രമം 1972 ഒരു 3 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഒരു വലിയൊരു റവല്യൂഷണറി വർക്കിൻ്റെ സ്ഥലമായി മാറി. അത് കൊള്ളക്കാർ കീഴടങ്ങുന്നു, പിന്നെ അവർ ജയിലിൽ പോകുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നു. പക്ഷെ അതിനേക്കാൾ കേമം ഈ മെസ്സേജ് ഉത്തർപ്രദേശിലെത്തുന്നു, രാജസ്ഥാനിലെത്തുന്നു. അപ്പോൾ ഉത്തർപ്രദേശിലെ കൊള്ളക്കാരും കീഴടങ്ങാൻ തീരുമാനിച്ചു, രാജസ്ഥാനിലെ കൊള്ളക്കാരും കീഴടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഒരു 600 കൊള്ളക്കാർ കീഴടങ്ങി. അപ്പോൾ പിന്നെ കുറേ കാലം അവരുടെ പരിചരണത്തിലായിരുന്നു, അവരെ നോക്കലും അവരെ കേസ് വാദിക്കലും അവരെ ഓപ്പൺ ജയിലിലേക്ക് അയക്കലും. പക്ഷേ അതിനൊരു വലിയൊരു നല്ലൊരു ഭാഗം, ഇൻസ്പയറിംഗ് ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ കരുതിയത് ഈ കീഴടങ്ങിയ കൊള്ളക്കാർ പുറത്തു വരുമ്പോൾ അവരെ ശത്രുക്കൾ അവരെ കൊല്ലും എന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചത്. ഇത്രയൊക്കെ പേരെ കൊന്നിട്ടല്ലേ കൊള്ളക്കാർ കീഴടങ്ങിയത്. പക്ഷെ അവിടെ സംഭവിച്ചതെന്താ, ഈ കൊള്ളക്കാരുടെ മാനസാന്തരം ചെയ്തതുപോലെ ഈ കൊള്ളക്കാരുടെ ശത്രുക്കൾ എന്ന് പറയുന്നവരെ ഞങ്ങൾ ജയിലിൽ വിളിച്ച് രണ്ടുപേരെയും തമ്മിൽ ഇരുത്തിച്ച് സംസാരിപ്പിച്ച് കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കി ഇനി പഴയതെല്ലാം മറക്കാം എന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ട് ആളുകൾക്ക് ആശ്ചര്യമുണ്ടായി, ഒരു 500-600 കൊള്ളക്കാർ ജയിൽ വാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും അവരാരും കൊല്ലപ്പെട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു മൂവിങ് ഹിസ്റ്ററിയാണ്.
1: സാമൂഹ്യ പ്രവർത്തകനും ഗാന്ധിയനുമായ പി വി രാജഗോപാൽ 1970 ചമ്പലിലെ കൊള്ളക്കാരുടെ കീഴടങ്ങലിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ പങ്കുവച്ചത്. സ്മൃതി സാക്ഷ്യം. നിർവഹണം ഫഹദ് രാജ.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: 103.6 റിയൽ എഫ്എം.
1: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം.

0: സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ് എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
1: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
3: 2 വർഷം വാറണ്ടി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
1: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
0: അപൂർവ ഗാനം.
4: ആയിരത്തി 1987 പുറത്തിറങ്ങിയ തീർത്ഥം എന്ന മലയാള ചിത്രത്തിൽ ഹിന്ദി ചലച്ചിത്ര പിന്നണി ഗായിക അൽക യാഗ്നിക് ആലപിച്ച ബസ് മോരെ എന്ന് തുടങ്ങുന്ന ഹിന്ദി മീരാഭായ് ഭജനാണ് ഇന്നത്തെ അപൂർവഗാനം. അൽക യാഗ്നിക് ആദ്യമായി ഒരു മലയാള ചലച്ചിത്രത്തിൽ ആലാപന സാന്നിധ്യം അറിയിച്ചു എന്ന അപൂർവതയും ഈ ചിത്രത്തിനുണ്ട്.

0: എത്ര ദൂസായിക്ക് വെക്കണ്. വെനീഷ്യയുടെ ലുക്ക്, വെനീഷ്യയുടെ കളറ്, വെനീഷ്യയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിയണം. സത്യം പറ മനസ്സാ, ഏതാള ഈ വെനീഷ്യ?
1: എന്റെ പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീഷ്യയുടെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീഷ്യ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം.
0: അതോ അതെ, ഇനി വെനീഷ്യ നമ്മളെ മുത്തല്ലേ.
2: വെനീഷ്യ ബാത്ത്വെയർസ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വെയർസ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
5: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
6: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം.

0: ആരംഭിച്ചിരിക്കുന്നു.
1: ഇനി കാഴ്ച ക്ലിയർ ആകും.
0: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
2: ഇതെന്താ കയ്യില്? പോസ്റ്റർ ആണോ? ഇസ് ദാറ്റ് എ പോസ്റ്റർ?
3: അതെ, കോളേജിൽ ഒരു പരിപാടിയുണ്ട്.
2: പോസ്റ്റർ കാണട്ടെ, ലെറ്റ് മീ സീ. അയ്യോ, കോളേജിന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയല്ലോ.
3: എന്താ തെറ്റ്? COLLAGE, അതല്ലേ കോളേജ്?
2: കോളേജ് COLLEGE ആണ്. COLLEGE, കോളേജ്. ഞാൻ കോളേജിലേക്ക് പോവുകയാണ്. ഐ ആം ഗോയിങ് ടു കോളേജ്. COLLAGE എന്നത് കൊളാഷ് ആണ്. COLLAGE, കൊളാഷ്.
3: ആ, കൊളാഷ്, അതെനിക്കറിയാലോ. ഞാൻ കൊളാഷ് മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് പേപ്പറിന്റെ ചെറിയ കഷ്ണങ്ങൾ, റിബൺ, ഫോട്ടോസ്, വർണ്ണക്കടലാസുകൾ, തുണി കഷ്ണം തുടങ്ങിയ പല സാധനങ്ങൾ ഒരു കടലാസിലോ ക്യാൻവാസിലോ പശ ചേർത്ത് ഒട്ടിച്ച് ഒരു പൂർണ്ണ ചിത്രം ഉണ്ടാക്കുന്നതല്ലേ കൊളാഷ്?
2: യെസ്, ദാറ്റ്സ് റൈറ്റ്. ഒരു സംയുക്ത ചിത്രം എന്ന് കൊളാഷിനെ പറയാവുന്നതാണ്. കൊളാഷ് ഇസ് ദി ആർട്ട് ഓഫ് മേക്കിംഗ് എ പിക്ചർ by sticking various materials such as paper, cloth, photographs, etc. onto a larger surface such as paper, canvas, etc. ഈ സെന്റൻസ് കേൾക്കൂ. Children made a collage of photographs.
3: കുട്ടികൾ ഫോട്ടോഗ്രാഫ്സ് കൊണ്ട് ഒരു കൊളാഷ് ഉണ്ടാക്കി.
2: കഷ്ണങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഏത് പൂർണ്ണതയെയും കൊളാഷ് എന്ന് പറയാം. ഉദാഹരണത്തിന് മ്യൂസിക്കൽ കൊളാഷ്, ഡിജിറ്റൽ കൊളാഷ് തുടങ്ങിയവ.
3: കൊളാഷിനെ പോലെ വേറെ എന്തെങ്കിലും ഒരു വാക്ക് പറയാമോ?
2: ഉണ്ടല്ലോ. കൊളാഷിന് സമാനമായ ഒരു പദമാണ് മൊണ്ടാഷ്. MONTAGE, മൊണ്ടാഷ്. ഈ വാചകത്തിൽ മൊണ്ടാഷ് യൂസ് ചെയ്തിരിക്കുന്നത് കേൾക്കൂ. ദി അഡ്വർടൈസ്മെന്റ്സ് ഫീച്ചർ എ മൊണ്ടാഷ് ഓഫ് ഇമേജസ് ഓഫ് പീപ്പിൾ ഡൂയിങ് വേരിയസ് ആക്ടിവിറ്റീസ്. പല പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങളുടെ ഒരു മൊണ്ടാഷ് ആണ് പരസ്യങ്ങളിൽ ഉള്ളത്. ദി അഡ്വർടൈസ്മെന്റ്സ് ഫീച്ചർ എ മൊണ്ടാഷ് ഓഫ് ഇമേജസ് ഓഫ് പീപ്പിൾ ഡൂയിങ് വേരിയസ് ആക്ടിവിറ്റീസ്.
3: അപ്പോ COLLEGE, കോളേജ്. COLLAGE, കൊളാഷ്. ഇനി മാറില്ല.
4: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
1: Samarpichathu Vadagareyude kaazhcha ini clear aagum. Simon's Kannashupathri, Karimbanapalam, Vadagara, Chembra Road, Perambra, Wayanad Road, Kuttiyadi.
5: 55 ഇഞ്ച് വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
6: ഫെസ്റ്റപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
7: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
6: ഫെസ്റ്റപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
8: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
9: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
10: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
11: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
12: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
13: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
14: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
15: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
16: വെരിക്കോസ് വെയിൻ. ഇതേക്കുറിച്ച് കോഴിക്കോട് ആയുർവേദ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ വി അഞ്ജന സംസാരിക്കുന്നു.
17: ശരീരത്തിലെ സിരകൾ വികസിച്ച് വീർത്ത് വളഞ്ഞു പിരിഞ്ഞ് കാണപ്പെടുന്ന അവസ്ഥയാണ് വെരി

0: ലൈക്കോസ്വെയിൻ. ശരീരത്തിൽ പലയിടത്തും ഇത്തരത്തിൽ സിരകൾക്ക് രൂപമാറ്റം വരുന്നുണ്ടെങ്കിലും കാലുകളിലെ ഉപരിപ്ലവമായ സിരകളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. മധ്യവയസ്കരിലും മുതിർന്ന പൗരന്മാരിലും സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഞരമ്പ് തടിപ്പ്, ഞരമ്പ് പിണയൽ എന്നിങ്ങനെ ഈ രോഗം സാധാരണക്കാർക്കിടയിൽ അറിയപ്പെടുന്നു. കാലുകളിലെ സിരകളിലെ രക്തചംക്രമണത്തിന് വിവിധ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന തടസ്സമാണ് വെയ്റിക്കോസ് വെയിൻ എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നത്. കാലിലെ സിരകളിലെ രക്തം സ്വാഭാവികമായും ഗുരുത്വാകർഷണ ബലത്തിന് എതിർദിശയിലാണ് ഒഴുകുന്നത്. സിരകളിലെ രക്തത്തെ വാൽവുകൾ വഴി ചെറിയ കോളങ്ങളായി തിരിച്ച് കാലുകളിലെ വലിയ പേശികൾ ശക്തിയായി സങ്കോചിപ്പിച്ച് മുകളിലേക്ക് ചലിപ്പിക്കുന്നു. എന്നാൽ പ്രായമേറുമ്പോൾ ശരീരത്തിലെ പേശികൾക്ക് അയവ് സംഭവിക്കാം. അതോടൊപ്പം സിരകളിലെ വാൽവുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു. ഈ രണ്ട് കാരണങ്ങളും രക്തത്തിന്റെ മുകളിലോട്ടുള്ള ചലനത്തെ സാരമായി ബാധിക്കുന്നു. ഇത് കാലിലെ സിരകളിൽ രക്തം കെട്ടിക്കിടക്കാൻ ഇടവരുത്തുന്നു. ഇങ്ങനെ രക്തം കെട്ടിക്കിടന്ന് കാലിലെ സിരകൾ വീർത്തുവരുന്ന അവസ്ഥയാണ് വെയ്റിക്കോസ് വെയിൻ. ദീർഘസമയം നിന്ന് ജോലി ചെയ്യുന്നവരിൽ വെയ്റിക്കോസ് വെയിൻ സാധാരണയായി കാണപ്പെടുന്നു. ദീർഘസമയം നിൽക്കുന്നത് കാലുകളിലെ മസിലുകളെയും സിരകളെയും സിരകളിലെ വാൽവുകളെയും സമ്മർദ്ദത്തിലാക്കുന്നു. അമിതവണ്ണവും വെയ്റിക്കോസ് വെയിന് കാരണമാവാറുണ്ട്. ഗർഭിണികളിലും വെയ്റിക്കോസ് വെയിൻ കാണാറുണ്ട്. ഗർഭകാലത്തെ ചില ഹോർമോണുകളും വളർന്നുവരുന്ന ഗർഭം സിരകളിൽ മർദ്ദമേൽപ്പിക്കുന്നതും ഇവരിൽ രോഗത്തിന് കാരണമാവുന്നു. പ്രായാധിക്യം കാരണം പേശികളിലും സിരകളിലും ഉണ്ടാവുന്ന ബലക്കുറവ് വെയ്റിക്കോസ് വെയിന് ഒരു കാരണമാണ്. കാലുകളിലെ മസിലുകളുടെ അമിത ഉപയോഗം കായിക താരങ്ങളിൽ വെയ്റിക്കോസ് വെയിന് കാരണമായി തീരാറുണ്ട്. കാലുകളിൽ കാണുന്ന വീർത്ത സിരകൾ, കാലുകളിലെ വേദന, പ്രധാനമായും കണങ്കാലുകളിൽ അനുഭവപ്പെടുന്ന കഴപ്പ്, തരിപ്പ്, ചർമ്മത്തിൽ ഉണ്ടാവുന്ന നിറഭേദം, ചൊറിച്ചിൽ, പേശിവലിവ്, രക്തസ്രാവം, കാലിലെ പാദത്തോട് ചേർന്ന ഭാഗത്ത് കാണുന്ന ചുവന്ന നിറം, വ്രണങ്ങൾ എന്നിവയെല്ലാം വെയ്റിക്കോസ് വെയിനിന്റെ ലക്ഷണങ്ങളാണ്. നീണ്ടകാലം നിലനിൽക്കുന്ന വെയ്റിക്കോസ് വെയിൻ കാലുകളിൽ വ്രണങ്ങൾക്ക് കാരണമാകുന്നു. ഇത്തരം വ്രണങ്ങൾ പലപ്പോഴും ദീർഘകാലം നിലനിൽക്കുന്നതും ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമാണ്. പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുകയാണ് എങ്കിൽ ചില ഉപായങ്ങളിലൂടെ ഈ രോഗം കൂടുതൽ തീവ്രമാകുന്നത് തടയാം. അധിക നേരം നിൽക്കുന്നതും ഇരിക്കുന്നതും ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ കാലുകൾ ചലിപ്പിക്കുക. ശരീരഭാരം നിയന്ത്രിക്കുക. പേശികൾക്കും സിരകൾക്കും സപ്പോർട്ട് നൽകുന്നതിനായി സ്റ്റോക്കിംഗ്സ് അല്ലെങ്കിൽ ക്രീപ്പ് ബാൻഡേജ് ധരിക്കുക. ഇവ താഴെ നിന്ന് മുകളിലോട്ട് വേണം ധരിക്കാൻ. വിശ്രമിക്കുമ്പോൾ കാൽഭാഗം ഹൃദയത്തിന്റെ നിലയിൽ നിന്നും ഉയർത്തിവയ്ക്കുക. ആയുർവേദത്തിൽ ലോകലക്ഷണങ്ങളനുസരിച്ച് വ്യത്യസ്തമായ ഔഷധങ്ങൾ വെയ്റിക്കോസ് വെയിന് നൽകി വരുന്നു. തുടക്കത്തിൽ ഔഷധങ്ങളും ജീവിതശൈലി പരിഷ്കരണങ്ങളും വഴി വെയ്റിക്കോസ് വെയിൻ നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. സിരാവ്യതം, ധാര എന്നീ ചികിത്സാക്രമങ്ങൾ വെയ്റിക്കോസ് വെയിന് അത്യധികം ഫലപ്രദമായി കാണുന്നുണ്ട്. സിരാവ്യതം, ധാര എന്നിവ കാലുകളിലെ അതിശക്തമായ വേദന കുറയ്ക്കുന്നു. മാത്രമല്ല ചർമ്മത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വെയ്റിക്കോസ് വെയിനോട് അനുബന്ധിച്ച് കാണുന്ന വ്രണത്തിൽ അട്ടയിടൽ അഥവാ ജലോഗ ചികിത്സ വളരെയധികം ഫലപ്രദമാണ്.
1: വെയ്റിക്കോസ് വെയിൻ ഇതേക്കുറിച്ച് ആയുർവേദ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ വി അഞ്ജന സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
6: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
9: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: ബെനീസിയ ബാത്ത്വെയർസ്.
11: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
12: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ,
13: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
0: പാട്ടുപെട്ടിക്കാലം.

0: വർഗീസ് പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധിമാറ്റിവയ്ക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവയ്ക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മഴക്കാലമാണ്, കാട് കൂടുതൽ പച്ചവിരിച്ചിരിക്കുന്നു, കാട്ടാറും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞൊഴുകുന്നു. ഈ കാഴ്ചകളൊക്കെ കാണാനും ഫോട്ടോഷൂട്ടിനും സോഷ്യൽ മീഡിയയിലെ റീൽസ് അപ്ലോഡിങ്ങിനുമൊക്കെയായി നിരവധി ആളുകളാണ് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും അനുമതികളേതുമില്ലാതെ കാടുകയറുന്നത്. ഇക്കഴിഞ്ഞ ദിവസം തെന്മല ആര്യങ്കാവ് വനം റേഞ്ചിന് കീഴിലുള്ള രാജാത്തോട്ടം പുൽമേട് കാണാൻ പോയ രണ്ട് യുവാക്കൾ വഴിതെറ്റി കാട്ടിൽ കുടുങ്ങുകയുണ്ടായി. ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിൽ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയുണ്ടായി. വനംവകുപ്പിന്റെ അനുമതിയോ ഗൈഡുകളുടെ സാന്നിധ്യമോ ഇല്ലാതെ ഉൾക്കാടുകളിലും നിരോധിത മേഖലകളിലും പ്രവേശിച്ചാൽ അത് അപകടം വിളിച്ചുവരുത്തും. ഈ വിഷയത്തിൽ

0: കുറിച്ച് ശ്രദ്ധയിൽ ഇന്ന് ആദ്യം കൊല്ലം തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അനിൽ ആന്റണി IFS.
1: കഴിഞ്ഞ ശനിയാഴ്ച അരിങ്ങാവ് റോസ്മല ഭാഗത്തുള്ള രാജാത്തോട്ടം വനമേഖലയിൽ വഴിതെറ്റി കുടുങ്ങിയ രണ്ട് യുവാക്കളെ വനപാലകർ രക്ഷിച്ചത് ഒരുപക്ഷെ വാർത്തകളിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കടുത്ത മഴയും വന്യജീവി ഭീഷണിയും വകവയ്ക്കാതെ വനപാലകർ ഇവരെ കണ്ടെത്തി പുറത്തെത്തിച്ചു. ഈ പ്രദേശം പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത നിരോധിത വനമേഖല കൂടിയാണ്. തൊട്ടടുത്ത ദിവസം, അതായത് ഞായറാഴ്ച, ഇത്തരത്തിൽ നിയമം ലംഘിച്ച മറ്റ് 4 യുവാക്കളെ കൂടി ആര്യങ്കാവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ റീൽസുകളും മറ്റും കണ്ട് ആകർഷകരായാണ് ഇവിടേക്കുള്ള സഞ്ചാരികളുടെ വരവ്.

0: പ്രദേശം തമിഴ്നാട് ചെങ്കോട്ട വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. രാജാത്തോട്ടം എന്ന പേര് വരാൻ കാരണം കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂർ രാജാവിന്റെ കാലഘട്ടത്തിൽ സുഗന്ധ വിളകളായ ഗ്രാമ്പൂ, കുരുമുളക്, ഏലം, ജാതിക്ക മുതലായവയുടെ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. നിലവിലും ഇത്തരം കൃഷികൾ തുടർന്നു വരുന്നു. ഇതിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പുൽമേട് പ്രദേശത്തേക്കാണ് ഈ സഞ്ചാരികളുടെ വരവ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 800 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ചെങ്കുത്തായ ഒരു പ്രദേശമാണിത്. അന്നേ ദിവസം ഈ രക്ഷാപ്രവർത്തനത്തിനായി ഏകദേശം 20 ഓളം ജീവനക്കാരെയാണ് നമ്മൾ അന്ന് നിയോഗിച്ചത്. രാത്രി 9:30 കൂടിയാണ് ഈ ചെറുപ്പക്കാരെ കണ്ടെത്തി പുറത്തെത്തിക്കാൻ സാധിച്ചത്. ഇങ്ങനെ അനധികൃതമായി പ്രവേശിക്കുന്നവരെ മാത്രമല്ല അവരെ രക്ഷിക്കാൻ കാട് കയറുന്ന വനപാലകരുടെ ജീവൻ കൂടിയാണ് അപകടത്തിലാകുന്നത്. വന്യമൃഗങ്ങൾ ധാരാളം ഉള്ള ഒരു പ്രദേശമാണിത്. പകൽ സമയങ്ങളിൽ പോലും മൂടൽമഞ്ഞ് വ്യാപിച്ച് വഴിതെറ്റാവുന്ന ഒരു പ്രദേശം. ഈ രക്ഷാപ്രവർത്തനത്തിൽ മഴയോടൊപ്പം മൂടൽമഞ്ഞ് വ്യാപിച്ച് രാത്രിയുള്ള തിരച്ചിൽ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ദുഷ്കരമാക്കി. കഴിഞ്ഞ വർഷവും തമിഴ്നാട് സ്വദേശികളായ രണ്ട് യുവാക്കളെ സമാന രീതിയിൽ കണ്ടെത്തി പുറത്തെത്തിച്ചിരുന്നു. നിലവില് വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ മുൻകരുതലുകൾ മനസ്സിലാക്കി സഞ്ചാരികൾ പ്രദേശത്തേക്ക് പ്രവേശിക്കരുതെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. കൂടാതെ തന്നെ വിനോദസഞ്ചാരികൾക്ക് അല്ലെ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദയവായി വനനിയമം പാലിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
1: എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പോകുന്ന ലാഘവത്തോടെ വനമേഖലയിലേക്ക് സഞ്ചരിക്കാനാവില്ല. കാരണം കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം പാലിക്കേണ്ട മര്യാദകളുണ്ട്. തിരുവനന്തപുരം ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ PM പ്രഭു.
2: നമുക്ക് എല്ലാവർക്കും കാട്ടിൽ പോകാൻ ഒരുപാട് താല്പര്യമുണ്ട്. കാട്ടിൽ ഒരുപാട് മൃഗങ്ങളെ കാണാൻ താല്പര്യമുണ്ട്. അത് പരമാവധി അടുത്ത് കാണാൻ നമുക്ക് താല്പര്യമുണ്ട്. മാത്രമല്ല കാട്ടിൻ്റെ ആവാസ വ്യവസ്ഥയും കാടിൻ്റെ രസകരമായിട്ടുള്ള ചുറ്റുപാടുകളും ഒക്കെ ആസ്വദിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. ഇപ്പം നമ്മുടെ വീടിനടുത്തൊരു കാടുണ്ട്. ആ കാട് കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. ഒരു കാട്ടിൽ പോകണമെങ്കിൽ അതിന് അനുമതി വാങ്ങേണ്ട സാഹചര്യമുണ്ട്. അതിൻ്റെ ആ കൺസേൺഡ് ആയിട്ടുള്ള DFO ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ കുറയാത്ത ഒരാളുടെ അനുമതി വാങ്ങണം നമ്മൾ കാട്ടിനുള്ളിലേക്ക് പോകുമ്പോൾ. സാധാരണ നാഷണൽ പാർക്ക്, സാങ്ച്വറികൾ ഒക്കെയുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയകളുണ്ട്. വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയുന്ന ആ ഗണത്തിൽപ്പെടുന്നത്. ആ 24 എണ്ണത്തിലും നമ്മൾ വനം വകുപ്പ് എക്കോ ടൂറിസം നടത്തുന്നുണ്ട്. അപ്പോൾ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പെർമിഷൻ്റെ സാഹചര്യമില്ല. നമ്മളവിടെ പോകുമ്പോൾ തന്നെ എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിഷ്കർഷിച്ച് എൻട്രി ഫീ കൊടുത്തുകൊണ്ട് ഉള്ളിലോട്ട് പോവാം. അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന പെർമിഷൻ. ക്യാമറയ്ക്ക് വേറെയും ഫീസ് ഈടാക്കുന്നുണ്ടാവാം. ഒരു ട്രക്കറെ കൂട്ടി നമുക്ക് ഉള്ളിലോട്ട് പോവാം. അല്ലാത്ത കാടുകളിൽ നമുക്ക് പോവുകയാണെങ്കിൽ ഒരു കാടാണ്, നമുക്ക് അറിയാവുന്ന കാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അറസ്റ്റിലാവാനുള്ള സാധ്യതയുണ്ട് വനപാലകർ കണ്ടു കഴിഞ്ഞാൽ. കാരണം നിയമവിരുദ്ധമായി നിങ്ങൾ കാട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സെക്ഷൻസ് ചുമത്തിക്കൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള, നിങ്ങളെ ശിക്ഷിക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് ഏത് കാട്ടിലേക്കും അങ്ങനെ വെറുതെ കടന്നു ചെല്ലാൻ നമുക്ക് പറ്റില്ല. പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ആനത്താരകൾ, പോകുന്ന വഴിക്കുള്ള ആനത്താരകളുണ്ടെങ്കിൽ നമുക്കറിയാം അതിരപ്പള്ളി വാഴച്ചാല് പോകുമ്പോഴുള്ള എവിടേക്കാണ് ആന ക്രോസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റണം. മാത്രമല്ല ആ ഭാഗത്ത് ആന സ്ഥിരമുണ്ടെങ്കിൽ അല്പം വെയിറ്റ് ചെയ്ത് ആനയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കി മാത്രം പോവുക. പ്രത്യേകിച്ച് ബൈക്ക് റൈഡേഴ്സ്, കാട്ടിലൂടെ കടന്നു പോകുന്ന റോഡുകൾ, കാടുണ്ടായതിന് ശേഷമാണല്ലോ റോഡുണ്ടായത്. അപ്പോൾ ഒരുപാട് ജീവികൾ അതിൻ്റെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയും പ്രജനനത്തിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും ഒക്കെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടാവാം. പല സമയത്തായിട്ടായിരിക്കാം, പ്രത്യേകിച്ച് രാവിലെ നേരങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടാവാം. അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത 20 കിലോമീറ്റർ ആയിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അതൊരു ഗവൺമെൻറ് ഉത്തരവാണ്, നമുക്ക് പലർക്കും അറിയില്ല. അതിൻ്റെ കാരണം പ്രത്യേകിച്ച് ഇതാണ്, ഒരുപാട് ജീവികൾ ചത്തുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട റൈഡേഴ്സ്, കാട് നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ നമ്മുടെ വേഗത കാട്ടിൽ, സാധാരണ റോഡുകളിൽ പോകുന്ന വേഗത ഒരിക്കലും കാട്ടിൽ ഭൂഷണമല്ല.
1: കൃത്യമായ സുരക്ഷാ മുൻകരുതലുകളോടെ മാത്രമേ കാടിനുള്ളിൽ പ്രവേശിക്കാവൂ. വനയാത്രയിൽ സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാച്ചുറലിസ്റ്റും യാത്രികനുമായ വിജയകുമാർ ബ്ലാത്തൂർ.
3: നമ്മുടെ കാടുകള്, സംരക്ഷിത വനങ്ങള് ഒരിക്കലും ഒരു വിനോദയാത്രയ്ക്ക് പോകേണ്ട ഇടമല്ല. അത്തരത്തിലുള്ള ഒരു ധാരണയോട് കൂടിയിട്ട് കാടുകളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. കൃത്യമായിട്ടുള്ള പാത്തുകൾ ഉണ്ടാവും. സാധാരണ മനുഷ്യരും കാട് കാണേണ്ടതാണ്, അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വനംവകുപ്പൊക്കെ കൃത്യമായിട്ടുള്ള ട്രക്കിംഗ് പാത്തുകൾ അല്ലെങ്കിൽ അതേപോലത്തെ ഹൈക്കിംഗ് പാത്തുകളൊക്കെ ചിലപ്പോൾ ചില വനങ്ങളിൽ ഉണ്ടാവും. അതിലൂടെ കൃത്യമായിട്ടുള്ള ഫീസ് നൽകി വാർഡന്മാരുടെ അല്ലെങ്കിൽ വാച്ചർമാരുടെ സഹായത്തോടു കൂടി ഗൈഡുകളുടെ സഹായത്തോടു കൂടിയിട്ടുള്ള യാത്രകൾ അനുവദനീയമാണ്. അത്തരത്തിലുള്ള യാത്രകൾ മാത്രമേ നമ്മുടെ കാടുകളിലേക്ക് നമുക്ക് പോകാൻ പാടുള്ളൂ. അതിൽ തന്നെ കൃത്യമായിട്ടുള്ള നമ്മുടെ ഗൈഡുകൾ പറയുന്നത് അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് കൂടെയുള്ളവർ, പരിചയമുള്ളവർ, അതേപോലെ മുൻ യാത്രകളിൽ ചെയ്ത് പരിചയമുള്ളവരൊക്കെ പറയുന്നത് കൃത്യമായിട്ടും അതേപോലെ തന്നെ പാലിക്കുന്നതാണ് ഏറ്റവും ശരി. കാട്ടിലൂടെയുള്ള യാത്രകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉറക്കെ സംസാരിക്കാതിരിക്കുക എന്നുള്ളത്.

0: കാട്ടിന്റെ സ്വാഭാവികമായിട്ടുള്ള ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടത്. നമുക്ക് പലപ്പോഴും മുന്നിലുള്ള പലതരത്തിലുള്ള വന്യമൃഗങ്ങളുള്ള കാടാണ്, അവയുടെ സാന്നിധ്യം അറിയാൻ ഒക്കെ നമ്മൾ നിശബ്ദമായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മൾ യാത്രകളിൽ കഴിയുന്നത്ര കുറച്ച് ഭാരം കൊണ്ടുപോവുക, കോൺട്രാസ്റ്റ് നിറമുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക, അതുപോലെ പെർഫ്യൂമുകൾ ഉപയോഗിക്കാതിരിക്കുക, അതേപോലെ തന്നെ നമ്മൾ സുരക്ഷക്കായിട്ട് ബൂട്ടുകൾ, അതുപോലെ ഭക്ഷണമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെയുള്ള നട്ട്സും ഒക്കെ കയ്യിൽ കരുതുക, ആവശ്യത്തിനുള്ള വെള്ളം കരുതുക. ഏറ്റവും പ്രധാനമായിട്ട് കൂട്ടം വിട്ട് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത്. ഒരു കൂട്ടമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പോവുക, മുന്നിൽ നിർദ്ദേശങ്ങൾ പറയുന്ന ഗൈഡിന് അനുസരിച്ചുകൊണ്ട് സഞ്ചരിക്കുക, അവർ പറയുന്ന സ്ഥലത്ത് നിൽക്കുക, ആന പോലെയുള്ള ജീവികളെ കണ്ടു കഴിഞ്ഞാൽ അടുത്തേക്ക് പോവാതിരിക്കുക, അവയെ പ്രകോപിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ വേനലൊക്കെ കാലത്താണെങ്കിൽ കഴിയുന്നതും നമ്മൾ തീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരിക്കലും തീപിടുത്തത്തിന് കാരണമാകുന്ന വിധത്തിൽ രാത്രി നമ്മൾ തീയൊക്കെ കൂട്ടിയിടുന്നതൊക്കെ ശ്രദ്ധിക്കുക. കയ്യിൽ എപ്പോഴും ഒരു ടോർച്ച് കരുതുന്ന ഇത്തരം യാത്രകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പവർ ബാങ്ക് കരുതുക. നമ്മുടെ മൊബൈലിലൊന്നും പലപ്പോഴും ഇത്തരത്തിലുള്ള കാർഡുകളിൽ റേഞ്ച് ഉണ്ടാകില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ മുൻകൂറായിട്ട് ഡൗൺലോഡ് ചെയ്ത ഓഫ്ലൈൻ മാപ്പുകൾ നമ്മുടെ ഫോണുകളിൽ ഉണ്ടാകുന്നത് നമുക്ക് സഹായം ചെയ്യും. നമ്മളെ യാത്രകളിൽ വഴിതെറ്റിയാൽ കഴിയുന്നതും ആ വഴി തെറ്റിയെന്ന് ഉറപ്പ് വന്നാൽ അതേ സ്ഥലത്ത് തന്നെ തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അന്വേഷിച്ച ആരെങ്കിലും ആ സ്ഥലം വരെ വരാതിരിക്കില്ല. അപ്പോൾ നമ്മൾ വീണ്ടും കൂടുതൽ കൂടുതൽ മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്നവർക്ക് അവിടെ എത്താനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുക. ഇനി ഒരു രക്ഷയില്ലാതെ നമ്മൾ കാട്ടിൽ അകപ്പെട്ടു പോയി എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ രാത്രികളിലൊക്കെ മരങ്ങളുടെ മുകളിലോ അതേപോലെ ഉള്ള സ്ഥലങ്ങളിൽ കഴിയുന്നത് പോലെ തന്നെ പകൽ കഴിയുന്നതും നീരൊഴുക്കുകളെ അരികിലൂടെ താഴോട്ട് നടക്കാൻ ശ്രമിക്കുക. ഒരുവിധ എല്ലാ നീരൊഴുക്കുകളും ഏതെങ്കിലും ഒരു പുഴയിലെത്തും. ആ പുഴ ഒരു നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ കാടുകളിൽ കാണുന്ന പലതരത്തിലുള്ള അപരിചിതമായിട്ടുള്ള പഴങ്ങളും കായ്കളും ഒന്നും കഴിക്കാതിരിക്കണം. അതുപോലെ കാട്ടരുവികളിൽ നിന്നുള്ള വെള്ളം എപ്പോഴും വളരെ നല്ലതായിരിക്കും, ശുചിത്വമുള്ളതായിരിക്കും എന്ന് തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും കാട്ടരുവികളുടെ മുകൾ ഭാഗത്തെ ഏതെങ്കിലും മൃഗങ്ങൾ ചത്തുകിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അഴുകിയ ആ ശവശരീരത്തിൽ നിന്നൊക്കെയുള്ള വെള്ളം കൂടിയായിരിക്കും ഒഴുകി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് കാട് എന്ന് പറയുന്നത് ആഘോഷങ്ങൾക്കുള്ള സ്ഥലമല്ല. അത് ഏറ്റവും പവിത്രമായിട്ട് കണക്കാക്കപ്പെടേണ്ട, വളരെ ശ്രദ്ധയോടെ നമ്മുടെ അറിവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കുറേ കൂടി മികച്ച ബയോഡൈവേഴ്സിറ്റിനെ പറ്റിയുള്ള അറിവുകൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലേക്കുള്ള സഞ്ചാരങ്ങളിൽ കുറേ കൂടി ശ്രദ്ധ നമ്മളെല്ലാവരും പുലർത്തണം.
1: കാട് അതിശയങ്ങളുടെ ലോകമാണ്. പ്രകൃതിയുടെ സമസ്ത ഭാവങ്ങളും നിറഞ്ഞിരിക്കുന്നിടം. നമുക്ക് കാടിനെ അറിയാനും കാട്ടിലൂടെ സഞ്ചരിക്കാനുമെല്ലാം ടൂറിസം വനം വകുപ്പുകൾ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടങ്ങളിലേക്ക് മാത്രം യാത്രകൾ പോവുക, അതിസാഹസികത ഒഴിവാക്കുക. ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു പക്ഷേ വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
0: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്.
0: സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
5: രാഗപരാഗം. പാട്ടിലേ

0: രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം പറഞ്ഞും അറിഞ്ഞും കേട്ടിട്ടുള്ള ഒരു രാഗമാണിന്ന്. രാഗത്തിൻ്റെ പേര് പറൈ എന്നാണ്. പറൈ

പന്തുവരാളി രാഗത്തിൻ്റെ ജന്യമായിട്ടാണ് പല ഗ്രന്ഥങ്ങളിലും ഈ രാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ രാഗത്തിൻ്റെ ഒരു ഭാവവും തീവ്രതയും ഒക്കെ കണക്കാക്കുമ്പോൾ 39-ാമത് മേളകർത്ത രാഗമായ ചാലവരാളിയുടെ ജന്യമാണെന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി എന്ന് തോന്നുന്നു.

കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്ര സന്തോഷദായകമല്ല. സിനിമയിൽ അത്തരമൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ രാഗം മലയാളിക്ക് പരിചയപ്പെടുത്തിയതും ആദ്യമായി ഇതിലൊരു ഗാനം കമ്പോസ് ചെയ്തതും സംഗീത സംവിധായകൻ ശ്രീ ശരത്താണ്. ഇങ്ങനെ ഒരു സ്വര കോമ്പിനേഷൻ വച്ചിട്ട് ഒരു ഗാനം ചെയ്യാമെന്ന് ശ്രീ ശരത്ത് തീരുമാനിക്കുകയും അങ്ങനെ രാഗത്തിൻ്റെ പേരൊന്നും അറിയാതെ ഒരു ഗാനം കമ്പോസ് ചെയ്യുകയുമായിരുന്നു. പിന്നീട് ഒരുപാട് കാലത്തെ അന്വേഷണത്തിന് ശേഷമാണ് ഇത് പറയ് എന്നൊരു രാഗമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. സിന്ദൂരരേഖ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത നാദം എന്ന് തുടങ്ങുന്ന ആ ഗാനത്തിലേക്ക് നമുക്ക് പോകാം.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, റാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ചേതന തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

ആകസ്മികമായി കേൾക്കുന്ന ഏതു ഗാനവും അത് ഇളയരാജ ചിട്ടപ്പെടുത്തിയതാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാനാകും. മുൻപ് സലീൽദായുടെ ഗാനങ്ങളെ പോലെ ഒരു ഗിറ്റാർ കോഡിൽ ഒരു കോറസ് ഹമ്മിങ്ങിൽ രാജയുടെ മുദ്ര പതിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരാളുണ്ട്, എസ് പി ബാലസുബ്രഹ്മണ്യം. ചില ഗാനങ്ങൾ ആ ശബ്ദത്തിനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തോന്നും. തമിഴ് ശൈലിയും ആ ശബ്ദവും അത്രമേൽ ഇഴചേർന്നു നിൽക്കുന്നു. ചിത്രം പയനങ്ങൾ മുടിവതില്ലേ, വൈരമുത്തുവിന്റെ വരികൾക്ക് ശബ്ദം നൽകിയത് എസ് പി ബാലസുബ്രഹ്മണ്യം.

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
8: ആ കളിപ്പാട്ടം ബെഞ്ചമിൻ പ്രവർത്തിപ്പിക്കാനൊരു ശ്രമം നടത്തി. കാപ്പിരി ചെണ്ടകൊട്ടാൻ തുടങ്ങി. 3.5 ഏക്കർ കൂരിരുട്ടിൽ നിന്ന് കൊടുവാളുമായി കുഞ്ഞുണ്ണി കളിച്ചെണ്ടകൊട്ട് മുഴങ്ങിക്കേട്ട ചായ്പിലേക്ക് കയറി ചെന്നു. തൊട്ടുമുന്നിൽ ഇരുട്ടിന്റെ സത്തയുമായി ഒരു പെണ്ണ് കൂന്താലിയുമായി മുന്നോട്ടു വരുന്നത് അയാൾ കണ്ടു. നിമിഷം കൊണ്ട് ഇടംകൈയിലേക്ക് മാറിയ കൊടുവാൾ ആഞ്ഞു വീശിയതും വാഴത്തട വെട്ടിയിട്ടതുപോലെ ഒരു സ്വരവും പിന്നെ പിടച്ചിലും. തൊട്ടരികിൽ ഇരുട്ടിന്റെ ചെറിയ സ്വരൂപമായി സ്വരമില്ലാതെ വായകീറിക്കരയുന്നൊരു പെൺകിടാവ്. ആ തലയും ചാണകത്തറയിലേക്ക് വീണ നേരം ഇളയചക്കൻ പിന്നാമ്പുറത്തൂടെ ചെറുകാറ്റുപോലെ പാഞ്ഞുപോയി. കുഞ്ഞുണ്ണി വളരെ പതുക്കെ അവന്റെ പിന്നാലെ കൂടി. പിന്നെ ചാണാക്കുഴിയിൽ നിന്നൊരു നിലവിളി കേട്ടു. തലമുടിയിൽ പിടിച്ച് പൊന്തിച്ച് കഴുത്തിൽ വീശിയതും ആ ചെക്കന്റെ തല അയാളുടെ കയ്യിലായി. കണ്ണുകൾ തുറന്നിരുന്നു. ചോരയൊഴുക്ക് നിലയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഒരിക്കലുമില്ലാത്തതുപോലെ അയാൾ ഓടാൻ തുടങ്ങി. കുരുന്നുനിഴൽ ഭീതിതമായ നിലവിളിയോടെ പിന്നാലെ. ആ നിഴൽ ദീർഘദൂരം സഞ്ചരിച്ചു. റോയൽ എൻഫീൽഡ് ടോമാഹോക്ക് ബൈക്കും കറുത്ത നിറവും പോലീസ് യൂണിഫോമുമായി കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. പാതിരാവിലാണ് ആശുപത്രിക്കാർ തിരിച്ചറിഞ്ഞത്. കൊച്ചി പോലീസ് സ്റ്റേഷനിലെ ഫോൺ നമ്പറിലേക്ക് അവർ വിളിച്ചു. ആശുപത്രിയിൽ നിന്നുള്ള വാർത്തയാണെങ്കിലും പാതി ഉറക്കത്തിലാണ് ഒറ്റക്കൊമ്പൻ കേട്ടത്. ആക്സിഡന്റിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റേഷൻ CI ബെഞ്ചമിനാണെന്നാണ് വന്നയാൾ പേര് പറഞ്ഞത്. ആരാ കൂടെ വന്നത്? അയാൾക്ക് ഫോൺ കൊടുക്ക്. അയാൾ പോയെന്നാണ് തോന്നണത്. ഇവിടെ കാണണില്ല. ശേ, അയാൾക്കടെ പേരോ വിലാസോ ഫോൺ നമ്പറോ ഉണ്ടോ? പേരുണ്ണിച്ചക്കനെന്നാണ് പറഞ്ഞത്. പിന്നൊന്നും അറിയാൻ പാടില്ല. ബെഞ്ചമിൻ സാറിന് വേണ്ടതെല്ലാം ചെയ്തോ. ഞാൻ ദേ വരണ്. ഒറ്റക്കൊമ്പൻ ആശുപത്രിയിലെത്തുമ്പോൾ ബെഞ്ചമിൻ അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. രാത്രി ചുമതലയുണ്ടായിരുന്ന ഡോക്ടറുടെ വിശദമായ വിവരണം കേട്ടപ്പോൾ ബെഞ്ചമിനെ ആശുപത്രിയിലെത്തിച്ചത് ഉണ്ണിച്ചക്കൻ തന്നെയാണെന്ന് അയാൾക്ക് വ്യക്തമായി. ബോധം തെളിഞ്ഞിട്ടില്ലെങ്കിലും ബെഞ്ചമിന്റെ ആരോഗ്യസ്ഥിതി അത്ര മോശമല്ലെന്നും കൊടുത്ത മരുന്നുകളോടെല്ലാം ശരീരം പ്രതികരിക്കുന്നുണ്ടെന്നും രണ്ടു നാൾക്കകം പൂർണ്ണ ആരോഗ്യത്തോടെ മടങ്ങാനാകുമെന്നും ഡോക്ടർ പറഞ്ഞു.
9: സാറിനെങ്ങനെയാണ് അപകടം ഉണ്ടായെന്ന് കൊണ്ടുവന്നാള് പറഞ്ഞോ?
8: തോപ്പുംപടിയിലെ ഹാർബർ പാലത്തിന്റെ കൈവരി ഇടിച്ചു കിടക്കണ കണ്ടുവെന്നാണ് അയാൾ പറഞ്ഞത്. കൂടുതൽ എന്തെങ്കിലും ചോദിക്കണതിന് മുമ്പ് അയാളെ കാണാണ്ടായി. പോകരുതെന്ന് പലവട്ടം പറഞ്ഞതാണ്, കേട്ടില്ല. വണ്ടി ഓടിക്കുന്നതിനിടയിൽ നിയന്ത്രണം തെറ്റി പാലത്തിന്റെ കൈവരിയിൽ ചെന്ന് ഇടിച്ചതാകണം. രാത്രി വണ്ടി ഓടിക്കുമ്പോൾ പലപ്പോഴും ബെഞ്ചമിൻ മയക്കത്തിലേക്ക് വീഴുന്നതിന് ഒറ്റക്കൊമ്പൻ സാക്ഷിയാണ്. ഇതിൽ ഉണ്ണിച്ചക്കൻ എവിടെ നിന്ന് കയറി വന്നു എന്നതാണ് പിടികിട്ടാത്ത കാര്യം. ഒരുപക്ഷേ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നവർ ഒരുമിച്ചായിരിക്കുമോ വന്നത്? ബെഞ്ചമിൻ സാറിനെയും കൂട്ടി വന്നത് ഉണ്ണിച്ചക്കൻ തന്നെയാണെങ്കിൽ അയാളെന്തിനാണ് ഒളിച്ചുപോയത്? പാലത്തിന്റെ ദുർബലമായ ആ കൈവരിയെ ബെഞ്ചമിൻ എങ്ങനെയാകും അതിജീവിച്ചത്? ആ കൈവരിയിലൂടെ ഈയിടെയാണ് പുഞ്ചിരി എന്നുപേരുള്ള ഒരു സ്വകാര്യ ബസ് യാത്രക്കാരെയും കൊണ്ട് വെള്ളത്തിലേക്ക് കൂപ്പുകുത്തിയത്.

0: വെളുക്കാൻ കാത്തു നിൽക്കാതെ ഒറ്റക്കൊമ്പൻ ഹാർബർ പാലത്തിലെത്തി. ബെഞ്ചമിന്റെ കാറ് പാലത്തിന്റെ കൈവരിയെ ഇടിച്ചു നിൽക്കുകയാണ്. കൈവരി ഏറെക്കുറെ തകർന്നിട്ടുണ്ട്. രാത്രിയുടെ ഇരുള് തീർത്തും വിട്ടുപോകാത്ത നേർത്ത മഞ്ഞൻമറയിൽ കപ്പലുപോകാൻ നടുനിർത്തുന്ന പാലത്തിനു നടുവിലെ മരത്തടിപ്പാലവും കറുത്ത തൂണുകളും കമ്പികളും ഇരുമ്പുവടങ്ങളും മങ്ങിക്കിടന്നു. പെട്ടെന്നവിടെ ചെറിയൊരു കനൽവെട്ടം. ഇരുട്ടിലാരോ ചുരുട്ടുകത്തി ചൂതിവിട്ടതുപോലെ പുക ഉയർന്നു മെല്ലെ മഞ്ഞിലേക്ക് ലയിച്ചു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.

0: എഫും പ്രധാന വാർത്തകൾ. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. സ്ലോവാക്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യ അടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണവും ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ, സ്വയം വിവരം സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. 34 ചോദ്യങ്ങളടങ്ങുന്ന എന്യൂമറേഷൻ ഡിജിറ്റലായി സമർപ്പിച്ചാണ് ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്തത്. കേരള ലോകായുക്ത June 30 കണ്ണൂരും July 1-2 തീയതികളിൽ കോഴിക്കോട്ടും ക്യാമ്പ് സിറ്റിംഗ് നടത്തും. PWD റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടത്തുന്ന സിറ്റിംഗിൽ യോഗായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഉപലോകായുക്ത ജസ്റ്റിസ് ഷെർസി വി എന്നിവർ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാനെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. പാളയത്തെ ഒരു കെട്ടിടത്തിന് മുകളിൽ പാത്രത്തിൽ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടിയാണ് ഡാൻസ് ഓഫ് സംഘവും കസബ പോലീസും ചേർന്ന് പിടിച്ചെടുത്തത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ഗോൾ നേടി അർജന്റീന. അൾജീരിയയ്ക്കെതിരെ ഇതിഹാസ താരം ലയണൽ മെസ്സിയാണ് ഗോൾ നേടിയത്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക് കേൾക്കാം.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
4: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
5: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
4: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
5: ഗ്ലൗക്കോമ, റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ,
4: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്,
5: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും IT പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496, 0495274446.

നിന്ന് ഒരിക്കലും വേർപെടുത്താനാവാത്ത ഒന്ന്. ഗായകനും നായകനുമായി തിളങ്ങിയ ദാസേട്ടൻ സംഗീത സംവിധാനത്തിലും തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. യേശുദാസ് സംഗീത സംവിധാനം നിർവഹിച്ച രണ്ടു ഗാനങ്ങളാവട്ടെ ഇന്നത്തെ ഹണി ഡ്രോപ്സിൽ.

അഴകുള്ള സെലീനയിലൂടെ 1973 ദാസേട്ടനിലെ സംഗീത സംവിധായകന്റെ അരങ്ങേറ്റം. പുതുമയുള്ള പ്രമേയത്തിന് പുതുമയുള്ള സംഗീത സംവിധാനം എന്ന കെ എസ് സേതുമാധവന്റെ നിർബന്ധം വഴിയായി വയലാറിന്റെ വരികൾക്ക് ഗന്ധർവ സ്പർശം ലഭിച്ചു.

ചെയ്ത പാട്ടുകൾ ആസ്വാദകർ അംഗീകരിച്ചതോടെ പുതിയ സംഗീത സംവിധായകനെ തേടി കൂടുതൽ അവസരങ്ങൾ എത്തി. എഴുതിക്കിട്ടിയ വരികൾക്ക് ഈണം കണ്ടെത്തുന്ന ശൈലിക്ക് മാറ്റം വരുത്തേണ്ടി വന്നത് വളരെ അപൂർവമായി മാത്രമെന്ന് ദാസേട്ടൻ. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് സഞ്ചാരി എന്ന ചിത്രത്തിൽ ഈണം പകർന്നതും വരികൾ എഴുതിയതിനുശേഷം അവയ്ക്ക് ചേർന്ന വിധത്തിൽ തന്നെയാണ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സിബില.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
5: ഇളയനില
4: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
8: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
9: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
10: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
11: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
12: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
11: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
13: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
14: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
15: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
3: പറക്കുകയായിരുന്നു. हाथ में तिरंगा लेकर के दौड़ता है, सारे हिंदुस्तान में ऊर्जा भर देता है, सारे हिंदुस्तान में चेतना भर देता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ 1 ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ.
6: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
7: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കാനാവാത്ത കാര്യങ്ങൾ കേവലം 36 വയസ്സിനകം സർഗാത്മകമായി ചെയ്തു തീർത്ത് വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ എഴുത്തിനെയും വായനയെയും ആഴത്തിൽ സ്വാധീനിച്ച ഒരു മലയാള കവിയുടെ ഓർമ്മ ദിനമാണ് June 17. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.

മലയാള കാവ്യലോകത്ത് കാൽപ്പനിക വസന്തം തീർത്ത ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളിയുടെ കവിതാ സങ്കല്പങ്ങളെ തന്നെ തിരുത്തിയെഴുതി.

ലളിതവും സംഗീതാത്മകവുമായ ചങ്ങമ്പുഴ കവിതകൾ ഒരു കാലഘട്ടത്തിൽ മലയാള കവിതയുടെ ക്ലാസിക്കൽ ഭാവുകത്വത്തെ അടിമുടി പരിവർത്തന വിധേയമാക്കി. ആ മാറ്റത്തെ വികാരപാരവശ്യത്തോടെ ആസ്വാദകരും തുടർന്ന് വന്ന കവികളും ഏറ്റെടുക്കുകയായിരുന്നു.

1911 ഒക്ടോബറിൽ ഇടപ്പള്ളിയിലാണ് തെക്കേടത്ത് നാരായണമേനോന്റെയും ചങ്ങമ്പുഴ തറവാട്ടിലെ പാറുക്കുട്ടി അമ്മയുടെയും മകനായി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജനനം. ഇടപ്പള്ളിയിലും എറണാകുളത്തുമായി സ്കൂൾ കാലഘട്ടത്തിനു ശേഷം എറണാകുളം മഹാരാജാസിലും തിരുവനന്തപുരം കോളേജിലുമായി കലാലയ ജീവിതത്തിനിടയിൽ തന്നെ ചങ്ങമ്പുഴ അറിയപ്പെടുന്ന കവിയായി മാറിയിരുന്നു. സ്വന്തം കവിത ക്ലാസ്സിൽ പാഠമായി പഠിക്കാനുണ്ടായിരുന്നു ചങ്ങമ്പുഴയ്ക്ക്. നന്നേ ചെറുപ്പം മുതലേ

0: മദ്രാസിലും തിരുവനന്തപുരം കോളേജിലുമായി കലാലയ ജീവിതത്തിനിടയിൽ തന്നെ ചങ്ങമ്പുഴ അറിയപ്പെടുന്ന കവിയായി മാറിയിരുന്നു. സ്വന്തം കവിത ക്ലാസ്സിൽ പാഠമായി പഠിക്കാനുണ്ടായിരുന്നു ചങ്ങമ്പുഴയ്ക്ക്. നന്നേ ചെറുപ്പം മുതലേ കാവ്യരംഗത്ത് സ്വന്തം മുദ്ര പതിപ്പിക്കാനായി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.
1: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1911 ജനിക്കുന്നത്. ചങ്ങമ്പുഴയ്ക്കൊപ്പം ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ കവിത എഴുതിയിരുന്ന പ്രധാനപ്പെട്ട കവികൾ വൈലോപ്പിള്ളി ശ്രീധരമേനോനും പി കുഞ്ഞിരാമൻ നായരും ഇടശ്ശേരി ഗോവിന്ദൻ നായരും ബാലാമണിയമ്മയുമാണ്. ഇവരൊക്കെ ഏറെക്കുറെ സമാന കാലയളവിൽ ജനിച്ചവരും മലയാള കവിതയുടെ മാറിവരുന്ന ഭാവുകത്വ കാലഘട്ടത്തിനെ കൃത്യമായി നേരിടുകയും പരിചരിക്കുകയും ചെയ്തവരുമാണ്.
0: മുൻകാല കവിതാ സമ്പ്രദായങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള കാൽപ്പനികതാ പ്രസ്ഥാനത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നത് ചങ്ങമ്പുഴ കവിതകളാണ്. ഈ കവിതാ പ്രസ്ഥാനത്തെ അറിഞ്ഞും അറിയാതെയും പിൻപറ്റിയവരാണ് സമകാലിക കവികളും പിൻകാല കവികളും. കാവ്യനിരൂപകനായ വിജു നായരങ്ങാടിയുടെ നിരീക്ഷണങ്ങൾ.
1: മലയാള കവിതയിൽ നാരായണഗുരുവിൽ നിന്ന് ആരംഭിക്കുന്ന കാൽപ്പനികതയുടെ ധാരയെ കുമാരനാശാന്റെ കവിത അതിൻ്റെ ഏറ്റവും സമ്മോഹനമായ അവസ്ഥയിൽ തുടർന്ന് ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആശാനിൽ നിന്ന് ആരംഭിക്കുന്ന ആ കാവ്യ പൈതൃക പഥം കാൽപ്പനിക കവിതയുടെ ഏറ്റവും മോഹനമായ അവസ്ഥയിൽ പിന്നീട് മലയാള കവിതയിൽ അനുഭവിപ്പിച്ചു തന്ന കവിയുടെ പേരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.

കാൽപ്പനിക കവിതയുടെ പരകോടിയാണ് ചങ്ങമ്പുഴ കവിത. ഒരു പക്ഷേ ചങ്ങമ്പുഴ കവിത എഴുതിയ കാലഘട്ടത്തിൽ മലയാള കവിതയിൽ ചങ്ങമ്പുഴയെ അനുകരിച്ചുകൊണ്ട് മാത്രം കവിത എഴുതിയവരാണ് നിലനിന്നു പോന്നിരുന്നത്. ഇടപ്പള്ളിയിൽ മാത്രം 144 കവികൾ ചങ്ങമ്പുഴയെ അനുകരിച്ച് എഴുതിയിരുന്നു എന്നാണ്. അതിനർത്ഥം മലയാളത്തിൽ കവിത എഴുതാൻ ശ്രമിച്ചവർ മുഴുവൻ ചങ്ങമ്പുഴയെ അനുകരിച്ചുകൊണ്ടിരുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കവിതയുടെ രൂപതലം മാത്രമേ പക്ഷേ അനുകരണത്തിൽ വന്നുള്ളൂ, ഭാവതലം കവിതയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ചങ്ങമ്പുഴ സൃഷ്ടിച്ച ഈ കാൽപ്പനിക പരകോടിയെ, വിണ്ണിൽ നിന്ന് ജീവിതത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്ത ആ കാവ്യാവസ്ഥയെ അക്കാലത്ത് തന്നെ മുറിച്ചു കടന്നത് ചങ്ങമ്പുഴ ജനിച്ച അതേ വർഷത്തിൽ ജനിച്ച 1911 തന്നെ ജനിച്ച വൈലോപ്പിള്ളി ശ്രീധര മേനോനായിരുന്നു. വൈലോപ്പിള്ളി ഒരു ബ്രേക്കായിരുന്നു സത്യത്തിൽ മലയാള കവിതയിൽ. അത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചങ്ങമ്പുഴയിൽ നിന്നുള്ള ഒരു തുടർച്ചയാണ് എന്ന് പറയാം. അത്തരത്തിൽ ഉള്ള മറ്റൊരു തുടർച്ചയായിരുന്നു കുഞ്ഞിരാമൻ നായർ. ഈ ഒരു കാവ്യധാര, ചങ്ങമ്പുഴയിൽ നിന്ന് പുറപ്പെട്ട ആ കാൽപ്പനികതയുടെ കാവ്യധാര വൈലോപ്പിള്ളിയിലും കുഞ്ഞിരാമൻ നായരിലും ഇടശ്ശേരിയിലും പല രീതികളിലാണ് പ്രവർത്തിച്ചത്. അവരിൽ നിന്ന് അത് അവിടെ അസ്തമിച്ചു പോവുകയായിരുന്നില്ല, മറിച്ച് അതിന് ഒരു പ്രത്യേക വിധാന സ്വഭാവം ഉണ്ടാവുകയും മലയാളത്തിൽ പിന്നീട് വന്ന പ്രധാന കവികൾ വലാരാമവർമ്മ, പി ഭാസ്കരൻ, ഒ എൻ വി കുറുപ്പ്, വിഷ്ണു നാരായണൻ നമ്പൂതിരി, ഈ 4 കവികളിലും തുടർന്ന് സുഗതകുമാരിയിലും ചങ്ങമ്പുഴ സൃഷ്ടിച്ച കാവ്യഭാവത്തിൻ്റെ, കാവ്യലോകത്തിൻ്റെ സ്വാധീനതയും അതിൻ്റെ തുടർച്ചയും നമുക്ക് കണ്ടെത്താനാവും.

കവിതയിൽ, പിപിരാമന്ദന്റെ കവിതയിലുമൊക്കെ നിലനിൽക്കുന്ന കാൽപ്പനിക അംശം. ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും മോഹനമായ ഉത്ഭവസ്ഥാനം ചങ്ങമ്പുഴയുടെ കവിതയാണ് എന്ന് തന്നെ പറയാനാവും എന്നതാണ്. മലയാള കവിതയുടെ ചരിത്രത്തെ സൂക്ഷ്മമായി പിന്തുടരുന്ന ഒരാൾക്ക് കണ്ടെത്താനാവുന്ന വിചിത്രമായ വസ്തുത.

പിന്നീട് വരുന്ന ആധുനിക കവിത എന്ന സംവർഗത്തിൽ സച്ചിദാനന്ദനും അയ്യപ്പ പണിക്കരും കെ ജി ശങ്കരപ്പിള്ളയും ആറ്റൂർ രവിവർമ്മയും എൻ എൻ കക്കാടും അടക്കമുള്ള വലിയ ഒരു ധാര പിന്നീട് വരുന്നുണ്ട്. ആ ധാരയുടെ രണ്ടാം ഘട്ട കവിതയിൽ സംഭവിക്കുന്ന, അപ്പോൾ സച്ചിദാനന്ദൻ്റെയൊക്കെ 80s അവസാനത്തിൽ വരുന്ന ഇവനക്കൂടി പോലെയുള്ള കവിതകളിൽ വരുന്ന കെ ജി എസിൻ്റെ രണ്ടാം ഘട്ട കവിതകളിൽ, സവിശേഷമായി കൊച്ചിയിലെ വൃക്ഷങ്ങൾ പോലെയുള്ള കവിതകളിൽ വരുന്ന, തുടർന്ന് ഇങ്ങോട്ട് ആധുനികാനന്തര കവിതയ്ക്ക് തൊട്ടു മുമ്പ് ആധുനികതയുടെ അവസാന ഘട്ടത്തിൽ വരുന്ന ബാലേന്ദ്രൻ്റെ കവിതയിലും, പിന്നീട് വരുന്ന ആധുനികാനന്ദ

0: ചങ്ങമ്പുഴ മലയാള കവിതയിലുണ്ടാക്കിയ ഭാവുകത്വ പരിണാമത്തെക്കുറിച്ച് എഴുത്തുകാരിയായ വി എം ഗിരിജ.
1: ചങ്ങമ്പുഴ ഒരു ലളിത കവിയാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അദ്ദേഹം ഏറ്റവും വലിയൊരു പണ്ഡിതനായിരുന്നു. ചങ്ങമ്പുഴ വരച്ചപ്പോൾ കുട്ടികൃഷ്ണമാരാര് എഴുതിയ അനുശോചന കുറിപ്പിൽ പറയുന്നുണ്ട്, മാതൃഭാഷ മാത്രം ശരണമായിട്ടുള്ള എന്നെപ്പോലുള്ളവർക്ക്, ഇംഗ്ലീഷ് നല്ലപോലെ അറിയാത്തവർക്ക് ചങ്ങമ്പുഴ പരിഭാഷപ്പെടുത്തി പരിചയപ്പെടുത്തി തന്നിരുന്ന കൃതികൾ വളരെയധികം ഉപകാരപ്രദമായിരുന്നു. അതായത് ഇപ്പോൾ റഷ്യൻ സാഹിത്യം അല്ലെങ്കിൽ ഫ്രഞ്ച് സാഹിത്യമൊക്കെയാണല്ലോ നമുക്ക് പരിഭാഷപ്പെടുത്തി തന്നിരുന്നത് അക്കാലത്ത്. അതുമാത്രമല്ലാതെ ഒരുപാട് നോർവീജിയൻ ഭാഷ, സ്വിസ്, അങ്ങനെ പല ഭാഷകളിൽ നിന്നുള്ള അന്നത്തെ പ്രശസ്തരായ കവികളുടെയും നാടകകൃത്തുക്കളുടെയും നോവലിസ്റ്റുകളുടെയും കഥാകൃത്തുക്കളുടെയും ഒക്കെ രചനകൾ ചങ്ങമ്പുഴ തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാണ്ഡിത്യത്തിൽ നിന്ന് ഊർന്ന ലാളിത്യത്തിന് കുറച്ചും കൂടി ഒരു കണ്ണാടി തെളിമുണ്ടല്ലോ, അതായിരിക്കാം ചങ്ങമ്പുഴയുടെ ശൈലിയെ ഇത്രയധികം ജനപ്രിയമാക്കിയത്. പലരും പല കഥകളും പറയുന്നുണ്ട് ചങ്ങമ്പുഴയുടെ കൃതികൾ. എം ടി വാസുദേവൻ നായർ പറയുന്നുണ്ട്, രമണൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും കൂടി പകർത്തിയെടുത്ത് ഒരു രാത്രി കൊണ്ട് തിരിച്ച് കൊടുക്കണം, അതുകൊണ്ട് പകർത്തിയെടുത്ത കഥ പറയുന്നുണ്ട്. അതേപോലെ ജയമോഹൻ, തമിഴ് എഴുത്തുകാരനായ, തമിഴ് മലയാളം എഴുത്തുകാരനായ ജയമോഹൻ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന രമണൻ നോട്ട് ബുക്കിനെ പറ്റി പറയുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഇങ്ങനെ സാർവത്രികമായി വ്യാപിച്ച ചങ്ങമ്പുഴ കവിത, അതിൻ്റെ രൂപം കൊണ്ട് മാത്രമല്ല പ്രണയം, പ്രകൃതി എന്നൊക്കെ തുടങ്ങി നമുക്ക് പെട്ടെന്ന് അടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അത്ര കാര്യമായിട്ട് ചർച്ച ചെയ്തിരുന്നില്ല.

കുമാരനാശാനോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ണായി വാര്യരോ അനുരാഗത്തിനെ പറ്റിയും പ്രണയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സാധാരണക്കാർക്ക് അതൊരു വിദൂരമായ കുറേയും കൂടി ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് തോന്നിയിരുന്നത്. പക്ഷെ ചങ്ങമ്പുഴയുടെ പ്രേമം പ്രണയം എന്ന് പറയുന്ന യുവാക്കൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഒരു ഭാവുകത്വ പരിണാമം എന്ന് പറയുന്നത്. അതിലെ വികാരങ്ങളുടെ വിനിമയത്തിനെ പറ്റിയും കൂടി ഉള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഭാഷ തനിച്ച് നിൽക്കില്ല. അപ്പം ഭാഷയും അതിൽ കൂടെ പറയുന്ന മനുഷ്യബന്ധങ്ങളൊക്കെ പുതുതായിരുന്നു. അതാണ് ചങ്ങമ്പുഴയ്ക്ക് അന്ന് അത്രയധികം ജനപ്രിയത ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഇത് എൻ്റെയാണല്ലോ, ഇത് എനിക്കും കൂടി മനസ്സിലാവുന്നതാണല്ലോ എന്ന് ഓരോരുത്തരും വിചാരിച്ചു. അതിലെ സംഗീതാത്മകത കൊണ്ടുകൂടിയാണ് കേട്ടോ. അതിൽ ദ്രാവിഡ വൃത്തത്തിലുള്ള പോമനക്കുട്ടൻ ഗോവിന്ദൻ എന്ന അങ്ങനെ ഓമനക്കുട്ടൻ പോലെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മുകളിൽ എഴുതിയിരുന്നത് തന്നെ. അപ്പം പെട്ടെന്ന് പാടാവുന്ന തരത്തിലുള്ള ശീലുകളും പ്രധാനമായിരുന്നു.

വളരെ ചെറിയ ഒരു കാലയളവാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എങ്കിലും മലയാള കവിതയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു

സന്ദർഭം കൂടിയായി ചങ്ങമ്പുഴയുടെ കവിത മാറി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കവിതയ്ക്കകത്ത് കാൽപ്പനിക ധാരയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ സൂക്ഷിച്ചു എന്നതിനൊപ്പം ഒരു പക്ഷേ നാരായണ ഗുരുവിൻ്റെ കവിതയിൽ നാം കണ്ടുമുട്ടുന്ന മൃത്യു അവബോധം ആശാന്റെ കവിതയിലേക്ക് എത്തുമ്പോഴേക്കും മൃത്യുബോധമായി തന്നെ, തനിക്ക് പിന്നാലെ വരുന്നുണ്ട് മൃത്യു എന്ന ഒരു തോന്നലായി തന്നെ ഉറച്ചു കഴിഞ്ഞിരുന്നു. ഈ ബോധത്തെ ചങ്ങമ്പുഴ തൻ്റെ കവിതയിലേക്ക് എത്തുമ്പോഴേക്കും മൃത്യുവിനോടുള്ള ഉപാസനയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.

ചങ്ങമ്പുഴ കവിത അങ്ങേയറ്റം സംഗീതാത്മകമാണ്, അങ്ങേയറ്റം ഭാവനാനിഷ്ഠമാണ്, അങ്ങേയറ്റം കാൽപ്പനികമാണ് എന്നെല്ലാമുള്ള വായനകൾ നിലനിൽക്കെ തന്നെ ഈ കവിതയ്ക്കകത്തെ സംഗീതവും പ്രണയവും ഭാവനയും എല്ലാം തന്നെ ചങ്ങമ്പുഴ യഥാർത്ഥത്തിൽ കേന്ദ്രീകരിച്ചിരുന്നത് മൃത്യു എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തോടായിരുന്നു. മൃത്യുവിലേക്ക് എത്തുക എന്നതായിരുന്നു. ആരു വാങ്ങും ഇന്ന് ആരു വാങ്ങും ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന് ആരംഭിക്കുന്ന ചങ്ങമ്പുഴയുടെ കാവ്യലോകം മൃത്യു വാങ്ങും എന്ന് തന്നെയായിരുന്നു. ആവർത്തിച്ചാവർത്തിച്ച് അത് ആ കവിതയിൽ പ്രത്യക്ഷപ്പെട്ടു. മരണത്തിൻ്റെ ഏകദേശം തൊട്ടുമുമ്പ് എന്ന മട്ടിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ മനസ്വിനി എന്ന കവിത, മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലേ നിന്നു ലളിതേ എന്ന് തന്നെയാണ്. നിന്നു ലളിതേ നീ എൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ, ആ നിൽക്കുന്ന ലളിത മൃത്യു തന്നെയായിരുന്നു. മരണത്തെ അത്രമേൽ ആഹ്ലാദത്തോടെയും ആർജവത്തോടെയും അഭിമാനത്തോടെയും സ്നേഹപൂർണമായും സ്വീകരിച്ച കവിയായിരുന്നു മലയാളത്തിൽ ചങ്ങമ്പുഴ.

0: തന്റെ പ്രിയപ്പെട്ട ചങ്ങമ്പുഴ കവിതയെക്കുറിച്ച്, മനസ്വിനിയെക്കുറിച്ച് എഴുത്തുകാരിയായ വി എം ഗിരിജ.
1: മലയാള കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് മലയാള കവിതാ ചരിത്രത്തിൽ. എന്നാൽ ചങ്ങമ്പുഴ ഏതിനു വേണ്ടിയാണോ പ്രശസ്തമായിരിക്കുന്നത്, ആ ലാളിത്യം, സുകുമാരത തുടങ്ങിയ കാര്യങ്ങളാണോ മനസ്വിനിയിലുള്ളത്? മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ, മഞ്ചിമ വിടരും പുലർകാലെ, ഇതൊക്കെ എളുപ്പമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും എളുപ്പമുള്ള വാക്കുകളൊന്നുമല്ല, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ളതും സംസ്കൃത ഭാഷയോട് ചേർന്ന് നിൽക്കുന്നതും ഒക്കെയാണ്.

പക്ഷേ അതിൽ ചങ്ങമ്പുഴ താൻ അറിയാതെ ഒരുപാട് ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, പ്രാചീനമായിട്ടുള്ള പ്രതീകങ്ങൾ, ആർക്കിടൈപ്പ് എന്നൊക്കെ, പിന്നെ യുങ്ങിയൻ ഫിലോസഫിയിലൊക്കെ പറഞ്ഞ പോലെ ഒറ്റപ്പത്തിയുടായിരം ഉടലുകൾ കെട്ടുപിണഞ്ഞൊരു കരിനാഗം ചന്ദനലതയിൽ അധോമുഖ ശയനം.

ചന്തമോട് അങ്ങനെ ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ചന്ദന മരത്തിലുള്ള ഒരു കരിനാഗം എന്നൊക്കെ പറയുന്ന മുടിയെ പറ്റിയാണെങ്കിലും അത് ലൈംഗികതയുടേതായിട്ടുള്ള കുറേ സ്പർശങ്ങളെയും അനുഭൂതികളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള വികാരത്തിൻ്റെ തലങ്ങളിൽ നിന്ന് പൊന്തി വരുന്ന പ്രതീകങ്ങളും, പിന്നെ സ്ത്രീ എന്താണെന്നുള്ളതും. അവള് ഒരു സാധാരണ എല്ലാം സൗന്ദര്യത്തിനെ പറ്റിയാണ് ചങ്ങമ്പുഴയുടെ സ്ത്രീത്വത്തിൽ ധാരാളം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മൃദുലമായിട്ടുള്ളത്, പേലവമായിട്ടുള്ളത്, വൈകാരികമായിട്ടുള്ളത്, അങ്ങനെയൊക്കെയാണല്ലോ. ഏകാന്തമായിട്ടുള്ളത്, ശ്യാമളെ സഖി ഞാനൊരു വെറും കാനനത്തിലെ പൂവല്ലേ, ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഏകാന്തത തുടങ്ങിയ ആ മൂല്യങ്ങളൊന്നും നമുക്ക് അധികം നമ്മളുടെ കവിതാ പാരമ്പര്യത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ സ്ത്രീകളെ പറ്റി പറയായിരുന്നു. എന്നാൽ മനസ്വിനിയിൽ അങ്ങനെയല്ല. മനസ്വിനിയിൽ എത്രമാത്രം ചങ്ങമ്പുഴ ജീവിതത്തിലും പിന്നെ കവിതയിലും ദേഹത്തിനെ പറ്റി, ഉടലിൻ്റെ ഭംഗിയെ പറ്റി, സ്പർശങ്ങളെ പറ്റി, ചുംബനങ്ങളെ പറ്റി, പുഞ്ചിരികളെയൊക്കെ പറ്റി പറഞ്ഞിരുന്നു. അതിലപ്പുറമുള്ളൊരു സ്ത്രീത്വത്തിനെയാണ് മനസ്വിനിയിൽ പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ തന്നെ വളരെ ജാഗ്രതയാവുന്ന ഒരു കൂട്ടുകാരി.

നീ മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലേ നിൻ ഗാനം എന്ന് ചങ്ങമ്പുഴ തന്നെ ഒരിക്കൽ എഴുതിയത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രവചനാത്മകമായ ഒന്നായി ഭവിക്കുകയായിരുന്നു. ഈ വരികൾ എഴുതിയ കവി ചെറുപ്രായത്തിൽ തന്നെ ഇഹലോകത്തിൽ നിന്ന് പറന്ന് മറഞ്ഞു പോയിട്ടും ഇന്നും അവരുടെ മനസ്സിൽ തിരയടിക്കുകയാണ്. അണമുറിയാത്ത ഹൃദയവികാരങ്ങൾ അലതല്ലുന്ന കാവ്യാത്മകമായ ആ ഗാന നിർജ്ജരി. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാന ശബ്ദം വിനീതാസുമം.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
2: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: മാലോകരെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
6: ലോകത്തിലെ

0: മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി
1: ആർട്ട് കഫേ.
2: കണ്ണങ്കണ്ടി ആർട്ട് കഫേയിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സ്പൈ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും മിൻമിനിയും പാടിയത്, ഹരി ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഇഷാന്ത് ചബ്രയുടെ സംഗീതം.

0: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണുങ്കണ്ടിയിൽ.
1: കണ്ണുങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
0: മാലോകരെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഇളയ നില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
1: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണുങ്കണ്ടിയിൽ. കണ്ണുങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

0: യമുന നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് കിഷാവു ഡാം പദ്ധതിക്ക് വഴി തുറക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന നിർണായക യോഗത്തിൽ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ധാരണയിലെത്തി. അന്താരാഷ്ട്ര യോഗാദിന കൂടിയാലോചനാ യോഗം ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ്മാൻ മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ ഒരാൾ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ വടകര സ്വദേശി ജിദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ മാസപ്പിറവി കണ്ടതായി വിവരം ലഭിച്ചതിനാൽ ഇന്ന് മുഹറം ഒന്നായിരിക്കുമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ഈ മാസം 25-26 തീയതികളിലാണ് മുഹറം 9-ഉം 10-ഉം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ രോഗി വെന്റിലേറ്ററിൽ തുടരുന്നു. ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത കണ്ണൂർ ജില്ലയിലെ മൊക്കേരി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ള പരിശോധന നടത്താൻ തീരുമാനം. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് പരിശോധന നടത്തുക. ഫിഫ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് അൾജീരിയക്കെതിരായ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിൽ തകർപ്പൻ ജയം. ആദ്യ പകുതിയിൽ 17 മിനിറ്റിലായിരുന്നു 1-ാം ഗോൾ. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.
1: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും.

0: ഉപഹാരം. 103.6
1: റിയൽ FM. ഗാനോപഹാരത്തിൽ കേൾക്കാം നീയും ഞാനും എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് വിനു തോമസിന്റെ സംഗീതം.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹേ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനോഭാരത്തിൽ കേൾക്കാം ഒരു നല്ല കോട്ടയംകാരൻ എന്ന ചിത്രത്തിൽ സുദീപ് കുമാർ പാടിയത്. റോബിൻ സമ്പട്ടിന്റെ വരികൾ, ജിനോ ആന്റണിയുടെ സംഗീതം.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലെ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: കണ്ണങ്ങണ്ടയിൽ നിന്നും 65 ഇഞ്ച് വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
3: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
4: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: BMH ആരോഗ്യ ജാലകത്തിന് ശേഷം ഗാനോപഹാരം തുടർന്ന് കേൾക്കാം.
2: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ.

0: കോഴിക്കോട്.
1: എത്ര ടൈപ്സ് ഓഫ് അപസ്മാരം ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ മെയിൻ സിംപ്റ്റംസ് ആയിട്ട് വരാറ്?
2: സോ അപസ്മാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോ ഒരു തവണയായിട്ട് നമ്മൾ ഇപ്പൊ ഈ കാണുമല്ലോ, നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ശരീരം വെട്ടിയിളകുന്നത്, അതൊക്കെ അതിന്റെ ഒരു ടൈപ്പ് മാത്രമാണ്.
1: ഓക്കെ,
2: അപ്പൊ അത് ഫോക്കൽ അല്ലെങ്കിൽ ജനറലൈസ്ഡ് അപസ്മാരം എന്ന് പറയും. ഒരു സൈഡ് മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ഫോക്കൽ എന്നും, ശരീരം മൊത്തമായി ഇളകുകയാണ് അല്ലെങ്കിൽ ശരീരം മൊത്തമായി ഒന്ന് സ്റ്റക്കാവുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ജനറലൈസ്ഡ് അപസ്മാരം എന്ന് പറയാം. അപസ്മാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ഫിറ്റ്സ് വരാനുള്ളൊരു പ്രവണത ഉള്ള ഒരു അസുഖത്തെയാണ് അപസ്മാരം എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറില് അനിയന്ത്രിതമായിട്ട് വൈദ്യുത സ്പന്ദനങ്ങൾ വരുമ്പോഴാണ് ഈ ഫിറ്റ്സ് വരുന്നത്. അത് പല കാരണങ്ങളും ഉണ്ടാവാം. ചിലപ്പോ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടാവാം, അതായത് മസ്തിഷ്ക ജ്വരം, മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയുള്ളൂ. അപ്പോ അതിന്റെ ഭാഗമായിട്ടാകാം. ചിലപ്പോ സോഡിയം കുറഞ്ഞിട്ടോ, ഷുഗർ കുറഞ്ഞിട്ടോ, അല്ലെങ്കിൽ തലച്ചോറിൽ ബ്ലീഡ് വന്നിട്ടോ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ ഫിറ്റ്സ് വരാം. ഫിറ്റ്സ് ഒരു കാരണവും ഇല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വരുന്നതിനെയാണ് നമ്മൾ അപസ്മാരത്തിന്റെ അസുഖം അഥവാ എപ്പിലെപ്സി എന്ന് പറയുന്നത്.
1: ശരി ശരി.
2: സോ എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ അത് എഗെയിൻ പല പ്രായത്തിൽ വരാം. ജനിച്ച കുട്ടികൾക്ക് അപസ്മാരമായിട്ട് വരാറുണ്ട്. ഓരോ പ്രായത്തിലെ ചെറിയൊരു 3-6 വയസ്സ് വരെ പ്രായത്തില് അപസ്മാരം ആയിട്ട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അതിന് മേളിലൊരു ടീനേജ് ആ ഒരു പ്രായത്തിലോട് ആ സമയത്തും കുട്ടികള് അപസ്മാരം എന്ന് പറഞ്ഞ് വരാറുണ്ട്.
1: ഓക്കെ, എന്തെങ്കിലും സിംപ്റ്റംസ് നമുക്ക് ബേസിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇപ്പൊ പനി വരുന്നത് ഒരു റീസൺ ആണെന്ന് പറയുന്ന പോലെ എന്തൊക്കെയാണ് മെയിൻലി അപസ്മാരത്തിനുള്ള ഒരു സിംപ്റ്റംസ് പറയാൻ പറ്റും?
2: ഓക്കെ, സോ അപസ്മാരം എഗെയിൻ പറഞ്ഞതുപോലെ പല തരത്തിൽ വരാം. ഒന്ന്, ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ കുട്ടികളിൽ കാണുന്ന രണ്ട് തരത്തിലുള്ള അപസ്മാരത്തെ പറ്റി പറയും. അതായത് ഒരു സ്കൂൾ ഗോയിങ് കുട്ടികളിൽ കാണാൻ പറ്റുന്ന രണ്ട് അപസ്മാരം. ഒന്ന് ആബ്സെൻസ് എപ്പിലെപ്സി എന്ന് പറയും. അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റക്ക് ആയതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഒരു 30 സെക്കൻഡിലേക്ക് മാത്രം, 30 നിമിഷത്തേക്ക് ഒന്ന് സ്റ്റക്ക് ആയതുപോലെ നിൽക്കും. ചിലപ്പോൾ വാഗുണ്ട് എന്തെങ്കിലും ചെറിയൊരു ഗോഷ്ടി കാണിക്കുന്ന പോലെയൊക്കെ തോന്നാം.
1: ഓക്കെ,
2: സോ ഇതിനെ ആബ്സെൻസ് എപ്പിലെപ്സി എന്ന് പറയും. അതല്ലാണ്ട് വേറെ തരത്തിലുള്ള ഒരു അപസ്മാരം ഉണ്ട്. രാത്രി ഉറങ്ങി കിടക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഒരു സൈഡ് കൈയും കാലും ഇളകുന്നു, വാ ചിലപ്പോൾ ഒരു സൈഡിലോട്ട് കോണിപ്പോകുന്നു, അങ്ങനെ കൂടിപ്പോകുന്നു. അപ്പോൾ ഇതും ഒരു തരത്തിലുള്ള അപസ്മാരമാണ്. പിന്നെ പനിയോടുകൂടെ വരുന്ന അപസ്മാരത്തെ പറ്റി പറഞ്ഞല്ലോ. പനിയോടുകൂടെ വരുന്ന അപസ്മാരത്തിൽ കുട്ടിക്ക് രണ്ട് സൈഡും രണ്ട് വശത്തെയും കൈയും കാലുകളും നല്ലപോലെ ഇളകുന്നു, കണ്ണ് മേളിലോട്ട് പോകുന്നു, നൊരയും പതയും വരാം വായിൽ നിന്ന്, അങ്ങനെയൊക്കെ അപസ്മാരം വരാം. ഇനി വളരെ ചെറിയ പ്രായത്തില് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളില് വളരെ ശ്രദ്ധിക്കേണ്ട തരത്തിലുള്ള ഒരു അപസ്മാരമുണ്ട്. ആ കുട്ടി ഇങ്ങനെ സലാം സ്പാസംസ് എന്ന് പറയും അതിനെ. പഴയ കാലത്ത് സലാം ഫിറ്റ്സ് എന്നും ഇപ്പോൾ അതിന് ഇൻഫെന്റൈൽ സ്പാസംസ് എന്നും പറയുന്ന ഒരു തരം അപസ്മാരമുണ്ട്. ആ കുട്ടി ഇങ്ങനെ ഇങ്ങനെ കൈകാല് കൈകളും തലയും മുമ്പോട്ട് മടക്കിക്കൊണ്ട് അടുപ്പിച്ച് ഈ തരം അപസ്മാരം വരാം. അതിനുശേഷം ചിലപ്പോൾ ഒരു കരച്ചിലും ഉണ്ടാവാം. ഈ ഒരു ഫിറ്റ്സ് ചിലപ്പോൾ പേരൻസിന് ആദ്യം കാണുമ്പോൾ മനസ്സിലാവണം എന്നില്ല, പക്ഷെ ആ ഫിറ്റ്സ് പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതല്ലെങ്കിൽ അത് ഡെവലപ്മെന്റിനെയൊക്കെ ബാധിക്കാം.
1: നമുക്ക് ഇതിനൊരു പർട്ടിക്കുലർ പ്രായം പറയാൻ പറ്റുമോ, അപസ്മാരം വരാൻ പ്രോൺ ആയിട്ടുള്ള ഒരു ഏജ് കുട്ടികളിൽ?
2: ഏത് പ്രായത്തിലും വരുന്ന പലതരം അപസ്മാരങ്ങളുണ്ട്. ജനിക്കുന്ന കുട്ടികളിൽ ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിൽ വരുന്ന അപസ്മാരത്തിന്റെ അസുഖങ്ങളുണ്ട്. അതേപോലെ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരുന്ന അപസ്മാരത്തിന്റെ അസുഖങ്ങളുണ്ട്. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ ആബ്സെൻസ് എപ്പിലെപ്സി എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 3-6 ഇയേഴ്സ് സ്കൂൾ ഗോയിങ് കുട്ടികൾ ആ ഒരു സമയത്താണ് അത് ആരംഭിക്കുക. ഇനി ആദ്യം പറഞ്ഞ രാത്രിയിൽ വരുന്ന ഒരു സൈഡ് മാത്രം വെട്ടിയിളകിയിട്ടുള്ള ഫോക്കൽ എപ്പിലെപ്സി, അത് കുറച്ചുകൂടി മേളിലൊരു 7 വയസ്സിന് മുകളിലുള്ള കുട്ടികളെയാണ് ബാധിക്കുക.
1: അപ്പോൾ
2: ഓരോ പ്രായത്തിലും വരുന്ന തരം അപസ്മാരത്തിന്റെ അസുഖങ്ങളും.
0: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമാ കെയർ.
4: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
4: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: ഗാനോപഹാരം. 103.6 Real FM.
5: ഗാനോപഹാരത്തിൽ കേൾക്കാം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീതം നൽകി. അഖില ആനന്ദ് ജാസി ഗിഫ്റ്റ് എന്നിവർ പാടിയത്. ചിത്രം അൽ മല്ലു.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcil.co.in and take the first step toward the blue.
1: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: ഗാനോഭാരത്തിൽ അടുത്ത ഗാനം ആനന്ദ കല്യാണം എന്ന ചിത്രത്തിൽ പി കെ സുനിൽകുമാറും ജ്യോത്സ്ന രാധാകൃഷ്ണനും പാടിയത്. പ്രഭാകരൻ നറുകരയുടെ വരികൾക്ക് രാജേഷ് ബാബു ശൂരനാടിന്റെ സംഗീതം.

0: ഞങ്ങളുടെ വേൾഡ് കപ്പ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
3: അനുസന്ധാൻ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, മന്ത്ര ബൻ ചുക്കാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: 103.6 Real FM. ആകാശവാണി കോഴിക്കോട്.

0: വാർത്താ ജാലകം, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര വാർത്താ വിശകലന പരിപാടി. നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചതാണ് പോയ വാരത്തിലെ പ്രധാന വാർത്ത. കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ 43-കാരനാണ് ജൂൺ 11 രോഗം സ്ഥിരീകരിച്ചത്. നിപ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 100-ലേറെ പേരുണ്ട്. എന്നാൽ പിന്നീട് ആരുടെയും പരിശോധനാ ഫലം പോസിറ്റീവ് ആകാത്തതും മിക്കവർക്കും ഗുരുതര രോഗലക്ഷണങ്ങളില്ലാത്തതും ആശ്വാസകരമാണ്. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചതാണ് മറ്റൊരു പ്രധാന വാർത്ത. പ്രിയദർശിനി എന്ന പേരിൽ നടപ്പാക്കിയ പദ്ധതിയിൽ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും യാത്ര സൗജന്യമായിരിക്കും. സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങളും സാമൂഹ്യ നീതിയും ഉറപ്പാക്കി വിദ്യാഭ്യാസവും തൊഴിലും ആരോഗ്യവും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. ലോകകപ്പ് ഫുട്ബോളിന് തുടക്കമായതാണ് കായിക രംഗത്തെ പ്രധാന വാർത്ത. US, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിലായാണ് ഇത്തവണ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ. വർണ്ണാഭമായ ആഘോഷ പൊലിമയോടെ മെക്സിക്കോയിൽ ഫുട്ബോൾ ആരവത്തിന് തുടക്കമായതോടെ ലോകകപ്പ് ആവേശത്തിലേക്ക് കേരളക്കരയും ചുവടുവെച്ചു കഴിഞ്ഞു. ഫാൻ ക്ലബ്ബുകളുടെ കൂറ്റൻ ബോർഡുകളും വലിയ സ്ക്രീനിൽ പ്രദർശനങ്ങളുമായാണ് നാടെങ്ങും ലോകകപ്പിന് വരവേറ്റത്. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് രാജ്യത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതാണ് ദേശീയ തലത്തിലെ പ്രധാന വാർത്ത. കൊൽക്കത്തയിൽ സംഘടിപ്പിക്കുന്ന ദേശീയതല പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിലാണ് ഇത്തവണ ദിനാചരണം. വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങളുടെ സഹകരണത്തോടെ ആഗോളതലത്തിൽ 2500 കേന്ദ്രങ്ങളിൽ വിപുലമായ യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിക്കും. മാസങ്ങൾ നീണ്ടുനിന്ന US ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനും ആഗോള ഇന്ധന വിതരണത്തിന്റെ 1/5 കൈകാര്യം ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ അന്തിമ സമാധാന കരാറിലെത്തിയതാണ് അന്താരാഷ്ട്ര തലത്തിലെ പ്രധാന വാർത്ത. ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്നും വെള്ളിയാഴ്ച ഇരു രാജ്യങ്ങളും സ്വിറ്റ്സർലൻഡിൽ സമാധാന കരാറിൽ ഒപ്പുവെക്കുമെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. ഔദ്യോഗികമായി കരാർ ഒപ്പുവെക്കുന്നതോടെ വരും ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുകയും മേഖലയിൽ സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: വാർത്താജാലകം ഇന്ന് പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തത് സംബന്ധിച്ചാണ്. കോഴിക്കോട് ഫറോക്ക് സ്വദേശിക്ക് ജൂൺ 11 രോഗബാധ സ്ഥിരീകരിച്ചെങ്കിലും കൂടുതൽ പേരിലേക്ക് പകർന്നിട്ടില്ലെന്നാണ് അനുമാനം. ജാഗ്രതയും മുൻകരുതൽ നടപടികളും തുടരുന്ന സാഹചര്യത്തിൽ നിപ രോഗബാധയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് വിശദമായി അറിയാം. വാർത്താജാലകത്തിൽ ഇന്ന് നമുക്കൊപ്പം കേരളത്തിലെ ആദ്യ നിപ വൈറസ് ബാധ തിരിച്ചറിഞ്ഞ കോഴിക്കോട്ടെ പ്രമുഖ ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻ ഡോക്ടർ അനൂപ് കുമാർ AS.

0: ആണ്. ഒരാഴ്ച മുൻപാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയിൽ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ആദ്യ വൈറസ് സാന്നിധ്യത്തിന് ശേഷം പിന്നീട് പലതവണ സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ചപ്പോഴും വ്യാപന തോത് കുറവായിരുന്നു. ആവർത്തിച്ച് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. നിപ ആദ്യമായി കണ്ടെത്തിയത് മലേഷ്യയിലാണ്. വവ്വാലുകൾ പരത്തുന്ന ഈ അസുഖത്തിന്റെ മൂലസ്രോതസ് സംബന്ധിച്ചും മനുഷ്യനിലേക്ക് പകരുന്നത് സംബന്ധിച്ചും ഇപ്പോഴും അവ്യക്തതകളുണ്ട്.
1: മനുഷ്യരുടെ തലച്ചോറിനെയും അതേപോലെ തന്നെ ശ്വാസകോശത്തെയും ബാധിക്കുന്ന പാരാമിക്സോ വൈറസ് വിഭാഗത്തിൽപ്പെട്ട ഒരു RNA വൈറസ് ആണ് നിപ വൈറസ്. 1998 സെപ്റ്റംബർ

0: ആൾക്കാരിലാണ് ഈ രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം 2001 ബംഗ്ലാദേശിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ സിലിഗുരി എന്ന് പറയുന്ന സ്ഥലത്തും സമാനമായ രോഗലക്ഷണങ്ങൾ രോഗികളിൽ കാണുന്നത്. കേരളത്തിലേക്ക് 2018 രോഗം വന്നപ്പോൾ നമുക്ക് മുമ്പേ അറിയാം നിപ്പ വൈറസിന്റെ മൂലസ്രോതസ്സുകൾ വവ്വാലുകളാണ്. നമ്മുടെ നാട്ടിൽ അത് ഇപ്പോഴും ഏത് രീതിയിലാണ് കൃത്യമായി വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നത് എന്നുള്ളതിനെ പറ്റി വ്യക്തതയില്ല. അതൊരു ശാസ്ത്രത്തിന്റെ പരിമിതിയാണ്.
1: ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സമയത്ത് നിപ വൈറസിനെ തിരിച്ചറിയാനും ഫലപ്രദമായി പ്രതിരോധിക്കാനും സാധിച്ചതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളും അനുഭവ സമ്പന്നരായ ഡോക്ടർമാരും ഈ നേട്ടത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഉയർന്ന സാക്ഷരതയും സാമൂഹ്യബോധവും രോഗപ്രതിരോധത്തിൽ നിർണായകമായി. മുൻനിര ആരോഗ്യ പ്രവർത്തകരും ഭരണകൂടവും ഒറ്റക്കെട്ടായി നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയാണ് നിപയെ അതിജീവിക്കാൻ സാധിച്ചത്. പിന്നീട് പലതവണ രോഗബാധ റിപ്പോർട്ട് ചെയ്തപ്പോഴും ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും നമുക്കായി.
0: മുമ്പൊരു പരിചയവും ഇത്തരം രോഗങ്ങളെ നിയന്ത്രിച്ചിട്ട് ഇന്ത്യയിലോ കേരളത്തിലോ ഇല്ലാതിരുന്നിട്ടും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ വളരെ ഉണർന്നു പ്രവർത്തിക്കുകയും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള സഹായം കിട്ടുകയും അതിന്റെ ഭാഗമായി ഈ രോഗികളുമായി അടുത്ത് ബന്ധപ്പെട്ട ആൾക്കാരെ മുഴുവൻ ഐഡന്റിഫൈ ചെയ്ത് ആ കോണ്ടാക്ട് ട്രേസ് ചെയ്യാനും അവരെയൊക്കെ നമുക്ക് മാറ്റി നിർത്താനും അവരിലൊക്കെ രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അതൊരു മനസ്സിലാക്കാനും അവരെയൊക്കെ ഐസൊലേറ്റ് ചെയ്യാനും സാധിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ രീതിയിലേക്ക് വരുന്ന ഒരു ഔട്ട് ബ്രേക്ക് നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. ലോകം തന്നെ അതിനെ അത്ഭുതത്തോടുകൂടിയാണ് കണ്ടത്. ഇന്നും അത് ലോകാരോഗ്യ സംഘടനയുടെ ഒക്കെ ഹെൽത്ത് പ്രിപ്പയർനെസ് സൈറ്റിലും ഹെൽത്ത് എമർജൻസി സൈറ്റിലും ഒക്കെ കൃത്യമായി പറയുന്നുണ്ട്.
1: നിപ രോഗബാധയിൽ ഏറ്റവും അപകടകരമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഇടം പിടിക്കുന്നവരിലേറെയും മുൻനിര ആരോഗ്യ പ്രവർത്തകരാണ്. കേരളത്തിന്റെ നിപ അതിജീവനത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ സമർപ്പണവും ഇച്ഛാശക്തിയും സമാനതകളില്ലാത്തതായിരുന്നു. രോഗി പരിചരണത്തിലും ആശുപത്രി സുരക്ഷയിലും ആരോഗ്യ പ്രവർത്തകരുടെ വ്യക്തി സുരക്ഷയിലുമെല്ലാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ഈ സാഹചര്യത്തിൽ അനിവാര്യമാണ്. എങ്കിലും പ്രാരംഭ രോഗലക്ഷണങ്ങളിലൂടെ മാത്രം പലപ്പോഴും നിപ തിരിച്ചറിയാനാവാത്തതാണ് ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി.
0: മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ വ്യാപന ശക്തി വളരെ കൂടിയ ഒരു വൈറസ് ആയതുകൊണ്ടും രോഗലക്ഷണമുള്ള ആൾക്കാരിൽ നിന്നാണ് ഈ വൈറസ് വ്യാപനം നടക്കുന്നത് എന്ന് ഉള്ളതും കൊണ്ട് തന്നെ ഈ രോഗിയെ ചികിത്സിക്കുന്ന ആരോഗ്യ പ്രവർത്തകരാണ് രോഗം വരാൻ വളരെ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർ. ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി വരുന്ന രോഗികളെ ഐസൊലേറ്റ് ചെയ്യുകയും നിപ പരിശോധന നടത്തി അത് നെഗറ്റീവ് ആയ ശേഷം മാത്രം ഐസൊലേഷനിൽ നിന്ന് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ കൃത്യമായ രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് രോഗം വരുന്നത് തടയാനുള്ള ഒരു കാര്യം. പക്ഷെ ഇതിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗിയിലടക്കം തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു രോഗലക്ഷണങ്ങളല്ല രോഗിക്ക് ഉണ്ടായിരുന്നത്. ബാക്കി പരിശോധനകളും MRI പരിശോധനകളും ഈ രോഗലക്ഷണങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോഴാണ് അതൊരു നിപ്പ പോലെയുള്ള സാധ്യതയിലേക്ക് തോന്നിയതും ടെസ്റ്റ് നടത്തുകയൊക്കെ ചെയ്തതും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരും മറ്റ് രോഗിയുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഈ എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്.
1: നിപ രോഗബാധ സ്ഥിരീകരിച്ചാൽ ആദ്യ നടപടികൾ സമ്പർക്ക പട്ടിക തയ്യാറാക്കലും ക്വാറന്റൈൻ ഏർപ്പെടുത്തലുമാണ്. ക്വാറന്റൈൻ, ഐസൊലേഷൻ തുടങ്ങിയ വാക്കുകൾ പോലും മലയാളിക്ക് സുപരിചിതമായത് നിപ വ്യാപന സാഹചര്യത്തിലാണ്. രോഗവ്യാപനത്തിന് സാധ്യതയേറിയ സമയത്ത് വൈറസ് ബാധിതരെ മറ്റാളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതെ നോക്കേണ്ടത് അനിവാര്യമാണ്. ഇതിന്റെ ഭാഗമായി പലപ്പോഴും രോഗവ്യാപനമേറിയ പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണുകളായി തിരിച്ച് നിയന്ത്രണങ്ങൾ ശക്തമാക്കാറുണ്ട്. ഇത്തവണ രോഗവ്യാപനം രൂക്ഷമാകാത്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോൺ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടില്ലെന്നതും ആശ്വാസകരമാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം രോഗപ്രതിരോധത്തിൽ ഏറെ നിർണായകമാണ്.
0: ഈ നിപ്പ വൈറസ് പോലെ തന്നെ രോഗവ്യാപനത്തിന് സാധ്യതയുള്ള വൈറസുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് രോഗിയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട ആൾക്കാരെ മുഴുവൻ കണ്ടുപിടിക്കുകയും ഈ രോഗത്തിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് വരെ നിപ്പയുടെ കാര്യത്തിൽ 3 ആഴ്ചയാണ് കണക്കാക്കാറ്. ആ 3 ആഴ്ച അവരെ മറ്റാൾക്കാരുമായി സമ്പർക്കത്തിലില്ലാതെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. ഈ ക്വാറന്റൈനിലുള്ള ഏതെങ്കിലും രോഗികളിൽ രോഗലക്ഷണം വരികയാണെങ്കിൽ ഉടനടി അവർക്ക് ടെസ്റ്റ് നടത്തുകയും ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അവരെ പ്രത്യേക രീതിയിലുള്ള ഐസൊലേഷൻ റൂമിൽ മാറ്റിയ ശേഷം ചികിത്സ നടത്തുകയും ചെയ്യാം. പക്ഷെ ഇപ്പോ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ കാര്യങ്ങളൊക്കെ കോൺട്രവേഴ്സിയലാണ്. കാരണം ഈ കണ്ടെയ്ൻമെന്റ് സോൺ

0: ാക്കുക എന്നുള്ളത് എല്ലാ സമയത്തും ഫലപ്രദമായ രീതിയല്ല. പക്ഷെ ഒന്നിൽ കൂടുതൽ കേസ് വരികയും അവർക്ക് കൂടുതൽ കോണ്ടാക്ട്സ് ഉണ്ടെന്ന് തോന്നുകയും അത് നമുക്ക് വ്യക്തമായി നിർവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ടെയ്ൻമെന്റ് സോണുകൾ വേണ്ടി വന്നേക്കാം.
1: നിപ വൈറസിനെതിരെ ഫലപ്രദമായ മരുന്നുകളോ വാക്സിനുകളോ നിലവിൽ ലഭ്യമല്ല. ലഭ്യമായതും ഉപയോഗിക്കുന്നതുമായ മരുന്നുകളുടെ ഫലപ്രാപ്തിയിൽ പോലും വ്യക്തതയില്ലാത്തതിനാലാണ് നിപ ബാധിച്ചവരിൽ പലരും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത്. രോഗം മൂർച്ഛിച്ചാൽ പലപ്പോഴും ആരോഗ്യ സംവിധാനങ്ങൾ നിസ്സഹായമാണെന്നതാണ് വസ്തുത. ഇതാണ് നിപയുടെ മരണനിരക്ക് ഉയരാൻ കാരണമാകുന്നത്. എങ്കിലും നിപയെ അതിജീവിച്ചവരും നമുക്കിടയിലുണ്ട്. മോണോക്ലോണൽ ആന്റിബോഡി ഉൾപ്പെടെ നിപയ്ക്കെതിരെ ഫലപ്രദമായേക്കാമെന്ന് കരുതുന്ന മരുന്നുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗവേഷണങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ്.
0: നിപ വൈറസിന്റെ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു രീതിയിലുള്ള ആന്റിവൈറൽ മരുന്നും 100% ഫലപ്രദമാണെന്ന് തെളിയിക്കുകയോ അത്തരത്തിൽ വലിയ രീതിയിലുള്ള പഠനങ്ങൾ നടക്കുകയോ ചെയ്തിട്ടില്ല. കാരണം പല പ്രാവശ്യവും രോഗം വരുമ്പോൾ അത് വളരെ ലിമിറ്റഡ് ആയ രോഗികളിലേക്ക് മാത്രമേ വരാറുള്ളൂ. എന്നാലും നമ്മൾ തുടക്കത്തിലൊക്കെ റിബാവൈറിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഉപയോഗിച്ചത്. മറ്റൊരു മരുന്ന് നമ്മളിപ്പോൾ എബോളയ്ക്കും മുമ്പ് കോവിഡിനൊക്കെ ഉപയോഗിച്ച റെംഡെസിവിർ എന്നുള്ള മരുന്നാണ്. ഇത് ചികിത്സയുടെ ഒരു ഭാഗം മാത്രമാണ്, പ്രധാനമായും സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു ചികിത്സാ രീതിയാണ് മോണോക്ലോണൽ ആന്റിബോഡി. അത് നമ്മൾ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് എന്നാണ് അത് ഇന്ത്യയിലേക്ക് വരുത്തിയത്. നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മളത് ഉത്പാദിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളൊക്കെ അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പൊ 2026 രോഗിയിലും തുടക്കത്തിൽ തന്നെ റിബാവൈറിൻ എന്ന് പറയുന്ന മരുന്നും അതിനുശേഷം ഈ മോണോക്ലോണൽ ആന്റിബോഡിയും ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്.
1: ഏതൊരു രോഗത്തിനും എന്ന പോലെ രോഗിയുടെയും കുടുംബത്തിന്റെയും മാനസികാരോഗ്യവും സമൂഹത്തിന്റെ പിന്തുണയും നിപ പ്രതിരോധത്തിലും ഏറെ പ്രധാനമാണ്. ഈ രംഗത്തെ ഫലപ്രദമായ ഇടപെടലാണ് 2018 നിപയെ അതിജീവിക്കാൻ നമ്മെ സഹായിച്ചതും. രോഗബാധിതരെയും കുടുംബങ്ങളെയും മനസ്സുകൊണ്ട് ചേർത്തുപിടിക്കാനും അവർക്ക് ആശ്വാസമേകാനും ആത്മവിശ്വാസം പകരാനും സമൂഹം ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണം. വ്യാജ പ്രചാരണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കി ജാഗ്രതയോടെ നാടിനായി ഒരുമിക്കണം. കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ സമൂഹത്തെ സജ്ജമാക്കണം.
0: പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ ഈ രോഗം എപ്പോഴാണ് ബാധിക്കുന്നത്. കാരണം നമ്മുടെ ഒരു റൂട്ട് മാപ്പ് വരുന്നു, അപ്പൊ ആ ഭാഗത്തേക്ക് പോയ ആൾക്കാരൊക്കെ പരിഭ്രാന്തരാകുന്നു. നിപയുടെ അനുഭവത്തിൽ ഇതുവരെ രോഗികളിൽ നിന്ന് മാത്രമാണ് രോഗവ്യാപനം നടക്കുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ തന്നെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ മരണസാധ്യത കൂടുതലാണെന്നുള്ള ഒരു വസ്തുത നമുക്ക് അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരും. നിപ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ രോഗിയുടെയും അതേപോലെ ബന്ധുക്കളുടെയും ആ പ്രദേശത്തെ ആൾക്കാർക്കൊക്കെ തന്നെ നമ്മൾ വ്യക്തമായ രീതിയിൽ ഈ രോഗത്തെ പറ്റിയുള്ള ഒരു അവബോധം ഉണ്ടാക്കുകയും അനാവശ്യമായി ഭീതിയിലേക്ക് പോവാതിരിക്കുകയും ചെയ്യേണ്ട ഒരു ബോധവൽക്കരണം, അത് വളരെ അത്യാവശ്യമാണ്. അത് 2018 മുതൽ വളരെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പം മീഡിയാസിലൂടെയൊക്കെയുള്ള തന്നെ കാര്യങ്ങളിലൂടെയും ഈ രോഗത്തെ പറ്റി കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് വ്യക്തമായ ധാരണ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: വീണ്ടും നിപ സ്ഥിരീകരിച്ചത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ആശങ്കയിൽ കവിഞ്ഞ ആത്മവിശ്വാസം നമുക്കുണ്ട്. നിപയെ തിരിച്ചറിയുന്നതിലും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്നതിലും നാം തീർത്ത കേരള മാതൃകയാണ് ആ ആത്മവിശ്വാസം. എങ്കിലും ജാഗ്രത കൈവെടിയാതെ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് സാമൂഹ്യ ഉത്തരവാദിത്തത്തോടെ നമുക്ക് പ്രതിരോധം തീർക്കാം. ഇനിയൊരാൾ നിപ കാരണം മരണത്തിന് കീഴടങ്ങാതിരിക്കട്ടെ.

വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് കേരളത്തിലെ ആദ്യ നിപ വൈറസ് ബാധ തിരിച്ചറിഞ്ഞ കോഴിക്കോട്ടെ പ്രമുഖ ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻ ഡോക്ടർ അനൂപ് കുമാർ എ എസ്. ആശയം ഏകോപനം YP ഹബീബ് റഹ്മാൻ. അവതരണം സബിത ആനന്ദ്. എഡിറ്റർ VK സുരേഷ്. തയ്യാറാക്കിയത് കവിത കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.

0: നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലെ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലെ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിൽ മൃദുല വാര്യർ പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, സച്ചിൻ ബാലുവിന്റെ സംഗീതം.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI യിലും സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
2: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
3: അടുത്ത ഗാനം കേൾക്കാം. ബിഗ് ബ്രദർ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ബിന്ദു അനിരുദ്ധും പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: പുതിയ മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
3: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്.
2: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: FM പ്രധാന വാർത്തകൾ. മനുഷ്യത്വം ആദ്യം എന്ന സമീപനമാണ് ഇന്ത്യ എപ്പോഴും പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ത്യയുടെ ദർശനം വസുദൈവ കുടുംബകം എന്ന കാലാതീതമായ തത്വചിന്തയിൽ വേരൂന്നിയതാണെന്നും പ്രധാനമന്ത്രി ഫ്രാൻസിലെ G7 ഉച്ചകോടിയിൽ പറഞ്ഞു. ഇന്ന് ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനം. മണ്ണൊലിപ്പ്, വരൾച്ച, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെക്കൊണ്ട് ഊഷരഭൂമിയാകുന്നതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ അടിത്തറയും പോഷകാഹാര ഊർജ ചക്രവും ഭൂമിയാണെന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ആശംസ നേരുകയായിരുന്നു അദ്ദേഹം. RSSന്റെ 3-ാമത് സർസംഘ് ചാലകായിരുന്ന ബാലാസാഹേബ് ദേവരസിന്റെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നേർന്നു. രാജ്യസേവനത്തിനും സാമൂഹിക സൗഹാർദ്ദത്തിനും യുവാക്കളുടെ വ്യക്തിത്വ രൂപീകരണത്തിനും തൊട്ടുകൂടായ്മ

ക്കെതിരെയും ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു ദേവറസ് എന്ന് അമിത് ഷാ അനുസ്മരിച്ചു. ബ്രെൻഡ് ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് 5.4% ഇടിഞ്ഞ് 78.66 ഡോളറിലെത്തി. ഇതോടെ മാർച്ചിന് ശേഷം ആദ്യമായി എണ്ണവില ബാരലിന് $80 താഴെയായി. പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന 31st ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസത്തെ വായനാഘോഷങ്ങൾക്കും ദേശീയ വായനാ ദിനമായ മറ്റന്നാൾ തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രവാസി കമ്മീഷൻ പത്തനംതിട്ട ജില്ലയിൽ അടുത്ത മാസം 23 അദാലത്ത് നടത്തും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലെ അദാലത്തിൽ പ്രവാസികൾ നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ പരാതി നൽകാം. ICC T20 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2nd ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ നെതർലാൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം 7:00 PM മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: കണ്ണങ്കണ്ടി മഴക്കാല മേള.
1: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി.

103.6 LFM ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. മിഥുനം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് ONV ഗ്രൂപ്പിന്റെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇനി കേൾക്കാം കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഇനം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ചിത്രം ചമയം.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
6: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
7: ഷോപ്പിക വെഡിംഗ്.
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റ്യാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
9: അല്പസമയത്തിനകം 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
10: നമസ്കാരം, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. ഫ്രാൻസിലെ ഏവിയനിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ കണ്ടുമുട്ടിയതിനു ശേഷമാണ് ഇരു നേതാക്കളുടെയും ഇന്നത്തെ ആദ്യ കൂടിക്കാഴ്ച. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന് പ്രാധാന്യം ഏറെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പറഞ്ഞു. പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ എപ്പോഴും മനുഷ്യത്വം ആദ്യം എന്ന സമീപനമാണ് പിന്തുടരുന്നതെന്നും അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം, ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൌകര്യ സഖ്യം, ആഗോള ജൈവ ഇന്ധന സഖ്യം, ഏക് പെഡ് മാ കെ നാം ക്യാമ്പയിൻ തുടങ്ങിയ ഇന്ത്യയുടെ നേതൃത്വത്തിലെ സംരംഭങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ത്യയുടെ ദർശനം വസുധൈവ കുടുംബകം എന്ന കാലാതീതമായ തത്വചിന്തയിൽ വേരൂന്നിയതാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ ഉൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7

നേതാക്കൾ ആഹ്വാനം ചെയ്തു. എബോള വാക്സിനുകൾ, രോഗനിർണയം, ചികിത്സ എന്നിവയുടെ വികസനത്തിനും നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത G7 രാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു. ക്യാൻസർ ഗവേഷണത്തിൽ കൂടുതൽ സഹകരണവും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും പ്രതിരോധം, രോഗനിർണയം, ഗുണനിലവാര ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യവും നേതാക്കൾ എടുത്തുപറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ ബന്ധം ഭാവിയിലേക്ക് തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി വിഷൻ 2035 ഇന്ത്യ UK ബന്ധത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുമായും നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘകാല പങ്കാളിത്തമാണ് ഇന്ത്യയും കെനിയയും പങ്കിടുന്നതെന്ന് മോദി പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽസിസിയെയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ താക്കൈച്ചിയെയും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിനെയും നരേന്ദ്രമോദി കണ്ടു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1.78 ലക്ഷം കോടി രൂപയിലെത്തിയതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മുൻവർഷത്തെ 1.54 ലക്ഷം കോടി രൂപയേക്കാൾ 15.6% വളർച്ചയാണിതെന്നും സാമൂഹിക മാധ്യമത്തിൽ രാജ്നാഥ് സിംഗ് കുറിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനത്തിലുണ്ടായ ശ്രദ്ധേയ വർധന പ്രതിരോധ ഉൽപാദന വകുപ്പിന്റെയും മറ്റ് എല്ലാ പങ്കാളികളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ഇന്ന് ലോക മരുവത്കരണ വരൾച്ച പ്രതിരോധ ദിനം. മണ്ണൊലിപ്പ്, വരൾച്ച, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാൽ ഭൂമി ഊഷ്ണമാകുന്നതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ആവാസ വ്യവസ്ഥയുടെ അടിത്തറയും പോഷകാഹാര ഊർജ ചക്രവും ഭൂമിയാണെന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. ലോക മരുവത്കരണ വരൾച്ച പ്രതിരോധ ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ആശംസ നേരുകയായിരുന്നു അദ്ദേഹം. ഭൂമിയിലെ നശിച്ചുപോയവയെ പുനഃസ്ഥാപിക്കാനും വരും തലമുറയ്ക്കായി പ്രതിരോധ ശേഷിയോടുകൂടിയ ഭാവി കെട്ടിപ്പടുക്കാനും അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു. നീറ്റ്, ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ, വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ എന്നിവയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാകും. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി രാജസ്ഥാനിലെ കോട്ട ജില്ലയിൽ പ്രചാരണത്തിന് തുടക്കം കുറിക്കും. മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുമായി രാഹുൽഗാന്ധി ഇന്ന് സംവദിക്കുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് 5.4% ഇടിഞ്ഞ് $78.66 ഇതോടെ മാർച്ചിനുശേഷം ആദ്യമായി എണ്ണവില ബാരലിന് $80 താഴെയായി. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുമെന്ന വാർത്തകൾക്കിടെയാണ് ഇടിവ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ധാരണാപത്രത്തിന്റെ നിബന്ധനകൾ വാഷിംഗ്ടണും ടെഹ്റാനും അംഗീകരിച്ചതായി പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് വില കുത്തനെ ഇടിഞ്ഞത്. യമുന നദിയുടെ പുനരുജ്ജീവനവും ശുചീകരണവും ലക്ഷ്യമിട്ട് കിഷാവു ഡാം പദ്ധതിക്ക് വഴി തുറക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നിർണായക യോഗം ചേർന്നു. 6 സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ധാരണയിലെത്തി. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചത്. നീറ്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായി തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് രക്ഷിതാക്കളോടും ഉദ്യോഗാർത്ഥികളോടും ദേശീയ പരീക്ഷാ ഏജൻസി ആവശ്യപ്പെട്ടു. ടെലഗ്രാം വഴി പുനഃപരീക്ഷാ പേപ്പർ പങ്കിടാൻ 14,000 മുതൽ 25,000 രൂപ വരെ പണം ആവശ്യപ്പെടുന്ന ചാനലുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഏജൻസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ലെന്നും ഏജൻസി വ്യക്തമാക്കി. ക്രമക്കേടുകൾ സംഭവിക്കില്ലെന്ന് ഉറപ്പാക്കാൻ NTA പ്രതിജ്ഞാബദ്ധമാണെന്നും എല്ലാ ചോദ്യപേപ്പറും പൂർണ്ണവും സുരക്ഷിതവുമായ രീതിയിലാണ് തയ്യാറാക്കിയതെന്നും ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് പറഞ്ഞു. RSSന്റെ മൂന്നാമത് സർസംഘ് ചാലകായിരുന്ന ബാലാസാഹേബ് ദേവ്രസിന്റെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നേർന്നു. രാജ്യസേവനത്തിനും സാമൂഹ്യ സൌഹാർദ്ദത്തിനും യുവാക്കളുടെ വ്യക്തിത്വ രൂപീകരണത്തിനും തൊട്ടുകൂടായ്മയ്ക്കെതിരെയും ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു ദേവ്രസെന്ന് അമിത്ഷാ അനുസ്മരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു.
സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ,

0: വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് SBI കാനറ ബാങ്കുകൾ വഴി തുക വിതരണം പുനരാരംഭിച്ചതായി സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. PRS വായ്പാ പരിധി ഗവൺമെന്റ് ഉയർത്തിയ സാഹചര്യത്തിലാണ് സപ്ലൈകോ വിതരണം പുനരാരംഭിച്ചത്. ഇടുക്കി ജില്ലയിൽ രണ്ടു പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പഴയരിക്കണ്ണം സ്വദേശികളായ 9 വയസ്സുകാരനും 4.5 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. രണ്ടുപേരുടെയും ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണെന്നും അധികൃതർ അറിയിച്ചു. ഇരുവരും പഴയരിക്കണ്ടം ഗവൺമെന്റ് HSSലെ വിദ്യാർത്ഥികളാണ്. സ്കൂളിലെ വെള്ളം സാമ്പിൾ പരിശോധനയ്ക്ക് എടുത്തതായും വെള്ളം ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത കണ്ണൂർ ജില്ലയിലെ മുകേരി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ള പരിശോധന നടത്താൻ തീരുമാനമായി. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് പരിശോധന നടത്തുക. വവ്വാലുകളുടെ ആവാസ കേന്ദ്രമായി മാറിയ കോഴിക്കോട് ബേപ്പൂരിലെ മാനിറ്റോ എന്ന കെട്ടിടത്തെപ്പറ്റി പ്രദേശവാസികളുടെ ആശങ്ക അകറ്റാൻ ജില്ലാ കളക്ടറും മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. സ്വീകരിച്ച നടപടികൾ ഇരുവരും 15 ദിവസത്തിനകം സമർപ്പിക്കണം. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് അധ്യാപകൻ മരിച്ചു. താഴേക്കോട് PTM HSS അധ്യാപകൻ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ ജിജോ മോഹനാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം അമരവിളയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് കാറിലിടിച്ച് ഒരാൾ മരിച്ചു. നെയ്യാറ്റിൻകര ചായ്ക്കോട്ടുകോണം സ്വദേശി അരുൺ കൃഷ്ണയാണ് മരിച്ചത്. ബസ് ഡ്രൈവറുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിൽ ഒരാൾക്ക് മലമ്പനി റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം തടയാൻ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് നിന്നും രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് ശേഖരിക്കുമെന്നും കൊതുകു നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതിഹാസ താരം ലിയണൽ മെസ്സിയുടെ ഹാട്രിക്കിൽ ഫിഫ ലോകകപ്പിൽ അർജന്റീന അൽജിയയ്ക്കെതിരെ തകർപ്പൻ ജയം നേടി. രാവിലെ അമേരിക്കയിലെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ ആദ്യ പകുതിയിൽ 17th മിനിറ്റിലായിരുന്നു മെസ്സിയുടെ 1st ഗോൾ. ലോകകപ്പിൽ മെസ്സിയുടെ ആദ്യ ഹാട്രിക്കാണിത്. ഇതോടെ 16 ഗോളുകളോടെ മെസ്സി ലോകകപ്പ് ചരിത്രത്തിലെ മിറോസ്ലാവ് ക്ലോസിയുടെ റെക്കോർഡിനൊപ്പമെത്തി. ICC 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2nd ഗ്രൂപ്പ് A പോരാട്ടത്തിൽ നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 PM മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് MLA ഋതബ്രത ബാനർജിയെ നിയമസഭാ കക്ഷി നേതാവായും പ്രതിപക്ഷ നേതാവായും അംഗീകരിക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ കൽക്കട്ട ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നിയമസഭാ അംഗത്തെ ഔപചാരിക അനുമതിയില്ലാതെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കരുത് എന്നാവശ്യപ്പെട്ടാണ് ഹർജി. കേരളത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം തമിഴ്നാടിന് ജലവും എന്നതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ അഭിപ്രായം പറയാനാകില്ലെന്നും അദ്ദേഹം ഇടുക്കിയിൽ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ശബ്ദമികവിൽ സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
2: റിലഫമിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുറന്നു കേൾക്കാം. അടുത്ത ഗാനം ഈ തണലിൽ ഇത്രയും നേരം എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയത്. പൂവച്ചൽ ഖദറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: റീഗൽ ജ്വല്ലേഴ്സ് കോൾ റേറ്റ്. ഇന്നത്തെ സ്വർണ്ണവില, സ്വർണം ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,850 രൂപ, പവന് 1,10,800 രൂപ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് കോൾ റേറ്റ് ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്.

ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: പ്രിയ ഗീതം.
1: വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ എഫ് എമ്മിൽ 11 മണിവരെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളുമായി പ്രിയഗീതമാണ്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0495236616174, 236616176. മറ്റൊരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9447444800. പ്രിയഗീതത്തിൽ കിരീടം എന്ന ചിത്രത്തിൽ ബാലഗോപാലൻ തമ്പി പാടിയ ഗാനം കേട്ടുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിച്ചു തുടങ്ങിക്കോളൂ.

നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90%

0: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി.
3: പ്രിയ ഗീതം.
4: പ്രിയത്തിലടുത്ത ഗാനം നായാട്ട് എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാം പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു കൊയിലാണ്ടി മന്ദമംഗലത്ത് നിന്ന് ബിന്ദു സജിത്.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
5: പ്രിയ ഗീതം.
6: പ്രിയഗീതത്തിൽ അടുത്ത ഗാനം ചെറുവണ്ണൂർ നിന്ന് ദേവദാസ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനമാണ് ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV കുറുപ്പിൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ഗീതം.
2: പ്രിയഗീതത്തിലെ അടുത്ത ഗാനം അനാർക്കലി എന്ന ചിത്രത്തിൽ കെ.എസ്. ഹരിശങ്കർ പാടിയത്.

0: കൊല്ലങ്കണ്ടയിൽ നിന്നും 65 inch വലിയ LED TVs സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലെ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലെ മേ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: പ്രിയ ഗീതം.
3: പ്രിയത്തിലടുത്ത ഗാനം കളങ്കാവൽ എന്ന ചിത്രത്തിൽ സിന്ധു ഡെൽസൺ പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് മുജീബ് മജീദിന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ചെറുവാടി നിന്ന് മൃദുല, ഷൈനി, രമേശ് എന്നിവർ.

FM പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിനു ശേഷമാണ് ഇരുനേതാക്കളും ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1.78 ലക്ഷം കോടി രൂപയിലെത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മുൻവർഷത്തെ 1.54 ലക്ഷം കോടി രൂപയേക്കാൾ 15.6% വളർച്ചയാണിതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാക്രമക്കേടുകൾ, വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ എന്നിവയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാകും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി രാജസ്ഥാനിലെ കോട്ട ജില്ലയിൽ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കും. കേരളത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം തമിഴ്നാടിന് ജലവും എന്നതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്നും സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന വിഷയമെന്നതിനാൽ അഭിപ്രായം പറയാനാകില്ലെന്നും മന്ത്രി

മോൺസ് ജോസഫ്. വിഷയത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ തുടരാനാണ് തീരുമാനമെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ രണ്ടുപേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പഴയരിക്കണ്ടം സ്വദേശികളായ 9 വയസ്സുകാരനും 4 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. വവ്വാലുകളുടെ ആവാസ കേന്ദ്രമായി മാറിയ കോഴിക്കോട് ബേപ്പൂരിലെ മാനിറ്റോ എന്ന കെട്ടിടത്തെപ്പറ്റി പ്രദേശവാസികളുടെ ആശങ്കയകറ്റാൻ ജില്ലാ കളക്ടറും മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. സ്വീകരിച്ച നടപടികൾ ഇരുവരും 15 ദിവസത്തിനകം അറിയിക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞു. കോട്ടയം ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ കിടാവിളക്കിന്റെ പാത്തിക്ക് കേടുപാട്. ഇന്നലെ വൈകിട്ട് ജീവനക്കാർ ക്ഷേത്രം തുറക്കുന്നതിനിടെ വാതിൽപ്പാളി തട്ടിയാണ് കേടുപാട് സംഭവിച്ചത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിൽ ഫിഫ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് അൾജീരിയയ്ക്കെതിരെ തകർപ്പൻ ജയം. ഇതോടെ 16 ഗോളുകളുമായി മെസ്സി ലോകകപ്പ് ചരിത്രത്തിലെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്തി. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ യുവർ ചോയ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400224440. ഇന്നത്തെ യുവർ ചോയ്സിൽ ആദ്യമായി കാക്കക്കുയിൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദീപൻ ചാറ്റർജി സംഗീതം പകർന്ന് MG ശ്രീകുമാർ, നിഖിൽ, സംഗീത സജിത് എന്നിവർ പാടിയത്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: യുവർ ചോയ്സിൽ അടുത്തതായി കേൾക്കാം രണ്ടു മുഖങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനശില്പികൾ അപ്പൻ തച്ചേത്ത്, എം കെ അർജുനൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വടകരയിൽ നിന്നും സുധീഷ്.

0: 2025-26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC +2 ഡിഗ്രി PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം ജൂൺ 20 വൈകിട്ട് 5 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. SSLC മിനിമം 6B 4C +2 മിനിമം 4B 2C ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ സ്വീകരിക്കുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ ITDP നിലമ്പൂർ 04-93-12-30-315, നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 94-96-07-03-68, എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 94-96-07-03-69, പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 94-96-07-04-00 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം.
1: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
2: 172 റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
1: കണ്ണങ്ങണ്ടി.
0: മലാപ്പറമ്പിൽ നിന്നും നാരായണൻ ആവശ്യപ്പെട്ട ഗാനം. അന്തിവേലിലെ പൊന്ന് എന്ന ചിത്രത്തിൽ ONV കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൌധരി സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്.

0: സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള വനിതകൾ ജൂൺ 22 വൈകുന്നേരം 5 അപേക്ഷിക്കണം. അപേക്ഷാ ഫോം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്ന് 118 അടച്ച് നേരിട്ട് വാങ്ങണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷനിൽ ലഭ്യമാണ്. ഫോൺ 04-83-27-35-003.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ജയലക്ഷ്മി സിൽക്സിലെ ജീവനക്കാരായ ജഗീഷ് കെ ജയരാജ്, ശരൺ പേരാമ്പ്ര, ശ്രീകാന്ത് കാസർഗോഡ്, പ്രമോദ് പാലക്കാട്, ഷിബു ഉള്ളിയേരി, നിഖിൽ പൊയ്ലൂർ, രജീഷ് കക്കോടി, ഷിതിൻ നടുവണ്ണൂർ, പ്രജിത്ത് വയനാട് എന്നിവരാവശ്യപ്പെട്ട ഗാനം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിൽ ഷിബു ചക്രവർത്തി, ഔസേപ്പച്ചൻ എന്നിവരുടെ കൂട്ടുകെട്ടിൽ MG ശ്രീകുമാർ പാടിയത്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
4: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: റൗണി രാമു എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം സംഗീതം പകർന്ന് എസ് ജാനകി, വാണി ജയറാം എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പേരാമ്പ്രയിൽ നിന്നും രതീഷ്.

കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൌജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൌജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.

ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിലേക്കാണ് ക്ലാസുകൾ നടക്കുക. 6 മാസത്തേക്കാണ് പരിശീലനം. ജൂലൈ 1 പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLC ആണ് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത. 18 വയസ്സ് തികഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈൻ എന്നിവർക്ക് അപേക്ഷിക്കാം. ഇവരുടെ അഭാവത്തിൽ OBC, SC, ST എന്നിവരെയും പരിഗണിക്കും. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, BPL ആണെങ്കിൽ റേഷൻ കാർഡിന്റെ കോപ്പി, വിധവ അല്ലെങ്കിൽ വിവാഹമോചിതർ ആണെങ്കിൽ ആയത് തെളിയിക്കുന്ന രേഖ സഹിതം പ്രിൻസിപ്പൽ, കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകണം. പൂരിപ്പിച്ച അപേക്ഷ ജൂൺ 24 വൈകിട്ട് 5 ഓഫീസിൽ എത്തിക്കണം. ഫോൺ 0493620222.

യുവർ ചോയ്സിൽ അടുത്തതായി ഒരു പപ്പടവട പ്രേമം എന്ന ചിത്രത്തിൽ ജാസി ഗിഫ്റ്റ്, ശ്രീകാന്ത് കൃഷ്ണ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. നിശാന്ത് കൊടമനിയുടെ വരികൾക്ക് രാജേഷ് ബാബു ശൂരനാട്, ഷിംജിത്ത് ശിവൻ എന്നിവരാണ് സംഗീതം നൽകിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തിരുവണ്ണൂരിൽ നിന്നും സന്ധ്യ ലച്ചുമോൾ.

ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ മീൻചന്ത ഹിന്ദി കോളേജിൽ യുപി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള പ്രാഥമിക് മധ്യമ രാഷ്ട്രഭാഷ എന്നീ കോഴ്സുകളിലേക്കും വിശാരദ പ്രവീൺ പാസായവർക്കുള്ള കേട്ടറ്റ പരിശീലനത്തിലേക്കും പ്രായഭേദമന്യേ ചേരാവുന്ന സ്പോക്കൺ ഹിന്ദി കോഴ്സുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ മീൻചന്ത രാമകൃഷ്ണാശ്രമത്തിനു സമീപം പ്രവർത്തിക്കുന്ന ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭ കോഴിക്കോട് കാര്യാലയത്തിൽ നേരിട്ട് ബന്ധപ്പെടുകയോ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ബന്ധപ്പെടേണ്ട നമ്പർ 8547060317. നമ്പർ ഒരിക്കൽ കൂടി 8547060317. പ്രിൻസിപ്പാൾ KP ശ്രീകുമാരി.

0: അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യൻ നിയമനത്തിനുള്ള അഭിമുഖം June 20 രാവിലെ 10 ആശുപത്രി മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യത VHSC, CG ഓഡിയോമെട്രി, DCVT, BCVT പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായവർ നിശ്ചിത സമയത്ത് അഭിമുഖത്തിന് ഹാജരാകണം.
3: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
4: ആത്മസമ്മാൻ ബഡ് ജാത്ത വർത്തമാൻ സുധാരണ ബെഹത്തർ ഭവിഷ്യ.

0: വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ ബഡ് ജാതാ അപ്നാ വർത്തമാൻ സുധാരണകെ സാഥി ബെഹ്തർ ഭവിഷ്യ കെ ബാരെ മേ സോച്നെ ലഗ്താ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നാട്ടുവിശേഷം അറിയിപ്പ് ഒരിക്കൽ കൂടി. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യൻ നിയമനത്തിനുള്ള അഭിമുഖം June 20 രാവിലെ 10 ആശുപത്രി മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യത VHCECG, ഓഡിയോമെട്രി, DCVT, BCVT. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായവർ നിശ്ചിത സമയത്ത് അഭിമുഖത്തിന് ഹാജരാവണം.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ യുവർ ചോയ്സ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി വേഗം തന്നെ 9400224440 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയക്കാവുന്നതാണ്. അടുത്തതായി ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സലീൽ ചൗധരി സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ചേളന്നൂരിൽ നിന്നും ബിന്ദു, പ്രകാശൻ, അഭിഷേക്, അഭിനവ്.

0: പുതിയ മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: വയനാട്ടിൽ നിന്നും കമല ആവശ്യപ്പെട്ട ഗാനമാണ് കുടുംബപുരാണം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ അടുത്തതായി ദേവപ്രിയയുടെ ഇഷ്ടഗാനം കേൾക്കാം. പി കെ ഗോപിയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം ഭൂമിക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്തു നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
2: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
3: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
4: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
5: ശരൺ, അഞ്ജു എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. കല്യാണരാമൻ എന്ന ചിത്രത്തിൽ അഫ്സൽ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനവുമായി യുവർ ചോയ്സിൽ വീണ്ടും കാണാം ഇന്ന് ഉച്ചയ്ക്ക് 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. മഹാരാജ റാണപ്രതാപിന്റെ ജന്മവാർഷിക ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആദരാഞ്ജലികൾ അർപ്പിച്ചു. മഹാറാണപ്രതാപിന്റെ ജീവിതം, അചഞ്ചലമായ ആത്മാഭിമാനം, സ്വാതന്ത്ര്യം, ദേശഭക്തി എന്നിവയുടെ അനശ്വരമായ ഇതിഹാസമാണെന്ന് സാമൂഹ്യമാധ്യമത്തിൽ ബിർള കുറിച്ചു. നിയമസഭാ സാമാജികരുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും നന്നായി നിയമസഭാ സമ്മേളനം ചേരുന്നത് കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി. പുതിയ നിയമസഭാ സാമാജികർ ജീവിതത്തിലെ വലിയ നിയോഗമായി പരിശീലന പരിപാടിയെ കാണണമെന്നും വി ഡി സതീശൻ നിർദ്ദേശിച്ചു. ജനങ്ങളുടെ പൊതുതാൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എംഎൽഎമാരുടെ പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. വിഷയങ്ങൾ വിശദമായി പഠിച്ച് എംഎൽഎമാർ നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സഭാ കാലയളവിൽ എംഎൽഎമാർ സഭയ്ക്ക് അകത്ത് എപ്പോഴും ഉണ്ടാകണമെന്നും മന്ത്രിമാർ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സഭയിൽ മറ്റ് മന്ത്രിമാരെ ഏൽപ്പിച്ചു പോകുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും പിണറായി വിജയൻ നിർദ്ദേശിച്ചു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് SBI കാനറ ബാങ്കുകൾ വഴി തുക വിതരണം പുനരാരംഭിച്ചതായി സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ. PRS വായ്പാ പരിധി ഗവൺമെന്റ് ഉയർത്തിയ സാഹചര്യത്തിലാണ് സപ്ലൈകോ വിതരണം പുനരാരംഭിച്ചത്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് അധ്യാപകൻ മരിച്ചു. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ ജിജോ മോഹനാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം അമരവിളയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് കാറിലിടിച്ച് ഒരാൾ മരിച്ചു. നീയാറ്റിൻകര ചായ്ക്കോട്ടുകോണം സ്വദേശി അരുൺ കൃഷ്ണയാണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. PM ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. MLA മാരുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ അർജന്റീനയ്ക്ക് ആദ്യ ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ കണ്ടുമുട്ടിയതിനു ശേഷമാണ് ഇരു നേതാക്കളുടെയും ഇന്നത്തെ ആദ്യ കൂടിക്കാഴ്ച. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് UDF ഗവൺമെന്റിന്റെ ശ്രമമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ കേന്ദ്രം ഇടപെടരുതെന്നും ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുമെന്നും ഇക്കാര്യം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വകുപ്പുകളിൽ ഫയലുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയും തീരുമാനമെടുക്കാൻ വൈകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാ വകുപ്പിലും ഇന്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസറെ നിയോഗിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കും അഡ്വൈസറെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 1974 കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച മാതൃകയിലാണ് ഇത് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. മന്ത്രിമാരായ N ഷംസുദ്ദീൻ, റോജി M ജോൺ, PC വിഷ്ണുനാഥ്, M ലിജു എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. ഇവരുടെ റിപ്പോർട്ടിന് ശേഷമാകും PM ശ്രീ പദ്ധതിയിലെ തുടർ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുക. നിയമസഭാ സാമാജികരുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും നന്നായി നിയമസഭാ സമ്മേളനം ചേരുന്നത് കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ നിയമസഭാ സാമാജികർ ജീവിതത്തിലെ വലിയ നിയോഗമായി പരിശീലന പരിപാടിയെ കാണണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു.

0: ജനങ്ങളുടെ പൊതു താൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. എം എൽ എമാരുടെ പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. പരിശീലന പരിപാടിയും പ്രായോഗികമായ ചിന്തയും ഒരുമിച്ചാൽ നല്ല നിയമസഭാ സാമാജികനാകാൻ സാധിക്കുമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. വിഷയങ്ങൾ വിശദമായി പഠിച്ച് എം എൽ എമാർ നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക പ്രധാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സഭാ കാലയളവിൽ എം എൽ എമാർ സഭയ്ക്കകത്ത് എപ്പോഴും ഉണ്ടാകണമെന്നും മന്ത്രിമാർ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സഭയിൽ മറ്റു മന്ത്രിമാരെ ഏൽപ്പിച്ചു പോകുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും പിണറായി വിജയൻ നിർദ്ദേശിച്ചു. വാർത്താ പ്രാധാന്യത്തിന് സഭയ്ക്ക് കോട്ടം തട്ടുന്നതൊന്നും ചെയ്യരുതെന്നും നിയമസഭയുടെ അന്തസ്സ് എല്ലാവരും സംരക്ഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1.78 ലക്ഷം കോടി രൂപയിൽ എത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മുൻ വർഷത്തെ 1.54 ലക്ഷം കോടി രൂപയേക്കാൾ 15.6% വളർച്ചയാണിതെന്നും സാമൂഹിക മാധ്യമത്തിൽ രാജ്നാഥ് സിംഗ് കുറിച്ചു. ഇന്ന് ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനം. മണ്ണൊലിപ്പ്, വരൾച്ച, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാൽ ഭൂമി ഊഷരമാകുന്നതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ആവാസ വ്യവസ്ഥയുടെ അടിത്തറയും പോഷകാഹാര ഊർജ ചക്രവും ഭൂമിയാണെന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ആശംസ നേരുകയായിരുന്നു അദ്ദേഹം. ഭൂമിയിലെ നശിച്ചുപോയവയെ പുനഃസ്ഥാപിക്കാനും വരും തലമുറയ്ക്കായി പ്രതിരോധശേഷിയോടുകൂടിയ ഭാവി കെട്ടിപ്പടുക്കാനും അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് SBI കാനറ ബാങ്കുകൾ വഴി തുക വിതരണം പുനരാരംഭിച്ചതായി സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. PRS വായ്പാ പരിധി ഗവൺമെന്റ് ഉയർത്തിയ സാഹചര്യത്തിലാണ് സപ്ലൈകോ വിതരണം പുനരാരംഭിച്ചത്. 1100 കോടിയിൽ നിന്ന് 1600 കോടിയായാണ് PRS വായ്പാ പരിധി ഉയർത്തിയത്. പാലക്കാട് ജില്ലയിലും തുക വിതരണം സഹകരണ സംഘങ്ങളിൽ നിന്ന് കൺസോർഷ്യം ബാങ്കുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായി തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് രക്ഷിതാക്കളോടും ഉദ്യോഗാർത്ഥികളോടും ദേശീയ പരീക്ഷാ ഏജൻസി ആവശ്യപ്പെട്ടു. ടെലഗ്രാം വഴി പുനഃപരീക്ഷാ പേപ്പർ പങ്കിടാൻ 14,000 മുതൽ 25,000 രൂപ വരെ പണം ആവശ്യപ്പെടുന്ന ചാനലുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഏജൻസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ലെന്നും ഏജൻസി വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാക്രമക്കേടുകൾ, വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ എന്നിവയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജസ്ഥാനിലെ കോട്ട ജില്ലയിൽ പ്രചാരണത്തിന് തുടക്കം കുറിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി ഇന്ന് സംവദിക്കുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബ്രൻഡ് ക്രൂഡിന്റെ വില ബാരലിന് 5.4% ഇടിഞ്ഞ് 78.66 ഡോളറിലെത്തി. ഇതോടെ മാർച്ചിന് ശേഷം ആദ്യമായി എണ്ണവില ബാരലിന് 80 ഡോളറിൽ താഴെയായി. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുമെന്ന വാർത്തകൾക്കിടെയാണ് ഇടിവ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ധാരണാപത്രത്തിന്റെ നിബന്ധനകൾ വാഷിംഗ്ടണും ടെഹ്റാനും അംഗീകരിച്ചതായി പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് വില കുത്തനെ ഇടിഞ്ഞത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിൽ ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയക്കെതിരെ തകർപ്പൻ ജയം നേടി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോകം കാത്തിരുന്ന ആവേശപ്പോരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസാരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17-ാം മിനിറ്റിൽ തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു. മധ്യനിര താരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14-ാം ഗോളായിരുന്നു. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. ജർമ്മൻ ഇതിഹാസം മിറോസോ ക്ലോസയാണ് മെസ്സിക്കൊപ്പം ഈ റെക്കോർഡ് പങ്കിടുന്ന മറ്റൊരു താരം. മത്സരത്തിന്റെ 78-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടുകൂടിയാണ് മെസ്സി കളം വിട്ടത്. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തേത്.
0: മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 ഗോളിന് പരാജയപ്പെടുത്തി. രാത്രി 10:30 പോർച്ചുഗൽ കോംഗോ കിൻഷാസയെ നേരിടും. ICC 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2ാം ഗ്രൂപ്പ് A പോരാട്ടത്തിൽ നെതർലാൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ഡലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7:00 മത്സരം. കേരളത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം തമിഴ്നാടിന് ജലവും എന്നതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ

അഭിപ്രായം പറയാനാകില്ലെന്നും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ തുടരാനാണ് തീരുമാനമെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു. എക്സാലോജിക്ക് CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടി കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. കഴിഞ്ഞ വെള്ളിയാഴ്ച വീണയോട് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ ഇന്നലെ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയാ കർത്തയെയും ED ചോദ്യം ചെയ്തിരുന്നു. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ നടപ്പായത് നീതിയാണെന്ന് ഷാഫി പറമ്പിൽ MP കോഴിക്കോട്ട് പറഞ്ഞു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പുറത്തു കൊണ്ടുവരണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത് CPIM ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും സത്യം പുറത്തുവരാതിരിക്കാനാണ് പ്രതികളുടെ DYFI

റീജിയണൽ ഓഫീസ്, പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന ആനുകൂല്യ വിതരണവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കുമെന്ന് റീജിയണൽ കമ്മീഷണർ മുഹമ്മദ് മജാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയ പരിപാടിയുടെ ഭാഗമാണിതെന്നും മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലാണ് പരിപാടിയെന്നും കമ്മീഷണർ അറിയിച്ചു. പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന 31st ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസത്തെ വായനാ മാസാഘോഷങ്ങൾക്കും ദേശീയ വായനാ ദിനമായ മറ്റന്നാൾ തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ഈ മാസം 19 മുതൽ July 7 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ കണ്ണൂരിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. PM ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. MLA മാരുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ അർജന്റീനയ്ക്ക് ആദ്യ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് UDF ഗവൺമെന്റിന്റെ ശ്രമമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമായിരിക്കുകയാണെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മൊണാക്കോയിലെ പ്രിൻസ് ആൽബർട്ട് രണ്ടാമനെ സന്ദർശിച്ചു. ഇന്ത്യ മൊണാക്കോ പങ്കാളിത്തം വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. EPF ഓർഗനൈസേഷൻ കോഴിക്കോട് റീജിയണൽ ഓഫീസ് പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗർ യോജന ആനുകൂല്യ വിതരണം സംഘടിപ്പിക്കും. മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലാണ് പരിപാടിയെന്നും റീജിയണൽ കമ്മീഷണർ മുഹമ്മദ് മജാസ് അറിയിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ഈ മാസം 19 മുതൽ ജൂലൈ 7 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. മറ്റന്നാൾ രാവിലെ പയ്യന്നൂരിൽ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായി KM സാബു മാത്യൂസ് ചുമതലയേറ്റു. മുൻപ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയായിരുന്നു. കൊല്ലം പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ കാണാനെത്തിയയാൾ അക്രമാസക്തനായി. ഇൻസ്പെക്ടർ J സന്തോഷ്കുമാറിന് പരിക്കേറ്റു. വാറന്റ് കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ സുഹൃത്താണ് അക്രമം നടത്തിയത്. സ്വർണവില പവന് 200 രൂപ കുറഞ്ഞ് 1,10,800 രൂപയായി. 13,850 രൂപയാണ് ഗ്രാമിന്. ഫിഫ ലോകകപ്പിൽ രാവിലെ ഓസ്ട്രിയ ജോർദാനെ പരാജയപ്പെടുത്തി. 1-3 ഗോളിനാണ് ഓസ്ട്രിയയുടെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗാനോത്സവം ഇന്ന് തത്സമയ ഫോണിൻ പരിപാടി ആയിരിക്കില്ല. പകരം ശ്രോതാക്കൾക്ക് ആകാശവാണിയിലേക്ക് വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഗാനോത്സവത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിൽ കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം പകർന്ന് മാധുരി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മണിയൂരിൽ നിന്നും ശാന്ത.

നിർമ്മലഗിരിയിൽ നിന്നും രമ ആവശ്യപ്പെട്ട ഗാനം. ഇത് മഞ്ഞുകാലം എന്ന ആ ചിത്രത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് സംഗീതം നൽകി, യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: കൊടുവള്ളിയിൽ നിന്നും അഞ്ജലി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി റിമി ടോമി, നജീം അർഷാദ് എന്നിവർ പാടിയത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം രതീഷ് വേഗ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ അടുത്തതായി ശ്രീലക്ഷ്മിയുടെ ഇഷ്ടഗാനം കേൾക്കാം. അശ്വാരൂഢൻ എന്ന ചിത്രത്തിൽ അഖില ആനന്ദ്, ജാസി ഗിഫ്റ്റ് എന്നിവർ പാടിയത്. സംഗീതം നിർവഹിച്ചതും ജാസി ഗിഫ്റ്റാണ്. രചന ഇഞ്ചക്കാട് ബാലചന്ദ്രൻ.

ഗാനോത്സവത്തിൽ അടുത്തതായി ഒരു തമിഴ് ഗാനം കേൾക്കാം. ആവശ്യപ്പെട്ടത് ഉണ്ണിമായ. അനേകൻ എന്ന ചിത്രത്തിൽ ഭാവധാരിണി, ടിപ്പു, ധനുഷ്, അഭയ് ജോധ്പുരക്കർ എന്നിവർ പാടിയത്.

ചിലമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ലതിക എന്നിവർ പാടിയ ഗാനം. രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് രാധാമണി.

ഗാനോത്സവത്തിൽ അടുത്തതായി പുറമേരിയിൽ നിന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ട ഗാനം, വാൽക്കണ്ണാടി എന്ന ചിത്രത്തിൽ എം ജയചന്ദ്രൻ, ചിന്മയി എന്നിവർ പാടിയത്. എസ് രമേശൻ നായരിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് എം ജയചന്ദ്രൻ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ഇന്നത്തെ ഗാനോത്സവത്തിലെ അവസാന ഗാനം കാലാപാനി എന്ന ചിത്രത്തിൽ നിന്നും എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകിയിരിക്കുന്നു. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു രാജഗോപാലൻ.

0: updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Union Minister for Electronics and Information Technology Ashwini Vaishnav today said India has emerged as a major electronics manufacturing hub and is now the world's sixth largest exporter of electronics. He was speaking after inaugurating the new manufacturing facility of US-based company Jabil at Ranjangaon MIDC in Pune. Mr. Vaishnav said that under the leadership of PM Modi, India has transformed into a global electronics manufacturing destination and is exporting products to markets across the world. Three new ministers were inducted into the Puducherry cabinet today, completing the long-awaited expansion of the Council of Ministers. All India NR Congress MLAs P. Rajvelu and VP Shiv Kulandu and BJP MLA GNS Rajashekaran were sworn in as ministers at a ceremony held at Lok Nivas. Lieutenant Governor K. Kailash Nathan administered the oath of office and secrecy. National Testing Agency, NTA, has urged parents and candidates to beware of scammers ahead of NEET examinations. In a social media post, NTA said that scammers on Telegram are running channels demanding money ranging from 14,000 to 25,000 rupees with claims of sharing the re-exam paper. It clarified that there is no leaked paper for the re-exam. It said that fake proof videos showing chats from before the exam are also being circulated. NTA also shared a video of its Director General Abhishek Singh explaining the reason behind blocking the access to the app in the country.
1: See, NTA is committed 100% to ensure that no malpractice will happen. Every question paper has been made in a complete secure manner. We have added layers of security to what is normally done. We have taken every single precaution to ensure that nobody who is involved in setting up the question papers or translating them or printing them or moving them or storing them till the date of the examination is compromised in any manner.
0: In Manipur, security forces intensified counterinsurgency and law enforcement operations across the state, arresting three militants and destroying 26 illegal bunkers in separate operations, said the officials today. The militants were arrested from different locations in Imphal West District. Police said they were allegedly involved in multiple violent and criminal activities. U.S. President Donald Trump has criticized Israel's military campaign against Hezbollah in Lebanon, saying the conflict has continued for too long and has led to excessive civilian casualties. Speaking on the sidelines of the G7 summit in France, Mr. Trump said Israel was fighting Hezbollah too long and that too many people are being killed. India has delivered another 5 tons of essential medicines to Kabul. The External Affairs Ministry said that it reaffirms the country's enduring commitment to providing humanitarian assistance for the well-being of the people of Afghanistan. In cricket, India was 70-1 in 8.1 overs against Afghanistan on the second one-day international of the three-match series in Lucknow. Earlier, Afghanistan won the toss and elected to field first. Shubman Gill-led men in blue are currently leading the series 1-0 and will aim to clinch the series in today's clash. Benchmark domestic equity indices were trading around 0.3% up in the afternoon session today. The Sensex rose 225 points to 77,033, while the Nifty advanced 66 points to 24,056 when reports last came in. And now, before we end the bulletin, the headlines once again. G7 leaders adopt declarations on global stability, security cooperation and efforts to counter transnational organized crime. Prime Minister Narendra Modi to meet US President Donald Trump on the sidelines of G7 summit in Avignon, France, to reach Paris this evening as part of his visit to France. Defence Minister Rajnath Singh says India's sovereignty non-negotiable, cites surgical strikes, Balakot and Operation Sindoor as decisive actions against terrorism. India's defence production soars to record 1.78 lakh crore rupees in financial year 2025-26, surges 110% since 2020-21. Security forces intensify enforcement and counter-insurgency operations across Manipur. Three militants arrested, 26 illegal bunkers destroyed. And in men's cricket, second ODI of three-match series between India and Afghanistan underway in Lucknow. And with that, we end the midday news.
2: ആകാശവാണി.
3: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 48-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, സംവിധാനം പി എ ബിജു.
4: ഇരവിഴുങ്ങിയ പാമ്പ് വയറു പൊട്ടി ചാവാതിരിക്കാൻ വെപ്രാളപ്പെടുന്നത് പോലെയാണ് റസ്കോൾനിക്കോവ് സോണിയയുടെ മുന്നിൽ കൊലപാതക രഹസ്യങ്ങൾ ഛർദ്ദിച്ചു കളഞ്ഞത്. വിപ്ലവാദർശങ്ങളുടെ ചിറകിലേറി രണ്ടുപേരുടെ തലമണ്ട വെട്ടിപ്പൊളിച്ച നിക്കോവ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റടിച്ച് അർത്ഥപ്രാണനായി സാഷ്ടാംഗം വീണിരിക്കുന്നു. വൃദ്ധയെ കൊന്നത് ചെകുത്താനാണെന്നും യഥാർത്ഥത്തിൽ താൻ തന്നെ തന്നെയാണ് കൊന്നുകളഞ്ഞതെന്നും നിക്കോവ് ഏറ്റുപറയുമ്പോൾ കൊലപാതകത്തിൻ്റെ പുതിയൊരു തത്വശാസ്ത്രമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. വ്യഭിചാരിണി ഒരുക്കിയ കുമ്പസാരക്കൂട്ടിൽ കൊലപാതകി മുട്ടുകുത്തിയിരിക്കുന്നു. കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അവൾ ക്ഷമിക്കുകയാണ് അയാളോട്. ഏതു ദൗർഭാഗ്യങ്ങളിലും താൻ കൂടെയുണ്ടാകുമെന്ന ഒരു പെൺകുട്ടിയുടെ വാക്കിന് എന്തൊരു ശക്തി! കരിഞ്ഞുപോയ അയാളുടെ ചിറകുകൾ പൊട്ടിക്കിളിർക്കുകയാണോ വീണ്ടും?
5: നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയൂ നിക്കോവ്, ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
6: ഇപ്പോൾ എനിക്കറിയാം സോണിയ, ആത്മാവിനും മനസ്സിനും കരുത്തുള്ളവൻ ആരോ അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കും. വലിയ ധൈര്യശാലികൾ ചെയ്യുന്നതെന്തും അവരുടെ കണ്ണിൽ ശരിയാണ് എന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ വിശ്വാസം ഇതാണ് സോണിയ, പിടിച്ചെടുക്കാൻ ചങ്കൂറ്റമുള്ളവന് മാത്രമേ അധികാരം കൈവല്യമാകൂ. ഞാൻ ആ ചങ്കൂറ്റം കാണിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അവരെ കൊന്നു. അതിനുള്ള ധൈര്യം പ്രകടിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്.
5: ഒന്ന് നിർത്തോ, നിങ്ങൾ ദൈവത്തിൽ നിന്നും പിരിഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളിൽ നിന്നും കൈകളെടുത്ത് നിങ്ങളെ ചെകുത്താൻ നൽകിയിരിക്കുന്നു.
6: അപ്പോൾ സോണിയ, ഞാൻ ഇരുട്ടു നിറഞ്ഞ മുറിയിൽ കിടന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയത് ചെകുത്താന്റെ പ്രലോഭനം കൊണ്ടാണോ?
5: നിർത്തു, പരിഹസിക്കണ്ട. ദൈവം നിന്ന് നടത്തുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഓ കരുണാമയനായ ദൈവമേ, നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ലല്ലോ.
6: സോണിയ, സമാധാനിക്കു. സോണിയ സമാധാനിക്കു, ഞാൻ പരിഹസിക്കുകയല്ല. ചെകുത്താനാണ് എന്നെ നയിച്ചിരുന്നതെന്ന് എനിക്കറിയാം. എല്ലാം എന്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇരുട്ടത്ത് കിടന്ന് ഞാൻ എന്നോട് തന്നെ പെറുപെറുത്തു. പലതവണ എന്നോട് തന്നെ വാദപ്രതിവാദം നടത്തി.
5: നിങ്ങൾ എടുത്തു ചാടി ഓരോന്ന് പ്രവർത്തിച്ചിട്ട് അതിന് ന്യായീകരണം തേടുകയാണോ?
6: അല്ല സോണിയ, ഒരു ബുദ്ധിമാനെ പോലെയാണ് ഞാനത് ചെയ്തത്. അതാണ് എന്റെ തകർച്ച. ഞാനത് മനസ്സിലാക്കിയിരുന്നില്ലെന്ന് വിചാരിക്കരുത്. എനിക്ക് അധികാരം നേടാൻ അവകാശമുണ്ടോ എന്ന് സ്വയം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായും അവകാശമുണ്ടായിരുന്നില്ല. നെപ്പോളിയനല്ല ഞാൻ എന്നെനിക്ക് ബോധ്യമായി.
5: കൊലപാതകത്തിനോ നിങ്ങൾക്ക് കൊല ചെയ്യാനുള്ള അവകാശമുണ്ടോ?
6: നെപ്പോളിയനോ?
5: മനുഷ്യനെ കൊല്ലാൻ ആർക്കും അവകാശമില്ല. എന്നിട്ടും നിങ്ങൾ അവരെ കൊന്നു.
6: ഞാൻ ആ വൃദ്ധയെ കൊല ചെയ്തതോ, ലിസബത്തെ കൊല ചെയ്തതോ? ഞാൻ എന്നെ തന്നെയാണ് കൊല ചെയ്തത്. അവരെയല്ല. ഞാൻ എന്നെ എന്നേക്കുമായി തകർത്ത് കളഞ്ഞു. ആ ചെകുത്താനാണ് വൃദ്ധയെ കൊന്നത്. ഞാനല്ല.

0: മതി മതി സോണിയ, ഇത് ധാരാളം. ഞാനൊന്നും മുട്ടുകുത്തട്ടെ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നോ? എഴുന്നേൽക്കൂ, ഉടനെ പോവുക. ഇതേ നിമിഷം ആ കവലയിൽ ചെന്ന് നിന്ന് കുനിഞ്ഞ് ആദ്യം നിങ്ങൾ അശുദ്ധമാക്കിയ മണ്ണിനെ ചുംബിക്കൂ. പിന്നെ ലോകത്തെ കുനിഞ്ഞു വണങ്ങി എല്ലാ മനുഷ്യരോടുമായി ഉറക്കെ പറയൂ, ഞാനൊരു കൊലപാതകിയാണ്. അപ്പോൾ ദൈവം നിങ്ങളെ പുനർജീവിപ്പിക്കും.
0: നീ ഉദ്ദേശിക്കുന്നത് കഠിന ശിക്ഷയാണോ സോണിയ? സോണിയ, ഞാനെല്ലാം ഉപേക്ഷിക്കണോ? ഞാൻ എന്നോട് തന്നെ കുറ്റാരോപണം നടത്തണമല്ലേ?
1: പശ്ചാത്തപിക്കുക, അതിലൂടെ പാപമോചനം നേടുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
0: ഇല്ല, ഇല്ല, ഇല്ല, ഞാൻ അവരുടെ അടുക്കിലേക്ക് പോകില്ല.
1: എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാനാവുക? ഞാൻ ഉദ്ദേശിക്കുന്നത്, അമ്മയോട് എന്താണ് നിങ്ങൾ പറയുക? ഓ, നിങ്ങൾ അമ്മയെയും സഹോദരിയെയും ഉപേക്ഷിച്ചു കഴിഞ്ഞല്ലോ. ശരി, ദൈവം എല്ലാം അറിയുന്നു. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരും അറിയാതെ ജീവിക്കാനാവുക?
0: കുട്ടികളെ പോലെ സംസാരിക്കാതെ സോണിയ, ഞാൻ അവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ അവരുടെ അടുത്ത് എന്തിനു പോകണം?
1: ഇത് നിങ്ങൾ എങ്ങനെ സഹിക്കും? ജീവിതകാലം മുഴുവൻ എന്തൊരു ഭാരമാണ് നിങ്ങൾക്ക് ചുമക്കേണ്ടി വരിക.
0: അത് പരിചയമായിക്കൊള്ളും സോണിയ, പരിചയമായിക്കൊള്ളും. എന്തിനാണ് നീ കരയുന്നത്? എന്നോട് കഠിന ശിക്ഷ അനുഭവിക്കണമെന്ന് നീ പറയുന്നു, എന്നിട്ടും നീ ഇപ്പോൾ എന്തിനു പേടിക്കുന്നു? എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ സ്വയം പിടികൊടുക്കുന്നില്ല, ഞാൻ അവരുമായി പോരാടും. പക്ഷേ അവരെന്നെ അറസ്റ്റ് ചെയ്യും. ഇന്നത് തീർച്ചയായും നടക്കും. സോണിയ, ഞാൻ തടവിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുമ്പോൾ നീ എന്നെ വന്ന് കാണാതിരിക്കുകയാണ് നല്ലത്.
1: നിങ്ങളുടെ കയ്യിൽ കുരിശുണ്ടോ?
0: ഇല്ല, എനിക്കെന്തിനു കുരിശ്?
1: സൈപ്രസ് മരം കൊണ്ടുള്ള ഈ കുരിശ് നിങ്ങൾ എടുത്തുകൊള്ളൂ. എന്റെ കയ്യിൽ ലിസവറ്റ തന്ന ചെമ്പു കുരിശുണ്ട്. ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വിശുദ്ധ രൂപം അവൾക്ക് കൊടുത്തു. അപ്പോൾ അവളുടെ കുരിശ് എനിക്ക് തന്നു. ഇത് എന്റെ കുരിശ്, നിങ്ങൾ വെച്ചോളൂ.
0: ഇപ്പോൾ വേണ്ട സോണിയ, എനിക്കത് പിന്നീട് തന്നാൽ മതി, അതാണ് നല്ലത്.
1: അതെ, അതെ, പിന്നീട് ദുരിതം അനുഭവിക്കുമ്പോ ഇത് ധരിക്കുക
0: സോണിയ.
1: അന്ന് എന്റെ അടുത്ത് വരിക, ഞാനത് നിങ്ങളുടെ കഴുത്തിലിട്ട് തരാം. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകാം
0: സോണിയ.

ഓഫ് നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 48-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾ നി

0: കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. ആദ്യമായി ആശാ ഭോസ്ലെ പാടിയ ഗസൽ. രചന അഹമ്മദ് ഫറാസ്, സംഗീതം ഗുലാം അലി.

0: അഹമ്മദ് ഫറാസിന്റെ വരികൾക്ക് ഗുലാം അലി സംഗീതം നൽകി. ആശ ഭോസ്ലെ പാടിയ ഗസലാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: ആബിദ പർവീന്റെ മനോഹരമായ ഒരു ഗസൽ കേൾക്കാം.

0: ആബിദ പർവീൻ പാടിയ ഗസലാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: നിത ഫസ്ലിയുടെ വരികൾക്ക് രമേശ് നാരായൺ സംഗീതം പകർന്ന് ചിത്ര പാടിയ ഒരു മനോഹരമായ ഗസൽ.

0: ചിത്രയുടെ ഗസലാണ് ഇപ്പോൾ കേട്ടത്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
0: മുംതാസ് റാഷിദിന്റെ വരികൾക്ക് സംഗീതവും ആലാപനവും ഹരിഹരൻ നിർവഹിച്ച ഒരു ഗസൽ.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. 16th കേരള നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. നിയമസഭാ നടപടിക്രമങ്ങൾ ആഴത്തിൽ പഠിച്ച് പൊതുപ്രശ്നങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ സാമാജികർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതോടെ KSRTC ഓർഡിനറി സർവീസുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായതായി ഗതാഗത മന്ത്രി CP ജോൺ. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജപ്രചാരണങ്ങൾക്ക് എതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. മലേറിയ പാരസൈറ്റുകൾ മരുന്നിനെ അതിജീവിക്കുന്നതെങ്ങനെ എന്ന വിഷയത്തിൽ സുപ്രധാന കണ്ടെത്തലുമായി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ പോർച്ചുഗൽ കോംഗോ പോരാട്ടം ഇന്ന് രാത്രി 10:30. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. കണ്ണാടിക്കടവത്ത് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ബാലഭാസ്കർ സംഗീതം പകർന്ന് യേശുദാസ്, സംഗീത എന്നിവർ പാടിയത്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
3: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: ശ്രോതാക്കളുടെ ഇഷ്ടഗാനം കേൾക്കുന്നതിനായി യുവർ ചോയ്സിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400024440. അടുത്തതായി യുവർ ചോയ്സിൽ ഒരു തമിഴ് ഗാനം കേൾക്കാം. കക്കട്ടിൽ നിന്നും ശ്രീലേഷ്, ബിനു, വിജീഷ്, ഫെൻലു എന്നിവർ ആവശ്യപ്പെട്ടത് ഉന്നൈ നിരത്ത് എന്ന ചിത്രത്തിൽ ഹരിഹരൻ പാടിയത്.

0: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3 jar മിക്സികൾ ഇപ്പോൾ വെറും 1990 rupees മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 rupees മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിൽ അടുത്തതായി കാർത്തികയുടെ ഇഷ്ടഗാനം കേൾക്കാം. നരിവേട്ട എന്ന ചിത്രത്തിൽ സിദ്ധശ്രീറാം, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജേക്സ് ബിജോയാണ് സംഗീതം നൽകിയിരിക്കുന്നത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പാലക്കാട് നിന്നും അമൃത, ജിതിൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ശിവാജി ദ ബോസ് എന്ന ചിത്രത്തിൽ AR റഹ്മാൻ, ചിന്മയി, ഉദിത് നാരായൺ എന്നിവർ പാടിയത്.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
2: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.

യുവർ ചോയ്സിൽ അടുത്തതായി നന്ദനയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും അരുൺ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കസിൻസ് റൺ ഫോർ ലവ് എന്ന ചിത്രത്തിൽ ഹരിചരൺ, ചിന്മയി എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: യുവർ ചോയ്സിൽ അടുത്തതായി നിമിഷയുടെ ഇഷ്ടഗാനം കേൾക്കാം. തുള്ളാത മനവും തുള്ളും എന്ന ചിത്രത്തിൽ ഹരിഹരൻ, ചിത്ര എന്നിവർ പാടിയത്.

0: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
3: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിൽ അരുൺ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ആദി അമ്മു.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ യേശുദാസ്, വാണി ജയറാം എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോഴിക്കോട് ഗ്രാൻഡ് ബസാറിൽ നിന്നും ജയരാജ്, ഹസ്സൻ, ശ്രീകുട്ടൻ, രമ്യ, ഷീന, ബിന്ദു എന്നിവർ.

0: കൂടുതൽ വീടുകളിൽ ഉജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ബാലുശ്ശേരിയിൽ നിന്നും ഹരിപ്രസാദ് ആവശ്യപ്പെട്ട ഗാനം ഗോൾ എന്ന ചിത്രത്തിൽ ദേവാനന്ദ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറാണ് സംഗീതം നൽകിയിരിക്കുന്നത്.

മല്ലു സിംഗ് എന്ന ചിത്രത്തിൽ യേശുദാസ്, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് നയനാണ്.

FM പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്രഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. എല്ലാ വകുപ്പിലും ഇന്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ തസ്തിക സൃഷ്ടിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. 16th കേരള നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. നിയമസഭാ നടപടിക്രമങ്ങൾ ആഴത്തിൽ പഠിച്ച് പൊതുപ്രശ്നങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ സാമാജികർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതോടെ KSRTC ഓർഡിനറി സർവീസുകളിൽ സ്ത്രീ യാത്രക്കാരുടെ

എണ്ണത്തിൽ വൻ വർധനയുണ്ടായതായി ഗതാഗത മന്ത്രി സി പി ജോൺ. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജപ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ പോർച്ചുഗൽ കോംഗോ പോരാട്ടം ഇന്ന് രാത്രി 10:30. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: കണ്ണങ്കണ്ടി മഴക്കാലമേള
1: 8.5 kilo സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kilo ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: Music Mix.

0: 55 inch വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
1: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
2: ജൽ ജീവൻ മിഷൻ കാ വിഷൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
3: മ്യൂസിക് നിക്സ്.

നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്ങടി.
2: You know what? Guess who's back?

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ മ്യൂസിക് മിക്സ് ഇവിടെ സമാപിക്കുന്നു.
1: Music Mix.

ലയണൽ ആന്ദ്രേസ് മെസ്സി. ഈ പേരുകൊണ്ടല്ലാതെ ഇന്നത്തെ ഫുട്ബോൾ ലോകകപ്പ് വിശേഷം തുടങ്ങാനാവില്ല. 2006 ജർമ്മൻ ലോകകപ്പിൽ തുടങ്ങിയ യാത്ര 2026 എത്തി നിൽക്കുമ്പോഴും ആ 18-കാരന്റെ വീര്യത്തോടെ തന്നെ 38 കളിക്കുന്നു. ലോക ചാമ്പ്യന്മാർ എതിരില്ലാതെ 3 അൾജീരിയയെ പരാജയപ്പെടുത്തിയപ്പോൾ 3 നായകൻ മെസ്സിയുടെ വക. ലോകകപ്പിൽ മെസ്സി 15 പൂർത്തിയാക്കിയത്. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ജർമ്മൻ താരം ക്ലോസേക്ക് ഒപ്പമെത്താനും മെസ്സിക്കായി. വരും മത്സരങ്ങളിൽ മെസ്സി ഗോളുകൾ നേടുന്നതോടെ ലോകകപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കും. മികച്ച മത്സരം തന്നെ കാഴ്ചവെച്ച് ആരാധകർക്ക് പരമാവധി ആവേശം നൽകിയാണ് മെസ്സിപ്പട വിലപ്പെട്ട 3 സ്വന്തമാക്കിയത്. 17th ലോങ് റേഞ്ച് ഷോട്ടിലൂടെയാണ് മെസ്സി ആദ്യമായി വല കുലുക്കിയത്. അൾജീരിയൻ സംഘത്തിന്റെ പ്രതിരോധം ശക്തമായിരുന്നതിനാൽ കുറിയ പാസുകളോടെ ബോക്സിലേക്ക് കയറി ഗോളടിക്കാനുള്ള ശ്രമം

0: നിരന്തരം പരാജയപ്പെട്ടു. ഇതോടെ തന്ത്രം മാറ്റിയ മെസ്സി മാജിക്കായിരുന്നു ബോക്സിന് പുറത്തുനിന്നുള്ള ബുള്ളറ്റ് ഷോട്ട്. രണ്ട് താരങ്ങളെ വകഞ്ഞു മാറ്റിയ മെസ്സി ഫസ്റ്റ് പോസ്റ്റ് ലക്ഷ്യമാക്കിയുള്ള ഷോട്ട് അൾജീരിയൻ ഗോളി സിദാനെ തട്ടിയകറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതിനിടെ അർജന്റീനയും അൾജീരിയയും വല കുലുക്കിയെങ്കിലും ഓഫ്സൈഡായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കം 60 മിനിറ്റിൽ മെസ്സി തന്റെ രണ്ടാം ഗോൾ നേടി. ഗോളിയുടെ കയ്യിൽ തട്ടി വന്ന റൌബൌണ്ട് അനായാസം ഗോളാക്കി നായകൻ അർജന്റീനയുടെ ലീഡ് ഉയർത്തി. 76 മിനിറ്റിലായിരുന്നു മെസ്സിയുടെ ഏറ്റവും മികച്ചത് എന്ന് പറയാൻ കഴിയുന്ന ഗോൾ പിറന്നത്. 5 പ്രതിരോധ താരങ്ങൾ വട്ടം കൂടി നിൽക്കുന്നതിനിടയിലാണ് മെസ്സി പന്ത് വലയിലെത്തിച്ചത്. മെസ്സിയുടെ സ്വതസിദ്ധമായ ശൈലി, പ്രതിരോധ താരങ്ങളുടെ കാലുകൾക്കിടയിലൂടെയുള്ള സെക്കൻഡ് പോസ്റ്റിലേക്കുള്ള കാർപ്പറ്റ് ഷോട്ട്. കഴിഞ്ഞ ലോകകപ്പിലെ മികച്ച താരമായ മെസ്സി ഇത്തവണയും അതിലേക്കുള്ള പ്രയാണത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന ഫോമിലാണ് പന്ത് തട്ടുന്നത്. മെസ്സിക്കൊപ്പം മുന്നേറ്റ നിരയിൽ പന്ത് തട്ടിയിരുന്ന ലൌട്ടാരോ മാർട്ടിനസും അൽമാടയ്ക്കുമൊന്നും കാര്യമായി ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഗ്രൂപ്പ് ജെയിൽ 3 പോയിന്റോടെ അർജന്റീന തന്നെയാണ് മുന്നിൽ. നിലവിലെ ലോകകപ്പ് റണ്ണേഴ്സ് അപ്പുകളായ ഫ്രാൻസിനും ആദ്യ മത്സരത്തിൽ മിന്നും ജയമാണ് ലഭിച്ചത്. നായകൻ കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുകളോടെ തിളങ്ങിയ മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസ് സെനഗലിനെ തോൽപ്പിച്ചത്. 82 മിനിറ്റിൽ ബാർക്കോളയുടെ വകയായിരുന്നു ഫ്രാൻസിന്റെ 3 ഗോൾ. നിശ്ചിത സമയവും കഴിഞ്ഞ് ഇഞ്ചുറി സമയത്തായിരുന്നു കാമറൂണിന്റെ ആശ്വാസ ഗോൾ പിറന്നത്. ശേഷം എംബാപ്പെ വീണ്ടും സ്കോർ ചെയ്ത് ഫ്രാൻസിന് ആധികാരികമായ വിജയം നൽകി. കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സി എംബാപ്പെ മത്സരമായിരുന്നു. ഇത്തവണയും അതിനുള്ള സൂചന നൽകിയാണ് രണ്ടുപേരും കൊതിക്കുന്നത്. മെസ്സി 3 ഗോളും എംബാപ്പെ 2 ഗോളുമായി വരവറിയിച്ചിരിക്കുകയാണ്. ഇതേ ഗ്രൂപ്പിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ എർലിംഗ് ഹാലൻഡിന്റെ കരുത്തിൽ നോർവെ 4-1 ഇറാഖിനെ തകർത്തു. സൂപ്പർ താരം ഹാലൻഡ് ഇരട്ട ഗോൾ നേടി തിളങ്ങി. 29 മിനിറ്റിലും 49 മിനിറ്റിലുമായിരുന്നു ഹാലൻഡ് ഗോൾ നേടിയത്. 76 മിനിറ്റിൽ സ്റ്റിഗാർഡ്, ഇഞ്ചുറി സമയത്ത് ഹുസൈൻ എന്നിവരായിരുന്നു നോർവെയുടെ പട്ടിക തികച്ചത്. ഈ മത്സരത്തോടെ കരുത്തരടങ്ങുന്ന ഗ്രൂപ്പ് എയിൽ മത്സരം കടുത്തു. നോർവെയാണ് നിലവിൽ ഗ്രൂപ്പിൽ ഒന്നാമത്. ഫ്രാൻസ് 2, സെനഗൽ 3, ഇറാഖ് 4. നോർവെയും ഫ്രാൻസും നേരിട്ട് മുട്ടുന്ന മത്സരം എംബാപ്പെ ഹാലൻഡ് മത്സരം കൂടിയാകും. മെസ്സി, എംബാപ്പെ, ഹാലൻഡ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ ആദ്യ മത്സരത്തിൽ തന്നെ ഈ ലോകകപ്പിലെ ടോപ്പ് സ്കോറർമാരാകാനുള്ള മത്സരം ആരംഭിച്ചു എന്നതാണ് ഇക്കഴിഞ്ഞ കളികളെ കൂടുതൽ ആവേശഭരിതമാക്കിയത്. ഇന്ന് രാവിലെ 9:30 നടന്ന മത്സരത്തിൽ ഓസ്ട്രിയ 3-1 ജോർദാനെ പരാജയപ്പെടുത്തുകയുണ്ടായി. ദീർഘനേരം 1-1 സമനിലയിലുണ്ടായിരുന്ന മത്സരത്തിന്റെ 76 മിനിറ്റിൽ വഴങ്ങിയ സെൽഫ് ഗോളും ഇഞ്ചുറി ടൈമിന്റെ അവസാന വേളയിൽ ഓസ്ട്രിയൻ താരം അർണോവിക് നേടിയ ഗോളുമാണ് ജോർദാനെ തകർത്തത്. ഇതോടെ ഗ്രൂപ്പ് ജെയിൽ അർജന്റീനയ്ക്ക് പിറകിൽ 2 സ്ഥാനത്ത് ഓസ്ട്രിയ എത്തി. അവസാന ലോകകപ്പ് മത്സരത്തിനെത്തുന്ന പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്ന് കളത്തിലിറങ്ങും. പോർച്ചുഗൽ കോംഗോ മത്സരം ഇന്ന് രാത്രി 10:30. ലോക കിരീടം നേടി ഫുട്ബോളിൽ നിന്നും വിരമിക്കാനുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും കോടിക്കണക്കിന് വരുന്ന CR7 ആരാധകരുടെയും സ്വപ്നം പൂവണിയുമോ എന്നതുകൂടി ഇത്തവണത്തെ ലോകകപ്പിൽ അറിയാനാകും. സൂപ്പർ താരം ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ടും ഇന്ന് മത്സരത്തിനിറങ്ങുന്നുണ്ട്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ ക്രൊയേഷ്യയാണ് എതിരാളികൾ. പുലർച്ചെ 4:30 ഘാനയും പനാമയും നാളെ രാവിലെ 7:30 കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനും ഏറ്റുമുട്ടും. ഗ്രൂപ്പ് കെയിലെ ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം നാളെ രാവിലെ 7:30 നടക്കും. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
1: ിൽ നിന്നും 65-inch വലിയ LED ടിവി സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
2: EMI 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചെക്കൻ എന്ന ചിത്രത്തിൽ മണികണ്ഠൻ പെരുമ്പടപ്പ് പാടിയ ഗാനം

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: അതുൽ നറുകര പാടിയ ഗാനം കേൾക്കാം, കടുവ എന്ന ചിത്രത്തിൽ നിന്നും.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഗ്രാമങ്ങളുടെ ഉന്നമനമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ നാഴികക്കല്ല് എന്ന തിരിച്ചറിവിലൂടെ ഗ്രാമങ്ങളെയും ഗ്രാമവാസികളെയും സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികളാണ് സർക്കാർ നാളിതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കാർഷിക മേഖലയിൽ നിന്നും ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനായി ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കൂൺ ഗ്രാമം. കൂൺ കൃഷിയിലൂടെ മികച്ച സ്ഥിര വരുമാനം ലക്ഷ്യമിട്ട് നമ്മുടെ വനിതകളെ, അഭ്യസ്ത വിദ്യരെ, ചെറുപ്പക്കാരെയൊക്കെ കൂൺ കൃഷിയുടെയും

0: അനുബന്ധ മേഖലയുടെയും സാധ്യതകളിലേക്ക് കൈപിടിച്ചുയർത്തി മികച്ച സംരംഭകരാക്കി മാറ്റുന്നതിനാണ് കൃഷിവകുപ്പ് കൂൺ ഗ്രാമം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. കൃഷിരീതികൾ, വിളവെടുപ്പ്, സംഭരണം തുടങ്ങി വിവിധ മേഖലകളിൽ പരിശീലനം നൽകി യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള ധനസഹായം നൽകി വിൽപ്പനയ്ക്കുള്ള വിവിധ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിച്ച് സർക്കാരിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇടം നൽകി അങ്ങനെ എല്ലാ തരത്തിലും ഒപ്പം നിന്നാണ് കൂൺ ഗ്രാമത്തിന്റെ ഭാഗമായ സംരംഭകരെ SHM ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ രംഗത്തേക്ക് കടന്നു വന്നവർക്ക് പരാജയങ്ങളില്ല, വിജയക്കുതിപ്പുകൾ മാത്രം. കൂൺ കൃഷി മേഖലയിൽ നിന്നും 100,000+ രൂപ പ്രതിമാസം വരുമാനമുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമുക്ക് കൂൺ ഗ്രാമം പദ്ധതിയിലൂടെ നിരവധി സഹായങ്ങൾ ഘട്ടം ഘട്ടമായി ലഭിച്ച ഒരു വീട്ടമ്മയായ സംരംഭകയെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ പുനലൂർ പേപ്പർ മില്ലിന് സമീപം വിളയിൽ വീട്ടിലെ ശ്രീമതി താജുന്നിസ ഇന്ന് 2,00,000 രൂപ പ്രതിമാസം സമ്പാദിക്കുന്ന സംരംഭകയാണ്. ഭർത്താവിനെ സഹായിക്കാൻ ചെറിയ രീതിയിൽ ആരംഭിച്ച കൂൺ കൃഷിയോടൊപ്പം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി മുൻനിര ഉൽപ്പന്നങ്ങൾക്കൊപ്പം ഇടം പിടിച്ചിരിക്കുകയാണ്. കാർഷിക പശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗമായ ശ്രീമതി താജുന്നിസ കടന്നു വന്ന വഴികൾ വിവരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
1: ഹസ്ബൻഡിനെ സഹായിക്കുക, കുടുംബം മുന്നോട്ട് പോകാൻ പല ഇത് വേണമല്ലോ. അപ്പം എന്നാൽ കഴിയുന്ന സഹായം കൊണ്ട് തുടങ്ങാം എന്ന് കുട്ടികളൊക്കെ പഠിപ്പിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കൊരു കുടുംബത്തിന് വേണ്ടല്ലോ. അപ്പൊ സഹായം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മാതാപിതാക്കൾ കർഷകരാണ്, അതിൽ നിന്നും ഞാൻ കണ്ടു വളർന്നതാണ്. അപ്പൊ പ്രത്യേക ഒരു കൃഷിരീതി എന്ന് മനസ്സിലാക്കിയാണ് കൂൺ കൃഷിയിലോട്ട് വന്നത്. ആദ്യമേ ചെറിയ ചെറിയ രീതിയിലാണ് ചെയ്തു തുടങ്ങിയത്. എനിക്ക് ആദ്യമേ ഒരു 5 ബെഡാണ് ഞാൻ ആദ്യമേ തുടങ്ങി, ചെറിയൊരു ഭാഗത്ത് തുടങ്ങി. ആ 5 ബെഡിൽ നിന്നും കൃഷി ചെയ്തു. അപ്പോൾ കൂൺ വിരിയുന്നുണ്ടായിരുന്നു. അത് ഏത് രീതിയിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ അതൊരു പഴയ. പിന്നെ എനിക്ക് പേപ്പറിനകത്തൊക്കെ കണ്ട് വെള്ളയാണിയിൽ ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ട് അങ്ങനെ സഫീർ സാറിനെയാണ് വിളിച്ചത്. സാറ് എനിക്ക് പറഞ്ഞു തന്നു, അവിടെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നാലും ഞാൻ സാറ് ഒരുപാട് പറഞ്ഞു തന്നതിൻ്റെ പേരിലും പുനലൂർ തന്നെ പല സ്ഥലത്തും ചെറിയ രീതിയിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രാഗ്രഹം, അതിലെല്ലാം ഞാൻ പങ്കെടുത്തു. എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും 20 ബെഡ് ഉണ്ടാക്കി. ആ 20 ബെഡ് ഉണ്ടാക്കിയിരുന്ന സമയത്ത് നമ്മളെ പുനലൂർ കൃഷിഭവനിലെ സുദർശൻ എന്ന് പറഞ്ഞ സാറായ അദ്ദേഹം ഇതറിഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ ട്രെയിനിങ്ങിനായിട്ട് നമ്മളെ സദാനന്ദപുരത്ത് KVK വിട്ടു. അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിലാണ് കണ്ടാമൻഷൻ മാറ്റുന്നത് എങ്ങനെ, എങ്ങനെ കണ്ടാമൻഷൻ ഉണ്ടാകുന്നു, ഇത് വലുതാക്കുന്നത് എങ്ങനെയെന്നൊക്കെ എനിക്ക് ട്രെയിനിങ് കിട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 100 ബെഡ് വരെ ചെയ്തു. ആ 100 ബെഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറച്ച് കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് സ്കൂളുകളിലെ ടീച്ചേഴ്സ്മാർക്കും അവർക്കൊക്കെ ചെറിയ രീതിയിൽ കൊടുത്തുകൊണ്ടിരുന്നു. കൂൺ തോനെയാകുമ്പോഴത്തേക്ക് വിപണനം തീരെ ഇല്ലാതായി. എന്നെ കൃഷിവകുപ്പ് നല്ലതുപോലെ സഹായിച്ചു. ഒരുപാട് സഹായം SHM എന്നുള്ളൊരു സ്കീമിലൂടെയാണ് എനിക്ക് ആദ്യമേ 11,000 രൂപ തന്നു. അതിൽ ഞാൻ 100 ബെഡ് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഷെഡ് ഉണ്ടാക്കി. ആ 11,250 രൂപയുടെ ഷെഡ് കിട്ടി. 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 22,000 രൂപയുടെ ഒരു സ്കീം തന്നു. അതിൽ ഞാൻ വീട്ടിൻ്റെ മുകളിൽ വീട് വെച്ച് തുടങ്ങിയതിന് ശേഷം മുകളിലൊരു റൂഫിങ് ചെയ്തിട്ട് അതിൻ്റെ കയ്യിൽ ചെറിയ ഷെഡ്, ഒരു 300 ബെഡ് ഇടാവുന്ന ഷെഡ് ഉണ്ടാക്കി. ആ 300 ബെഡ് കൊണ്ട് ഞാൻ നിലനിർത്തുന്നതുകൊണ്ട് പോയി. അപ്പോഴെന്നെ ട്രെയിനിങ് ഭാഗമായിട്ട് പല സ്ഥലത്തും ട്രെയിനിങ് വീണ്ടും വീണ്ടും തന്നെ എനിക്ക് 21 ട്രെയിനിങ്ങോളം കൃഷിവകുപ്പിന് ട്രെയിനിങ്ങിന് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മഷ്റൂം തോനെ ഉൽപ്പാദിപ്പിച്ചപ്പം വിപണനം കുറഞ്ഞ സമയത്താണ് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിലിട്ട് പോയത്. 2024 ബാംഗ്ലൂർ സിറ്റി CRI ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടും വിപണന രീതിക്കും വിട്ടിരുന്നു. എന്നെ ഹിമാചൽ പ്രദേശിലെ DMR വിട്ടു. ഒരു 5 പൈസ എനിക്ക് ചിലവില്ല. ഫ്ലൈറ്റിലാണ് കൊണ്ടുപോയത്, തിരിച്ച് അതേപോലെ കൊണ്ടുവന്ന്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ട്രെയിനിങ് എന്ന് പറയാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ഒരു ട്രെയിനിങ്. ഇപ്പോൾ എനിക്ക് SHM സ്നേഹിതരായിട്ട് കൂൺ ഷെഡിന് 2,00,000 രൂപ അനുവദിച്ചു, കയ്യിൽ കിട്ടി. പാക്ക് ഹൗസിനുള്ള പൈസയും അനുവദിച്ചിട്ടുണ്ട്, അതും SHM സ്കീമിലാണ്. പിന്നെ SHM ഇതായിട്ടാണ് ഞാൻ കേരളാഗ്ര ബ്രാൻഡ് ആക്കിയത്. ആ ബ്രാൻഡ് ആക്കിയതിന് ശേഷം കേരളാഗ്ര ഷോപ്പുകളിലെല്ലാം എൻ്റെ പ്രൊഡക്റ്റ് പോകുന്നത്. ഇതെല്ലാം എനിക്ക് കൃഷിവകുപ്പ് തന്ന സഹായങ്ങളാണ്.
0: കൂൺ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുക എന്നത് മാത്രമല്ല ലക്ഷ്യം, മറിച്ച്

0: കൂണിൽ നിന്നും വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളിലേക്കാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്.
1: ദിവസം ചിലപ്പോൾ 2-3 kilo സാധനം ഇടും. എൻ്റെ വലിയ ഷെഡാണ്, 2000 beds ഇടാവുന്ന ഷെഡാണ്. പക്ഷെ ഞാൻ 500 beds ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ദിവസം 10-5 അങ്ങനെ കുറച്ച് ബെഡ് ഇടുകയാണ് ചെയ്യുക. വൈക്കോല് കിട്ടാൻ ഇവിടെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അറക്കപ്പൊഴിയാണ് കിട്ടുക. അതിൽ ഞാൻ വീണ്ടും വീണ്ടും 10-5 beds ഉണ്ടാക്കുന്നുണ്ട്. 500 beds സ്ഥിരം എൻ്റെ കയ്യിൽ ഉണ്ട്. അത് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ള കർഷകർ എനിക്ക് കൂൺ കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള കൂണും കൂടെ ഞാൻ എടുത്തിട്ടാണ് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പ്രൊഡക്റ്റുകൾ ആക്കുന്നത്. ഞാൻ ആദ്യമേ തുടങ്ങിയത് ഹെൽത്ത് മിസ്സാണ്, മഷ്റൂം ഹെൽത്ത് മിസ് ആയിട്ടാണ് അറക്കിയത്. ന്യൂട്രിനിസ് എന്നാണ് എൻ്റെ പ്രൊഡക്റ്റുകൾക്കുള്ള നയം. എൻ്റെ പേര് താജിനിസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ നിസ്സും പിന്നെ ന്യൂട്രിഫാഗമാണല്ലോ, ന്യൂട്രി എൻ്റെ കമ്പനി നെയിം കൊടുത്തേക്കുന്നത് ഡയറ്റീഷ്യൻസ് എന്നാണ്. അപ്പോൾ ന്യൂട്രിനിസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പേരിലാണ് എൻ്റെ പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് ഹെൽത്ത് മിസ്സാണ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ മഷ്റൂമാണ് മെയിൻ, അത് കഴിഞ്ഞ് റാഗി, മുളപ്പിച്ച റാഗിയാണ്, പിന്നെ സീഡ് പൊട്ടറ്റോ ആണ്, പിന്നെ നാടൻ ഏത്തക്കാന്ന് വെച്ചാൽ നമ്മുടെ വിപണിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ഏത്തക്കയാണ് നമ്മൾ ഇതിനുപയോഗിക്കുന്നത്. അപ്പം ബെനിഫിറ്റ് ആയിട്ടുള്ള സാധനം കുട്ടികൾ 6 months തൊട്ടുള്ള കുട്ടികൾ 90 വയസ്സായ ആൾക്കാർക്ക് വരെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ്. ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാം, പിന്നെ സൂപ്പ് പൗഡർ ആയിട്ടുണ്ട്, പിന്നെ പായസം മിക്സ് ആയിട്ടുണ്ട്, പ്രോട്ടീൻ പൗഡർ ആയിട്ടുണ്ട്, കുക്കീസ് ആയിട്ടുണ്ട്. 3-4 items കൂടെ ഒന്നിക്ക് ഉണ്ട്. ടെസ്റ്റിംഗ് കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് നമുക്കത് വിപണിയിൽ എത്തിക്കണം എന്നാണ് ആഗ്രഹം.
0: വിൽപ്പനയ്ക്ക് വിവിധ മേഖലകളെ ആശ്രയിക്കാറുണ്ട്, ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയും വിറ്റഴിക്കാറുണ്ട്.
1: കൂടുതലും നമുക്ക് കേരളാഗ്രോ ഷോപ്പുകളിൽ, പിന്നെ ഇത് ഗവൺമെന്റ് തന്നെ എനിക്ക് സ്റ്റാള് തരാറുണ്ട്. അപ്പോൾ സ്റ്റാള് തരുമ്പോഴത്തേ ആ സ്റ്റാളുകളിൽ സ്ഥിരം ഞാൻ വിപണനമുണ്ട്. പിന്നെ ചെറിയ ചെറിയ കടകളിൽ വിൽക്കാറുണ്ട്, പിന്നെ മീഷോയിൽ ഉണ്ട്, ആമസോണുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓരോ വീഡിയോകൾ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓർഡറുകൾ വരാറുണ്ട്, അവരെന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മേടിക്കാറുണ്ട്. ഹെൽത്ത് മിസ് 3 kiloയിലാണ് തുടങ്ങിയത്, ഇപ്പം ഞാൻ 500 kiloയോളം എത്തപ്പെട്ടിട്ടുണ്ട്.
0: ആരുടെ കീഴിലും ജോലി നോക്കാതെ ലക്ഷങ്ങൾ പ്രതിമാസം സമ്പാദിക്കാൻ കഴിയുന്നതിൽ ഏറെ അഭിമാനിക്കുന്നുണ്ട്.
1: കൂൺഗ്രാമം പദ്ധതി വന്നപ്പോൾ ഒരുപാട് പേർക്ക് ഇത് തൊഴിലെന്നുള്ള രീതിയിൽ സഹായം ഇതായിട്ടുണ്ട്. ഗവൺമെൻറ് തന്ന ഏറ്റവും നല്ലൊരു മുഖ്യമായ കാര്യം ഇതായിരുന്നു. കൂൺഗ്രാമം പദ്ധതി വന്ന് എല്ലാവരിലേക്കും കൂണിനെ പറ്റി അറിവ് ആക്കപ്പെട്ടു. ഇപ്പോൾ കൂൺഗ്രാമം പദ്ധതിയിലൂടെ പല സഹായങ്ങളും കിട്ടി, കൂണിനെ പറ്റി കുറേ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി, കുറേ പേർക്ക് തൊഴിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂണിന് തന്നെ ചോദിച്ച് മേടിക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തി. കൂൺഗ്രാമം എന്നുള്ളത് മൊത്തം നമ്മൾ എല്ലാവരോടും അറിയപ്പെട്ടു. എന്നെ സംബന്ധിച്ച് കൂൺ ഒരുപാട് വരാനും എനിക്ക് പുതിയ പ്രൊഡക്റ്റുകളിലായിട്ട് മാറാനും വിപണനം നടത്താനും പറ്റും.
0: കുടുംബത്തെ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ചതാണെങ്കിലും തന്റെ സംരംഭത്തിലൂടെ കുറച്ച് കുടുംബങ്ങളെങ്കിലും ജീവിക്കുന്നുണ്ട് എന്നതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. വീട്ടമ്മമാർ മടിച്ചിരിക്കാതെ കടന്നു വരണമെന്നാണ് താജുനിസ പറയുന്നത്.
1: ഒരാള് ഡിഗ്രി തലം കഴിഞ്ഞു, ഒരാള് ഡിഗ്രിയിൽ ആയി, അങ്ങനെ 2 കുട്ടികളാണ് എനിക്ക്. അപ്പൊ അവരെയൊക്കെ പഠന കാര്യത്തിന് സഹായിക്കാൻ പറ്റുന്നുണ്ട്, ഹസ്ബൻഡിനെ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ട്. 10 ദിവസം എന്തെങ്കിലും ഒന്ന് പോവാൻ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു നിലയിലെത്തിയിട്ടുള്ളൂ. ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ പോകാറുണ്ട് പല സ്ഥലത്തും. ഞാൻ കൃഷിഭവനിൽ കൂൺഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ പല സ്ഥലത്തും ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നമ്മൾ ഒരു സാധനം എന്ത് നിർമ്മിച്ചാലും അതിനകത്ത് ഒരു കള്ളത്തരങ്ങൾ കാണിക്കാതെ, ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒരു വ്യത്യാസം വരുത്താതെ ഓരോരുത്തരും ഒരു സംരംഭം ചെയ്തു തന്നെ നമുക്ക് പുറം രാജ്യത്തു നിന്ന് വരുന്ന സാധനം നമുക്ക് തന്നെ ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോരുത്തർക്കും വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാന മാർഗ്ഗങ്ങളാക്കാൻ പറ്റും, കുടുംബത്തിനെ സഹായിക്കാൻ പറ്റും. ഉദാഹരണം ഞാൻ തന്നെ. അതേപോലെ എല്ലാവർക്കും ഒരു വരുമാന മാർഗ്ഗമാവും. ഫോൺ ചാർജ് ചെയ്യാൻ ഒരു 100 rupees ഉണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനെയോ മറ്റൊരാളെയോ ആശ്രയിക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം വരും. അപ്പം അതൊരു നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത്. എല്ലാ വീട്ടമ്മമാരും കഴിവിൻ്റെ പരമാവധി സമയം പഴക്കാതെ കണ്ട് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ചെയ്തു. ഒരു പിക്കിൾസ് നിർമ്മാണമായാലും അതിനകത്ത് ഒരുപാട് വിഷവസ്തുക്കൾ ഉണ്ടാവരുത്. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മുടെ കുട്ടികൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ചെയ്ത് വിട്ടുകയാണെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കൂൺഗ്രാമം പദ്ധതിയിൽ പറഞ്ഞേക്കുന്നത് തന്നെ നമുക്ക് 100 beds. അപ്പം അവർക്ക് ദിവസം 500 rupees വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ കൂൺഗ്രാമം പദ്ധതിയിൽ ഈ 11,250, 22,250, 100,000 അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് പൈസ ആകുന്നില്ല എന്ന് തന്നെ പറയാം. അത് ഗവൺമെൻറ് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്, കൃഷി വകുപ്പിൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഈ ചെറിയ രീതിയിൽ നമുക്ക് ഷെഡ് വെക്കാനുള്ള പൈസ തരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വലുതായി പറ്റും ബെഡ് ഉണ്ടാക്കുന്ന പൈസയേ ആവത്തുള്ളൂ. അതിപ്പോൾ എളുപ്പമാർഗ്ഗം പെല്ലറ്റിനകത്ത് വെള്ളം ഒഴിച്ച് കൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ച് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാർഗ്ഗവുമായി. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോൾ 100 beds ചെയ്ത് കഴിഞ്ഞാൽ ദിവസം നമുക്ക് 500 rupees വരുമാനം ഉണ്ടാവും. ഫുൾ സന്തോഷമാണ്, ഹാപ്പി.
0: കൂൺ ഗ്രാമത്തിലൂടെ സംരംഭകരാകണം, കൈ നിറയെ സമ്പാദിക്കണം. സഹായഹസ്തവുമായി കൃഷിവകുപ്പും SHM ഒപ്പമുള്ളപ്പോൾ പരാജയങ്ങളില്ല, വിജയപ്രതീക്ഷകൾ മാത്രം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും
1: കേരള കർഷകൻ. ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടി.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
3: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്ങണ്ടി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

എഫ്എം പ്രധാന വാർത്തകൾ. പിഎം വികസിത് ഭാരത് റോസ്ഗർ യോജന പ്രകാരം ഏകദേശം 2,400 കോടി രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പിഎം ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച 1,000 പേരെ ഹോംഗാർഡുമാരെ ആയി നിയമിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സെൻസസ് 2027 ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സെൽഫ് എനിമറേഷൻ നടപടികൾ പൂർത്തിയാക്കി. എല്ലാവരും സെൽഫ് എനിമറേഷൻ നടത്തി സെൻസസിന്റെ ഭാഗമാകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിച്ചു. കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി. ഈ മാസം 23 നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഏഷ്യൻ ഗെയിംസ് ഭാഗ്യചിഹ്നം ഹോനോഹോൻ സ്കൂൾ പര്യടനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞജാഗ്രത. ഫിഫ ലോകകപ്പിൽ പോർച്ചുഗൽ കോംഗോ പോരാട്ടം ഇന്ന് രാത്രി 10:30. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: കോളിവുഡ് ഹിറ്റ്സ്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
3: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.

0: बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है।
1: 12 वर्ष विश्वास വികസന ത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
3: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
1: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
4: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ദിൽ ചാത്താ ഹേ എന്ന ചിത്രത്തിൽ ഷാൻ, കവിത സുബ്രഹ്മണ്യം എന്നിവർ പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3 ജാർ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഉദിത് നാരായണൻ, മഹാലക്ഷ്മി എന്നിവർ പാടിയ ഗാനം കേൾക്കാം, ദിൽസേ എന്ന ചിത്രത്തിൽ നിന്നും.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
4: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ആൻ മിലോ സജ്ജന എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയ ഗാനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
3: സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
7: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനില. സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
9: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ. സമർപ്പിക്കുന്നത്
10: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
11: കണ്ണങ്കണ്ടി ആർട്ട് കഫേ. സമർപ്പിക്കുന്നത്
12: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജനയുടെ ഭാഗമായി വെള്ളിയാഴ്ച രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്യും. 31-ാമത് ദേശീയ വായന മഹോത്സവത്തിനും ഒരു മാസം നീണ്ടുനിൽക്കുന്ന വായനാ മാസാഘോഷങ്ങൾക്കും മറ്റന്നാൾ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാർഷിക മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങളും ഭാവി പ്രവർത്തനങ്ങളും വിലയിരുത്താൻ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ജില്ലാ കൃഷി ഓഫീസർമാരുമായി കൂടിക്കാഴ്ച നടത്തി. പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും പ്രവാസികൾക്ക് കൃത്യമായി നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കൊച്ചിയിൽ പറഞ്ഞു. രാജ്യത്തുടനീളം വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഈ മാസം 30 വരെ വൈകുന്നേരം 6-നും രാത്രി 12-നുമിടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമെന്ന് KCB. MT സെറ്റബെല്ലോ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട രണ്ട് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. ആദിത്യ ശർമ്മ, ശിവാനന്ദ് ചൌരസ്യ എന്നിവരുടെ ഭൌതിക ശരീരങ്ങളാണ് രാജ്യത്ത് എത്തിച്ചത്. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് പേപ്പാറ ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകളും അരുവിക്കര ഡാമിലെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമുകളുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി MG രാജമാണിക്കം ചുമതലയേറ്റു. 2008 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. ഫിഫ ലോകകപ്പിൽ പോർച്ചുഗൽ കോംഗോ പോരാട്ടം ഇന്ന് രാത്രി 10:30. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

ഗാനകേളി. ഗാനകേളിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യഗാനം കേൾക്കും. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, യൂസഫ് അലി കച്ചേരിയുടെ വരികൾ ശ്യാമിന്റെ ഈണം.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: പോച്ചൽ ഖാദർ രചിച്ച് ശ്യാമീനം നൽകിയ ചിത്രപാടിയ ഗാനം കേൾക്കാം, നിറക്കൂട്ട് എന്ന ചിത്രത്തിൽ നിന്നും.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: പി ഭാസ്കരൻ, വി ദക്ഷിണമൂർത്തി കൂട്ടുകെട്ടിൽ യശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണിനി മുത്തശ്ശി എന്ന ചിത്രത്തിൽ നിന്നും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കന്മദം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ ഈണം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച്

0: കാര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM-ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM-ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM-ശ്രീയിൽ നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാ വിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി VC. PM-ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSK ഫണ്ട് കിട്ടുന്നതിനുവേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നും PM-ശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് PM-ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് BJP നേതാവ് K.സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും PM-ശ്രീ കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്കുവഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
1: The RPO fulfills that very important role in providing the much needed passport and travel documents to our migrant people. And for our society, for people here, passport is not just a document. It is the gateway to a better life, to opportunities, even for our students for higher studies.
0: PM വികസിത് ഭാരത് റോസ്ഗർ യോജന പ്രകാരമുള്ള 2,400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19-ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാതാ അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധിയെ നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. June 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: പസഫിക് സമുദ്രത്തിൽ എല്ലിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് June 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4,100 MW ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4,900 MW വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ മാസം 30 വരെ വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KCB അറിയിച്ചു.
0: സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ

0: ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: പഴയരിക്കണ്ടം സ്വദേശികളായ 9, 4 വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർനടപടികൾ വിലയിരുത്തി.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശ പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7:00 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളി തുടരുകയാണ്. സാന്ദ്രം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: മഴനിലാവ് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

ഗാനകേളിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അഹം എന്ന ചിത്രത്തിൽ കാവാല നാരായണ പണിക്കർ വരികളെഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

ഗാനകേളിയിൽ അവസാനമായി എസ് രമേശൻ നായർ വരികൾ എഴുതി വിദ്യാസാഗർ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ചന്ദ്രനുദിക്കുന്ന തിക്കിൽ എന്ന ചിത്രത്തിൽ നിന്നും.

FM പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ നിഷ് സന്ദർശിച്ച് സ്ഥാപനത്തിന്റെ വിവിധ അക്കാദമിക് ക്ലിനിക്കൽ ഗവേഷണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 1997 ആരംഭിച്ച നിഷ് രാജ്യത്തെ തന്നെ സവിശേഷ സ്ഥാപനങ്ങളിലൊന്നായി വളർന്നിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വായനാ ദിനത്തിന്റെ ഭാഗമായി മറ്റന്നാൾ മുതൽ ഈ മാസം 24 വരെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിക്കും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ബാജാർ സേ മഹംഗേ വ്യാജ് പർ റൺ ലേനെ കേ ലിയേ മജ്ബൂർ ഥാ ഹംനേ

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ സുരക്ഷയിൽ രാജ്യം ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായും കേന്ദ്രമന്ത്രി. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ സേവനം വലുതെന്ന് കേന്ദ്ര സഹമന്ത്രി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായി സന്തുലിതവും സുസ്ഥിരവും ആയ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ ശ്രം എന്ന ആശയത്തിലൂന്നിയ ഇന്ത്യയുടെ വളർച്ചാ യാത്ര പ്രധാനമന്ത്രി വിശദീകരിച്ചു. ശ്രീ മോദി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ജർമ്മൻ ചാൻസലർ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എന്നിവരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. ആഗോള സ്ഥിരത, സുരക്ഷ, സഹകരണം, സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക് G7 ഉച്ചകോടി അംഗീകാരം നൽകി. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ ഒപ്പുവെക്കുന്നതിനെ G7 നേതാക്കൾ സ്വാഗതം ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ സമുദ്രപാതയുടെ പ്രാധാന്യവും അവർ എടുത്തു പറഞ്ഞു. മയക്കുമരുന്ന് കടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് രാജ്യം നൽകുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ 12 വർഷത്തിൽ ദേശീയ സുരക്ഷാ ഘടനയിൽ ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മരുഭൂവൽക്കരണം തടയുന്നതിനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി 2030 രാജ്യത്ത് 26 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. നിലവിൽ 21.76 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കപ്പെട്ടതായും ലോക മരുഭൂവൽക്കരണ വരൾച്ചാ വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: ഫോറസ്റ്റ് റെസ്റ്റോറേഷൻ കാം തോ ഹെ ഇത്തനാ ആബാദി ഇസ്ലേ രഹ പാതി ഹെ ക്യൂക്കി ഹമാരി പാസ് ഉർവർ ക്ഷമതാഓ കി ജമീൻ ഓർ ഡിഫറന്റ് ക്ലൈമറ്റിക് സോൺ ഹെ ഇത്നെ കിസി ദേശ് കെ പാസ് നീ ഓർ ഇസ്ലേ ജോ റെസ്റ്റോറേഷൻ കാം ജോ ഹമെ കർണാ ഹെ തോ മുജേ ലഗ്താ ഹെ കി സബി കെ സാത്ത് മിൽകർ ഹമെ അപ്നെ അലഗ് അലഗ് ജോ ക്ലൈമറ്റിക് സോൺ ഹെ ഉസ്കെ ഹിസാബ് സെ ബി കർണാ ചാഹിയെ.
1: ലോകത്തിലെ ഏറ്റവും വലിയ 6-ാമത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്.

0: ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായും വരും വർഷങ്ങളിൽ രണ്ടാമത്തെ വലിയ ഇലക്ട്രോണിക്സ് കയറ്റുമതി രാജ്യമായി മാറുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പൂനെയിൽ പറഞ്ഞു. പിഎം വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതിനോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. ഇൻഡോറിൽ ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീമതി മുർമു ഓംകാരേശ്വർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. മറ്റന്നാൾ അന്താരാഷ്ട്ര അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഈ മാസം 21 ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗാദിന പരിപാടിയിലും രാഷ്ട്രപതി സംബന്ധിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യപരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പിഎം ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ പിഎം ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് പേപ്പാറ അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഡാമുകളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. രാജ്യത്തുടനീളം വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച അനുമതി KSEB നൽകി. ഈ മാസം 30 വരെ വൈകുന്നേരം 6 മണിക്കും രാത്രി 12 മണിക്കുമിടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമെന്ന് KSEB അറിയിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കൊച്ചി സന്ദർശിച്ചു. കൊച്ചിയിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി അടിസ്ഥാന സൌകര്യങ്ങളും സേവന വിതരണ സംവിധാനങ്ങളും അവലോകനം ചെയ്തു. പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും പ്രവാസികൾക്ക് കൃത്യമായി നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: Kerala has one of the highest numbers of people going out to work, and for our society, for our people here, passport is not just a document, it is the gateway to a better life, to opportunities, whether it is business, whether it is work, or even for our students for higher studies. So in that sense, the RPO fulfills a very crucial role.
0: നാളെ ലക്ഷദ്വീപിൽ എത്തുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തിലും അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിലും പങ്കെടുക്കും. കേരളത്തിൽ ഷിഗല്ല നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ് പോരാട്ടം. ടോസ് നേടിയ നെതർലൻഡ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. MT സെറ്റബെല്ലോ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 2 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. ആദിത്യ ശർമ്മ, ശിവാനന്ദ് ചൌരസ്യ എന്നിവരുടെ ഭൌതിക ശരീരങ്ങളാണ് രാജ്യത്തെത്തിച്ചതെന്നും മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും എംബസി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കി. എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ നടത്തി സെൻസസിന്റെ ഭാഗമാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census

0: gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മണിപ്പൂരിൽ സുരക്ഷാസേന ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 3 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു. 26 അനധികൃത ബങ്കറുകളും നശിപ്പിച്ചു. നിരോധിത സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെയും അതിന്റെ രാഷ്ട്രീയ വിഭാഗമായ റവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ടിന്റെയും പ്രവർത്തകരാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: The Real FM 103.6.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇടക്കാട് ബറ്റാലിയൻ 06 എന്ന ചിത്രത്തിൽ നിത്യമാമൻ, KS ഹരിശങ്കർ എന്നിവർ പാടിയ ഗാനം, BK ഹരിനാരായണന്റെ വരികൾ, കൈലാസ് മേനോന്റെ ഈണം.

0: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ ബഡ് ജാതാ വോ അപ്നാ വർത്തമാൻ സുധാർനേ കേ സാത് ഹി ബെഹതർ ഭവിഷ്യ കേ ബാരേ മേ സോച്നേ ലഗ്താ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നരിവേട്ട എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം കേൾക്കാം. സിദ് ശ്രീറാം, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയത്. ഗാനശില്പികൾ കൈതപ്രം ജേക്സ് ബിജോയ്.

0: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന ത്രീ ജാ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി RDX എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് കപിൽ കപിലൻ പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സുമതി വളവ് എന്ന ചിത്രത്തിൽ ഹരിചരൺ, സാധിക കെ ആർ എന്നിവരുടെ സ്വരം.

0: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ആദം ജോൺ എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയ ഗാനമാണ് ഇനി. BK ഹരിനാരായണന്റെ വരികൾ, ദീപക് ദേവിന്റെ ഈണം.

FM പ്രധാന വാർത്തകൾ. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ സുരക്ഷയിൽ രാജ്യം ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായും കേന്ദ്രമന്ത്രി. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ സേവനം വലുതെന്ന് കേന്ദ്ര സഹമന്ത്രി. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. സംസ്ഥാനത്ത് ഷിഗെല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. മലപ്പുറത്ത് 75-കാരി ഷിഗെല്ല ബാധിച്ച് മരിച്ചു. വയനാട്ടിൽ പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. പേരിയ ആലാറ്റിൽ കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 175 പേരെ അറസ്റ്റ് ചെയ്തു. 166 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. ടോസ് നേടിയ നെതർലൻഡ്സ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കാനാവാത്ത കാര്യങ്ങൾ കേവലം 36 വയസ്സിനകം സർഗാത്മകമായി ചെയ്തു തീർത്ത് വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ എഴുത്തിനെയും വായനയെയും ആഴത്തിൽ സ്വാധീനിച്ച ഒരു മലയാള കവിയുടെ ഓർമ്മ ദിനമാണ് June 17. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.

മലയാള കാവ്യലോകത്ത് കാൽപ്പനിക വസന്തം തീർത്ത ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളിയുടെ കവിതാ സങ്കല്പങ്ങളെ തന്നെ തിരുത്തിയെഴുതി.

ലളിതവും സംഗീതാത്മകവുമായ ചങ്ങമ്പുഴ കവിതകൾ ഒരു കാലഘട്ടത്തിൽ മലയാള കവിതയുടെ ക്ലാസിക്കൽ ഭാവുകത്വത്തെ അടിമുടി

0: 1911 ഒക്ടോബറിൽ ഇടപ്പള്ളിയിലാണ് തെക്കേടത്ത് നാരായണ മേനോന്റെയും ചങ്ങമ്പുഴ തറവാട്ടിലെ പാറുക്കുട്ടി അമ്മയുടെയും മകനായി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജനനം. ഇടപ്പള്ളിയിലും എറണാകുളത്തുമായി സ്കൂൾ കാലഘട്ടത്തിനു ശേഷം എറണാകുളം മഹാരാജാസിലും തിരുവനന്തപുരം കോളേജിലുമായി കലാലയ ജീവിതത്തിനിടയിൽ തന്നെ ചങ്ങമ്പുഴ അറിയപ്പെടുന്ന കവിയായി മാറിയിരുന്നു. സ്വന്തം കവിത ക്ലാസ്സിൽ പാഠമായി പഠിക്കാനുണ്ടായിരുന്നു ചങ്ങമ്പുഴയ്ക്ക്. നന്നേ ചെറുപ്പം മുതലേ കാവ്യരംഗത്ത് സ്വന്തം മുദ്ര പതിപ്പിക്കാനായി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.
1: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1911 ജനിക്കുന്നത്. ചങ്ങമ്പുഴയ്ക്കൊപ്പം ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ കവിത എഴുതിയിരുന്ന പ്രധാനപ്പെട്ട കവികൾ വൈലോപ്പിള്ളി ശ്രീധരമേനോനും പി കുഞ്ഞിരാമൻ നായരും ഇടശ്ശേരി ഗോവിന്ദൻ നായരും ബാലാമണിയമ്മയുമാണ്. ഇവരൊക്കെ ഏറെക്കുറെ സമാന കാലയളവിൽ ജനിച്ചവരും മലയാള കവിതയുടെ മാറിവരുന്ന ഭാവുകത്വ കാലഘട്ടത്തിനെ കൃത്യമായി നേരിടുകയും പരിചരിക്കുകയും ചെയ്തവരുമാണ്.
0: മുൻകാല കവിതാ സമ്പ്രദായങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള കാൽപ്പനികതാ പ്രസ്ഥാനത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നത് ചങ്ങമ്പുഴ കവിതകളാണ്. ഈ കവിതാ പ്രസ്ഥാനത്തെ അറിഞ്ഞും അറിയാതെയും പിൻപറ്റിയവരാണ് സമകാലിക കവികളും പിൻകാല കവികളും. കാവ്യനിരൂപകനായ വിജു നായരങ്ങാടിയുടെ നിരീക്ഷണങ്ങൾ.
1: മലയാള കവിതയിൽ നാരായണ ഗുരുവിൽ നിന്ന് ആരംഭിക്കുന്ന കാൽപ്പനികതയുടെ ധാരയെ കുമാരനാശാന്റെ കവിത അതിൻ്റെ ഏറ്റവും സമ്മോഹനമായ അവസ്ഥയിൽ തുടർന്ന് ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആശാനിൽ നിന്ന് ആരംഭിക്കുന്ന ആ കാവ്യ പൈതൃക പഥം കാൽപ്പനിക കവിതയുടെ ഏറ്റവും മോഹനമായ അവസ്ഥയിൽ പിന്നീട് മലയാള കവിതയിൽ അനുഭവിപ്പിച്ചു തന്ന കവിയുടെ പേരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.

കാൽപ്പനിക കവിതയുടെ പരകോടിയാണ് ചങ്ങമ്പുഴ കവിത. ഒരുപക്ഷെ ചങ്ങമ്പുഴ കവിത എഴുതിയ കാലഘട്ടത്തിൽ മലയാള കവിതയിൽ ചങ്ങമ്പുഴയെ അനുകരിച്ചുകൊണ്ട് മാത്രം കവിത എഴുതിയവരാണ് നിലനിന്ന് പോന്നിരുന്നത്. ഇടപ്പള്ളിയിൽ മാത്രം 144 കവികൾ ചങ്ങമ്പുഴയെ അനുകരിച്ച് എഴുതിയിരുന്നു എന്നാണ്. അതിനർത്ഥം മലയാളത്തിൽ കവിത എഴുതാൻ ശ്രമിച്ചവർ മുഴുവൻ ചങ്ങമ്പുഴയെ അനുകരിച്ചുകൊണ്ടിരുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കവിതയുടെ രൂപതലം മാത്രമേ പക്ഷേ അനുകരണത്തിൽ വന്നുള്ളൂ, ഭാവതലം കവിതയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ചങ്ങമ്പുഴ സൃഷ്ടിച്ച ഈ കാൽപ്പനിക പരകോടിയെ വിണ്ണിൽ നിന്ന് ജീവിതത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്ത ആ കാവ്യാവസ്ഥയെ അക്കാലത്ത് തന്നെ മുറിച്ചു കടന്നത് ചങ്ങമ്പുഴ ജനിച്ച അതേ വർഷത്തിൽ ജനിച്ച 1911 തന്നെ ജനിച്ച വൈലോപ്പിള്ളി ശ്രീധര മേനോനായിരുന്നു. വൈലോപ്പിള്ളി ഒരു ബ്രേക്കായിരുന്നു സത്യത്തിൽ മലയാള കവിതയിൽ. അത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചങ്ങമ്പുഴയിൽ നിന്നുള്ള ഒരു തുടർച്ചയാണ് എന്ന് പറയാം. അത്തരത്തിൽ ഉള്ള മറ്റൊരു തുടർച്ചയായിരുന്നു കുഞ്ഞിരാമൻ നായർ. ഈ ഒരു കാവ്യധാര, ചങ്ങമ്പുഴയിൽ നിന്ന് പുറപ്പെട്ട ആ കാൽപ്പനികതയുടെ കാവ്യധാര വൈലോപ്പിള്ളിയിലും കുഞ്ഞിരാമൻ നായരിലും ഇടശ്ശേരിയിലും പല രീതികളിലാണ് പ്രവർത്തിച്ചത്. അവരിൽ നിന്നത് അവിടെ അസ്തമിച്ചു പോവുകയായിരുന്നില്ല, മറിച്ച് അതിന് ഒരു പ്രത്യേക വിധാന സ്വഭാവം ഉണ്ടാവുകയും മലയാളത്തിൽ പിന്നീട് വന്ന പ്രധാന കവികൾ വയലാർ രാമവർമ്മ, പി ഭാസ്കരൻ, ഒ എൻ വി കുറുപ്പ്, വിഷ്ണു നാരായണൻ നമ്പൂതിരി, ഈ നാല് കവികളിലും തുടർന്ന് സുഗതകുമാരിയിലും ചങ്ങമ്പുഴ സൃഷ്ടിച്ച

പിന്നീട് വരുന്ന ആധുനിക കവിത എന്ന സമ്പർക്കത്തിൽ സച്ചിദാനന്ദനും അയ്യപ്പ പണിക്കരും കെ ജി ശങ്കരപ്പിള്ളയും ആറ്റൂർ രവിവർമ്മയും എൻ എൻ കക്കാടും അടക്കമുള്ള വലിയ ഒരു ധാര പിന്നീട് വരുന്നുണ്ട്. ആ ധാരയുടെ രണ്ടാം ഘട്ട കവിതയിൽ സംഭവിക്കുന്ന, അപ്പോൾ സച്ചിദാനന്ദൻ്റെയൊക്കെ 80s അവസാനത്തിൽ വരുന്ന ഇവനക്കൂടി പോലെയുള്ള കവിതകളിൽ വരുന്ന കെ ജി എസിൻ്റെ രണ്ടാം ഘട്ട കവിതകളിൽ, സവിശേഷമായി കൊച്ചിയിലെ വൃക്ഷങ്ങൾ പോലെയുള്ള കവിതകളിൽ വരുന്ന, തുടർന്നിങ്ങോട്ട് ആധുനികാനന്തര കവിതയ്ക്ക് തൊട്ടു മുമ്പ് ആധുനികതയുടെ അവസാന ഘട്ടത്തിൽ വരുന്ന ബാലേന്ദ്രൻ്റെ കവിതയിലും, പിന്നീട് വരുന്ന ആധുനികാനന്തര കവിതയിൽ പി പി രാമേന്ദ്രൻ്റെ കവിതയിലുമൊക്കെ നിലനിൽക്കുന്ന കാൽപ്പനിക അംശം, ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും മോഹനമായ ഉത്ഭവസ്ഥാനം ചങ്ങമ്പുഴയുടെ കവിതയാണ് എന്ന് തന്നെ പറയാനാവും എന്നതാണ്. മലയാള കവിതയുടെ ചരിത്രത്തെ സൂക്ഷ്മമായി പിന്തുടരുന്ന ഒരാൾക്ക് കണ്ടെത്താനാവുന്ന വിചിത്രമായ വസ്തുത.

0: ചങ്ങമ്പുഴ മലയാള കവിതയിൽ ഉണ്ടാക്കിയ ഭാവുകത്വ പരിണാമത്തെക്കുറിച്ച് എഴുത്തുകാരിയായ വി എം ഗിരിജ.
1: ചങ്ങമ്പുഴ ഒരു ലളിത കവിയാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അദ്ദേഹം ഏറ്റവും വലിയൊരു പണ്ഡിതനായിരുന്നു. ചങ്ങമ്പുഴ മരിച്ചപ്പോൾ കുട്ടികൃഷ്ണമാരാര് എഴുതിയ അനുശോചനക്കുറിപ്പിൽ പറയുന്നുണ്ട്, മാതൃഭാഷ മാത്രം ശരണമായിട്ടുള്ള എന്നെപ്പോലുള്ളവർക്ക്, ഇംഗ്ലീഷ് നല്ലപോലെ അറിയാത്തവർക്ക് ചങ്ങമ്പുഴ പരിഭാഷപ്പെടുത്തി പരിചയപ്പെടുത്തി തന്നിരുന്ന കൃതികൾ വളരെയധികം ഉപകാരപ്രദമായിരുന്നു. അതായത് ഇപ്പോൾ റഷ്യൻ സാഹിത്യം അല്ലെങ്കിൽ ഫ്രഞ്ച് സാഹിത്യമൊക്കെയാണല്ലോ നമുക്ക് പരിഭാഷപ്പെടുത്തി തന്നിരുന്നത് അക്കാലത്ത്. അതുമാത്രമല്ലാതെ ഒരുപാട് നോർവീജിയൻ ഭാഷ, സ്വിസ്, അങ്ങനെ പല ഭാഷകളിൽ നിന്നുള്ള അന്നത്തെ പ്രശസ്തരായ കവികളുടെയും നാടകകൃത്തുക്കളുടെയും നോവലിസ്റ്റുകളുടെയും കഥാകൃത്തുക്കളുടെയും ഒക്കെ രചനകൾ ചങ്ങമ്പുഴ തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാണ്ഡിത്യത്തിൽ നിന്ന് ഊർന്ന ലാളിത്യത്തിന് കുറച്ചും കൂടി ഒരു കണ്ണാടി തെളിമുണ്ടല്ലോ, അതായിരിക്കാം ചങ്ങമ്പുഴയുടെ ശൈലിയെ ഇത്രയധികം ജനപ്രിയമാക്കിയത്. പലരും പല കഥകളും പറയുന്നുണ്ട് ചങ്ങമ്പുഴയുടെ കൃതികൾ. എം ടി വാസുദേവൻ നായർ പറയുന്നുണ്ട്, രമണൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും കൂടി പകർത്തിയെടുത്ത് ഒരു രാത്രി കൊണ്ട് തിരിച്ച് കൊടുക്കണം, അതുകൊണ്ട് പകർത്തിയെടുത്ത കഥ പറയുന്നുണ്ട്. അതേപോലെ ജയമോഹൻ, തമിഴ് എഴുത്തുകാരനായ, തമിഴ് മലയാളം എഴുത്തുകാരനായ ജയമോഹൻ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന രമണൻ നോട്ട് ബുക്കിനെ പറ്റി പറയുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഇങ്ങനെ സാർവത്രികമായി വ്യാപിച്ച ചങ്ങമ്പുഴ കവിത, അതിൻ്റെ രൂപം കൊണ്ട് മാത്രമല്ല പ്രണയം, പ്രകൃതി എന്നൊക്കെ തുടങ്ങി നമുക്ക് പെട്ടെന്ന് അടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അത്ര കാര്യമായിട്ട് ചർച്ച ചെയ്തിരുന്നില്ല.

കുമാരനാശാനോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ണായി വാര്യരോ അനുരാഗത്തിനെ പറ്റിയും പ്രണയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സാധാരണക്കാർക്ക് അതൊരു വിദൂരമായ കുറേ കൂടി ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് തോന്നിയിരുന്നത്. പക്ഷെ ചങ്ങമ്പുഴയുടെ പ്രേമം പ്രണയം എന്ന് പറയുന്ന യുവാക്കൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഒരു ഭാവുകത്വ പരിണാമം എന്ന് പറയുന്നത് അതിലെ വികാരം.

ആഹാരങ്ങളുടെ വിനിമയത്തിനെ പറ്റിയും കൂടി ഉള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഭാഷ തനിച്ച് നിൽക്കില്ല. അപ്പം ഭാഷയും അതിൽ കൂടെ പറയുന്ന മനുഷ്യബന്ധങ്ങളൊക്കെ പുതുതായിരുന്നു. അതാണ് ചങ്ങമ്പുഴയ്ക്ക് അന്ന് അത്രയധികം ജനപ്രിയത ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഇത് എൻ്റെ ആണല്ലോ, ഇത് എനിക്കും കൂടി മനസ്സിലാവുന്നതാണല്ലോ എന്ന് ഓരോരുത്തരും വിചാരിച്ചു. അതിലെ സംഗീതാത്മകത കൊണ്ടുകൂടിയാണ് കേട്ടോ. ദ്രാവിഡ വൃത്തത്തിലുള്ള ഓമന കുട്ടൻ ഗോവിന്ദൻ എന്ന, അങ്ങനെ ഓമനക്കുട്ടൻ പോലെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മുകളിൽ എഴുതിയിരുന്നത് തന്നെ. അപ്പം പെട്ടെന്ന് പാടാവുന്ന തരത്തിലുള്ള ശീലുകളും പ്രധാനമായിരുന്നു.

വളരെ ചെറിയ ഒരു കാലയളവാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എങ്കിലും മലയാള കവിതയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭം കൂടിയായി ചങ്ങമ്പുഴയുടെ കവിത മാറി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കവിതയ്ക്കകത്ത് കാൽപ്പനിക ധാരയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ സൂക്ഷിച്ചു എന്നതിനൊപ്പം ഒരു പക്ഷേ നാരായണ ഗുരുവിൻ്റെ കവിതയിൽ നാം കണ്ടുമുട്ടുന്ന മൃത്യു അവബോധം ആശാന്റെ കവിതയിലേക്ക് എത്തുമ്പോഴേക്കും മൃത്യുബോധമായി തന്നെ തനിക്ക് പിന്നാലെ വരുന്നുണ്ട് മൃത്യു എന്ന ഒരു തോന്നലായി തന്നെ ഉറച്ചു കഴിഞ്ഞിരുന്നു. ഈ ബോധത്തെ ചങ്ങമ്പുഴ തൻ്റെ കവിതയിലേക്ക് എത്തുമ്പോഴേക്കും മൃത്യുവിനോടുള്ള ഉപാസനയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.

ചങ്ങമ്പുഴ കവിത അങ്ങേയറ്റം സംഗീതാത്മകമാണ്, അങ്ങേയറ്റം ഭാവനാനിഷ്ഠമാണ്, അങ്ങേയറ്റം കാൽപ്പനികമാണ് എന്നെല്ലാമുള്ള വായനകൾ നിലനിൽക്കെ തന്നെ ഈ കവിതയ്ക്കകത്തെ സംഗീതവും പ്രണയവും ഭാവനയും എല്ലാം തന്നെ ചങ്ങമ്പുഴ യഥാർത്ഥത്തിൽ കേന്ദ്രീകരിച്ചിരുന്നത് മൃത്യു എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തോടായിരുന്നു. മൃത്യുവിലേക്ക് എത്തുക എന്നതായിരുന്നു. ആരു വാങ്ങും ഇന്ന് ആരു വാങ്ങും ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന് ആരംഭിക്കുന്ന ചങ്ങമ്പുഴയുടെ കാവ്യലോകം മൃത്യു വാങ്ങും എന്ന് തന്നെയായിരുന്നു. ആവർത്തിച്ച് അത് ആ കവിതയിൽ പ്രത്യക്ഷപ്പെട്ടു. മരണത്തിൻ്റെ ഏകദേശം തൊട്ടുമുമ്പ് എന്ന മട്ടിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ മനസ്വിനി എന്ന കവിത, മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ നിന്നു ലളിതേ എന്ന് തന്നെയാണ്. നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ, ആ നിൽക്കുന്ന ലളിത മൃത്യു തന്നെയായിരുന്നു. മരണത്തെ അത്രമേൽ ആഹ്ലാദത്തോടെയും ആർജവത്തോടെയും അഭിമാനത്തോടെയും സ്നേഹപൂർണമായും സ്വീകരിച്ച കവിയായിരുന്നു മലയാളത്തിൽ ചങ്ങമ്പുഴ.

0: തന്റെ പ്രിയപ്പെട്ട ചങ്ങമ്പുഴ കവിതയെക്കുറിച്ച്, മനസ്വിനിയെക്കുറിച്ച് എഴുത്തുകാരിയായ വി എം ഗിരിജ.
1: മലയാള കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് മലയാള കവിതാ ചരിത്രത്തിൽ. എന്നാൽ ചങ്ങമ്പുഴ ഏതിനു വേണ്ടിയാണോ പ്രശസ്തമായിരിക്കുന്നത്, ആ ലാളിത്യം, സുകുമാരത തുടങ്ങിയ കാര്യങ്ങളാണോ മനസ്വിനിയിലുള്ളത്? മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ, മഞ്ചിമ വിടരും പുലർകാലെ, ഇതൊക്കെ എളുപ്പമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും എളുപ്പമുള്ള വാക്കുകളൊന്നുമല്ല, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ളതും സംസ്കൃത ഭാഷയോട് ചേർന്ന് നിൽക്കുന്നതും.

പക്ഷേ അതിൽ ചങ്ങമ്പുഴ താൻ അറിയാതെ ഒരുപാട് ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രാചീനമായിട്ടുള്ള പ്രതീകങ്ങൾ, ആർക്കിടൈപ്പ് എന്നൊക്കെ, പിന്നെ യുങ്ങിയൻ ഫിലോസഫിയിലൊക്കെ പറഞ്ഞ പോലെ ഒറ്റപ്പത്തിയുടായിരം ഉടലുകൾ കെട്ടു പിണഞ്ഞൊരു കരിനാഗം, ചന്ദനലതയിൽ അധോമുഖ ശയനം, ചന്ദമുട അങ്ങനെ ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ചന്ദന മരത്തിലുള്ള ഒരു കരിനാഗം എന്നൊക്കെ പറയുന്ന മുടിയെ പറ്റിയാണെങ്കിലും അത് ലൈംഗികതയുടേതായിട്ടുള്ള കുറേ സ്പർശങ്ങളെയും അനുഭൂതികളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള വികാരത്തിൻ്റെ തലങ്ങളിൽ നിന്ന് പൊന്തി വരുന്ന പ്രതീകങ്ങളും, പിന്നെ സ്ത്രീ എന്താണെന്നുള്ളതും, അവള് ഒരു സാധാരണ എല്ലാം സൗന്ദര്യത്തിനെ പറ്റിയാണ് ചങ്ങമ്പുഴയുടെ സ്ത്രീത്വത്തിൽ ധാരാളം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മൃദുലമായിട്ടുള്ളത്, പേലവമായിട്ടുള്ളത്, വൈകാരികമായിട്ടുള്ളത്, അങ്ങനെയൊക്കെയാണല്ലോ. ഏകാന്തമായിട്ടുള്ളത്, ശ്യാമളെ സഖി ഞാനൊരു വെറും കാനനത്തിലെ പൂവല്ലേ, ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഏകാന്തത തുടങ്ങിയ ആ മൂല്യങ്ങളൊന്നും നമുക്ക് അധികം നമ്മളുടെ കവിതാ പാരമ്പര്യത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ സ്ത്രീകളെ പറ്റി പറയായിരുന്നു. എന്നാൽ മനസ്വിനിയിൽ അങ്ങനെയല്ല. മനസ്വിനിയിൽ എത്രമാത്രം ചങ്ങമ്പുഴ ജീവിതത്തിലും പിന്നെ കവിതയിലും ദേഹത്തിനെ പറ്റി, ഉടലിൻ്റെ ഭംഗിയെപ്പറ്റി, സ്പർശങ്ങളെപ്പറ്റി, ചുംബനങ്ങളെപ്പറ്റി, പുഞ്ചിരികളെയൊക്കെ പറ്റി പറഞ്ഞിരുന്നു. അതിലപ്പുറമുള്ളൊരു സ്ത്രീത്വത്തിനെയാണ് മനസ്വിനിയിൽ പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ തന്നെ വളരെ ജാഗ്രതയാവുന്ന ഒരു കൂട്ടുകാരി.

നീ മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലേ നിൻ ഗാനം എന്ന് ചങ്ങമ്പുഴ തന്നെ ഒരിക്കൽ എഴുതിയത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രവചനാത്മകമായ ഒന്നായി ഭവിക്കുകയായിരുന്നു. ഈ വരികൾ എഴുതിയ കവി ചെറുപ്രായത്തിൽ തന്നെ ഇഹലോകത്തിൽ നിന്ന് പറന്നു മറഞ്ഞു പോയിട്ടും ഇന്നും അവരുടെ മനസ്സിൽ തിരയടിക്കുകയാണ്. അണമുറിയാത്ത ഹൃദയവികാരങ്ങൾ അലതല്ലുന്ന കാവ്യാത്മകമായ ആ ഗാന നിർജ്ജരി. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാന ശബ്ദം വിനീതാസുമം.

0: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യ ഗാനം കേൾക്കാം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയത്. വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ ഈണം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വയലാർ എം കെ അർജുനൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചീനവല എന്ന ചിത്രത്തിൽ നിന്നും.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സുവർണ മലരുകളിൽ ഇനി കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനമാണ് എസ് ജാനകി പാടിയത്. വയലാറിന്റെ വരികൾ, ആർ കെ ശേഖറിന്റെ ഈണം.

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ ആത്മനിർഭർത്ത സയൻസ് ഫോർ സെൽഫ് റിലയൻസ് ആർ

0: हमारा मंत्र बन चुका है।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
4: നീലപൊന്മാൻ എന്ന ചിത്രത്തിൽ വയലാർ വരികളെഴുതി സലിൽ ചൗധരി ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനം.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: സുവർണ മലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വയലാർ രചിച്ച് എം കെ അർജുനൻ നൽകി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ഓടക്കുഴൽ എന്ന ചിത്രത്തിൽ നിന്നും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ചിത്രം പ്രവാഹം, ഗായകൻ യേശുദാസ്.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: സോളർ പവർ കെ മാമലേ ബോത് പീച്ചേ താ ലേക്കിൻ ആജ് സോളർ പവർ കെ മാമലേ മേ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: പി സുശീലയുടെ സ്വരം രാഗം എന്ന ചിത്രത്തിൽ നിന്നും, രചന വയലാർ, സംഗീതം സലിൽ ചൗധരി.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
3: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
4: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
1: നോർത്ത് ഈസ്റ്റ്
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സുവർണമലരുകളിൽ അവസാനമായി അക്കൽദാമ എന്ന ചിത്രത്തിൽ ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം.

0: സുവർണ മലരുകൾ.
1: അല്പസമയത്തിനകം കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
2: ആകാശവാണി, ആൻഡ് ഐ ആം നരേഷ് മാഗോ വിത്ത് ന്യൂസ് അറ്റ് 9.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സ്മൃതി സാക്ഷ്യം.
3: ഒരു പോലീസ് വേഷത്തിൽ, എസ് പിയുടെ വേഷത്തിൽ ഒരാൾ സ്കൂളിലേക്ക് വരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് വന്നിട്ട് പറയും, നീ 3 കുട്ടികളെ കാറിൽ ഇരുത്തിക്കോളൂ, അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മാഷിക എസ് പി അല്ലേ വരുന്നത്, അപ്പോൾ ഇത് അയക്കാതിരിക്കാൻ കഴിയുമോ? എസ് പിയുടെ കാറിലേക്ക് 3 കുട്ടികളെ ഇരുത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അത് വീട്ടിലല്ല പോയത്, മാധവ് സിംഗ് ആയിരുന്നു അത്. മാധവ് സിംഗ് കൊണ്ടുപോയി ഒരു 10 ലക്ഷം 10 ലക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ.
2: ഇന്ത്യൻ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു ചമ്പൽക്കാടിനെ 10 പതിറ്റാണ്ടുകളോളം വിറപ്പിച്ച കൊള്ളക്കാരുടെ കീഴടങ്ങൽ. വർഷങ്ങളോളം ഭീതിയുടെ പ്രതീകമായിരുന്ന ചമ്പൽ പ്രദേശം സമാധാനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന മഹാദൗത്യത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയായിരുന്നു സാമൂഹ്യ പ്രവർത്തകനും ഗാന്ധിയനുമായ പി വി രാജഗോപാൽ. ചമ്പൽ പ്രദേശത്തെ തന്റെ പ്രവർത്തനങ്ങളുടെ സ്മരണകൾ സ്മൃതി സാക്ഷ്യം എന്ന പരമ്പരയിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നു.
3: 1969 മഹാത്മാഗാന്ധിയുടെ 100 വർഷം ആഘോഷിച്ചത് ഇന്ത്യ. അപ്പം ഞങ്ങളൊരു 40 പേർ ഒരു മൊബൈൽ എക്സിബിഷൻ ട്രെയിനുമായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. കുട്ടികളെ യുവാക്കളെ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കലായിരുന്നു ആവശ്യം. അപ്പോൾ ഓരോ സ്റ്റേഷനിലും വണ്ടി നിൽക്കുമ്പോൾ 1000 കണക്കിന് കുട്ടികൾ വരുന്നു. മോഹൻ എങ്ങനെ മഹാത്മാവായി എന്ന കഥ കണ്ടിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെയാണ് 1000കണക്കിന് കുട്ടികൾ ഇൻസ്പയർ ആയത് മഹാത്മാഗാന്ധിയുടെ കഥയിൽ. 1969 കഥയാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ തോന്നിയത്, ഗാന്ധിജിയെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രം പോരാ, ഗാന്ധിജി ചെയ്തതുപോലെ പോലെ ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിരുന്നു നോൺ വയലൻസിൽ കൂടെ സമൂഹത്തെ മാറ്റി മറിക്കൽ. എല്ലാവരും തോക്കിൽ വിശ്വസിക്കുന്ന ഒരു കാലത്തും അദ്ദേഹം ശാന്തിയിൽ കൂടെ സമാധാനം ഉണ്ടാക്കാമെന്നും ശാന്തിയിൽ കൂടെ അഹിംസാ വഴിയിൽ കൂടെ കാര്യങ്ങൾ നേടാമെന്നും ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് പ്രാക്ടിക്കലായിട്ട് കണ്ടെങ്കിലേ കുട്ടികൾ വിശ്വസിക്കുള്ളൂ, കഥയിൽ കൂടെ വിശ്വസിക്കില്ല. അങ്ങനെയാണ് ഞങ്ങൾ ചമ്പൽക്കാട്ടിലേക്ക് പോയത്. ആ കാലത്ത് ചമ്പൽക്കാട്ടിൽ കൊള്ളക്കാരുടെ സമൂഹങ്ങളായിരുന്നു. ചെയിൻ ഓഫ് റിവെഞ്ച് എന്ന് പറയും. ഒരാൾ കൊല്ലുന്നു, അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വേറൊരാൾ തോക്കെടുക്കുന്നു, അങ്ങനെ തോക്കെടുക്കുന്നവരുടെ സംഖ്യ വർദ്ധിക്കുന്നു, കൊല്ലലും കൊലയും. അങ്ങനെ ഒരു വളരെയധികം അശാന്തിയുള്ളൊരു സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്, 1970. അപ്പോൾ എന്താ ചെയ്യുക, ഈ കൊള്ളക്കാരെ കീഴടക്കിയെങ്കിലേ ആ സ്ഥലത്ത് ജീവിക്കാൻ കഴിയുള്ളൂ ആളുകൾക്ക്. കാരണം അവിടെ സ്കൂളുകൾ നടക്കില്ല, കൃഷി നടക്കില്ല, ട്രാൻസ്പോർട്ട് നടക്കില്ല. കാരണം എപ്പോഴും കിഡ്നാപ്പ് ചെയ്യപ്പെടാം. അതുകൊണ്ട് കിഡ്നാപ്പിംഗ് കില്ലിങ്ങിൻ്റെ ഭയം കൊണ്ട് അവിടുത്തെ ജീവിതം മുഴുവൻ സ്തബ്ധിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു ഗ്രാമത്തിലൊരു ആശ്രമം തുടങ്ങുന്നത്, മഹാത്മാഗാന്ധി സേവാശ്രമം തുടങ്ങുന്നത്. ആ സേവാശ്രമം തുടങ്ങിയത് 1970. അതിനുശേഷം പതുക്കെ പതുക്കെ യുവാക്കളുമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം നേരിട്ട് കൊള്ളക്കാരോട് പോയി സംസാരിക്കാൻ ഞങ്ങൾക്കന്ന് കഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ യുവാക്കളുമായിട്ടിങ്ങനെ യൂത്ത് ക്യാമ്പ്സ് ഉണ്ടാക്കുക, ഗ്രാമങ്ങളിൽ റോഡ് ഉണ്ടാക്കുക, ഗ്രാമങ്ങളിൽ കുട്ടികളെ ഗെയിംസിന് വേണ്ടി തയ്യാറാക്കുക. ആ സമയത്താണ് പല കുട്ടികളും അവരെ ബന്ധുക്കളോട് പറയുന്നത്, കൊള്ളക്കാരായിട്ടുള്ള ബന്ധുക്കളോട് പറയുന്നത്, മെസ്സേജ് അയക്കുന്നത്, ഇങ്ങനെ കുറച്ച് നല്ല പേര് വന്നിട്ടുണ്ട്, അവരെ മുന്നിൽ നിങ്ങൾക്കൊന്ന് വന്ന് സംസാരിച്ചുകൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചെന്ന്. ലക്കിലി അതേ സമയത്താണ് ജയപ്രകാശ് നാരായൺജിയും ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ മാധവ് സിംഗ് എന്ന വലിയൊരു കൊള്ളക്കാരൻ വിനോബജിയെ കാണാൻ പോകുന്നു. വിനോബജിക്ക് വയസ്സായതുകൊണ്ട് വിനോബജി അദ്ദേഹത്തെ ജയപ്രകാശിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ജയപ്രകാശി ഈ കാര്യങ്ങളുമായിട്ട് പ്രധാനമന്ത്രിയെ കാണുന്നു. കാരണം ഇത്രയും കൊള്ളക്കാർ കീഴടങ്ങിയാൽ എല്ലാവർക്കും വധശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ടൊരു നേട്ടമില്ല, മാനസാന്തരപ്പെടുത്തലാണ് ആവശ്യം. അപ്പോൾ ഇവരൊക്കെ മാനസാന്തരപ്പെടാമെന്നും ഞങ്ങൾ തോക്ക് വെച്ച് ജയിലിൽ പോകാമെന്നും ഏൽക്കുന്നു. അങ്ങനെയാണ് ജയപ്രകാശ് നാരായൺജി ഗവൺമെൻറ്റുമായിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. ആ അഗ്രിമെൻറ്റിൽ പറയുന്നു, ഞങ്ങൾ കീഴടങ്ങുന്നവർക്ക് തൂക്ക് ശിക്ഷയുണ്ടാവില്ല, കീഴടങ്ങുന്നവരുടെ കുട്ടികളെ പഠിപ്പിക്കാം, അവർക്ക് ഭൂമി കൊടുക്കാം, എന്നാൽ ചമ്പൽക്കാട് മുഴുവൻ കൊള്ളക്കാരിൽ നിന്നും മോചിപ്പിക്കുക. അതായിരുന്നു അന്നത്തെ ആവശ്യം. ചമ്പൽക്കാട്ടിലെ വിശേഷത എന്താന്ന് വെച്ചാൽ, ചമ്പൽ എന്നൊരു നദിയുണ്ട്. ചമ്പൽ നദിയുടെ 2 ഭാഗത്തായിട്ടാണ് ഈ അധികവും റവൈൻസ് ഉള്ളത്. റവൈൻസ് പറഞ്ഞാൽ ഒരു ഭാഗത്ത് വലിയ കുന്നുകളായിരിക്കും, ഒരു ഭാഗത്ത് താഴെ ഹെലികോപ്റ്റർ ഇറക്കാൻ കഴിയുന്ന പോലെ വലിയ പരന്ന സ്ഥലങ്ങളായിരിക്കും. അതിന് റവൈൻസ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. അതിനാണ് ഘാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് രാജസ്ഥാൻ

0: ഉണ്ട്, ഉത്തർപ്രദേശിലുമുണ്ട്, മധ്യപ്രദേശിലുമുണ്ട്. ഈ ഘാട്ടിയാണ് ഇവർക്ക് ശരണം കൊടുക്കുന്നത്. കാരണം എന്തെങ്കിലും ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോയി ഒളിക്കാൻ മറ്റ് നമ്മുടെ നാട്ടിലൊന്നും സാധിക്കില്ല, പക്ഷേ അവിടെ സാധിക്കും. കാരണം അവിടെ പിന്നെ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇനി കണ്ടുപിടിക്കാൻ വന്നാലും അവരെക്കാൾ മെച്ചപ്പെട്ട വിധത്തിൽ ആ ഘാട്ടിയെ മനസ്സിലാവുന്നത് കൊള്ളക്കാർക്കാണ്. അപ്പോൾ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് കൊള്ളക്കാർ വളർന്നത്. അവർ വലിയൊരു ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള മനുഷ്യരാണ് ചമ്പൽഘാട്ടിയിലുള്ളവർ. ആരെങ്കിലും എൻ്റെ ഭൂമി തട്ടിയെടുത്തു, അപ്പം ഞാൻ ഉടനെ സംസാരിക്കാനല്ല പോയി, ഞാൻ തോക്കെടുത്തായിട്ട് വെടിവെക്കും. ഈ കോപത്തെ പ്രകടിപ്പിക്കുന്നത് വേഗം വയലൻസിലേക്കാണ്. അങ്ങനെ പേര് കേട്ട ഗ്യാങ്ങുകളായിരുന്നു മാധവ് സിംഗ്, മോർ സിംഗ്, മൽഖാൻ സിംഗ്, മാഖൻ സിംഗ്, ലാഖൻ സിംഗ്, രൂപ സിംഗ് ഒക്കെ അങ്ങനെ പേര് കേട്ടവരായിരുന്നു. പലപ്പോഴും അവർ ടെക്നിക്ക് ഉപയോഗിക്കുന്ന, അവർ പോലീസുകാരെ പോലെ തന്നെയായിരിക്കും ഡ്രസ്സ് ചെയ്തിരിക്കുക. ശിവപുരിയിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പോലീസ് വേഷത്തിൽ, എസ് പിയുടെ വേഷത്തിൽ ഒരാൾ സ്കൂളിലേക്ക് വരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് വന്നിട്ട് പറയുന്നു, ഈ മൂന്ന് കുട്ടികളെ കാറിൽ ഇരുത്തിക്കൊള്ളൂ, അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മാഷ് എസ് പി അല്ലേ വരുന്നത്, അപ്പോൾ ഇത് അയക്കാതിരിക്കാൻ കഴിയുമോ? എസ് പിയുടെ കാറിലേക്ക് മൂന്ന് കുട്ടികളെ ഇരുത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അത് വീട്ടിലല്ല പോയത്, മാധവ് സിംഗ് ആയിരുന്നു അത്. മാധവ് സിംഗ് കൊണ്ടുപോയി ഒരു 10 ലക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ പലപ്പോഴും സർപ്രൈസ് ആയിരിക്കും. എങ്ങനെയാണ് ഇവർ പുതിയ മെത്തേഡ് ഡിസൈൻ ചെയ്യുന്നത് പറയാൻ കഴിയില്ല. ആരും ഫണ്ണിന് വേണ്ടി കൊള്ളക്കാരായിട്ടില്ല, അനീതിക്കെതിരായി പോരാടിക്കൊണ്ടാണ്. ആയത് കൊള്ളക്കാർ എന്ന് വിളിക്കുന്നവർക്ക് ഇഷ്ടമല്ല. ബാഗി എന്നേ പറയാൻ പാടുള്ളൂ. ബാഗി എന്ന് പറഞ്ഞാൽ ബഗാവത്ത്, തെറ്റിനെതിരായിട്ട് വിരോധം ചെയ്യുന്നവരാണ് ബഗാവത്ത് ചെയ്യുന്നവർ. അപ്പോൾ ബാഗി എന്ന് വിളിക്കാൻ പാടുള്ളൂ, കൊള്ളക്കാരെന്ന് വിളിക്കാൻ പാടില്ല. അപ്പോൾ അവർക്കൊരു ഫിലോസഫിയുണ്ട്. പിന്നെ സ്ത്രീകളെ പറ്റിയിട്ട് അവർക്കൊരു ധാരണയുണ്ട്. പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല എന്നവർക്കൊരു ധാരണയുണ്ട്. പാവപ്പെട്ടവരാണ് അധികം ഇവരെ സംരക്ഷിക്കുക. കാരണം പോലീസിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ എവിടെയും കൂടണ്ടേ, എവിടെയും ഭക്ഷണം കിട്ടണ്ടേ? അപ്പോൾ വലിയ ചമ്പൽ കാടിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് ഭക്ഷണം വരണം, ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് പാല് വരണം, ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് ഗോതമ്പ് വരണം, എങ്കിലും അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്താതെ, സ്ത്രീകളെ കഷ്ടപ്പെടുത്താതെ ഒരു ക്യാരക്ടറോടുകൂടി ജീവിച്ചവരാണ് ബാഗികൾ. അവർക്ക് ഈശ്വര വിശ്വാസം വളരെയധികമായിരുന്നു. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ പേരിൽ അവരെ നമ്മൾക്ക് കൂടെ എടുക്കാൻ കഴിയും, ഈശ്വരഭക്തിയുടെ പേരിൽ കൂടെ എടുക്കാൻ കഴിയും. വളരെ നല്ല മനുഷ്യർ. പരിസ്ഥിതി കാരണം, അവരുടെ കഷ്ടം കാരണം തോക്കെടുക്കേണ്ടി വന്നു, കൊള്ളക്കാരുടെ കൂടെ ചേരേണ്ടി വന്നു. അപ്പോൾ അതിൽ സമർപ്പണം ചെയ്ത ശേഷം അതിൽ കുറച്ചാളുകളെങ്കിലും സെയിൻസായി, സെയിൻസ് ആവെന്ന് വെച്ചാൽ സ്വാമിമാരായി, അവർ ജയിലിൽ നിന്ന് പുറത്തു വന്നു, റിലീജിയസ് ഗ്രൂപ്പായിട്ട് പുറത്തു വന്നു. അവരുടെ ജീവിതം കണ്ടാൽ അറിയാം, വളരെ ശാന്തമായി സരളമായി ജീവിക്കുന്നു. ഇപ്പോഴനീതി കണ്ടാൽ അവർ പറയുന്നത് വീണ്ടും തോക്കെടുക്കാൻ പ്രേരിപ്പിക്കുക, കാരണം ഞങ്ങൾ ഈ സുബ്രാവ്ജിയും ജയപ്രകാശ്ജിയും ഒക്കെ പറഞ്ഞതുകൊണ്ട് ശാന്തിയുടെ വഴിയിൽ വന്നു, ആ വഴി വിടാൻ ആഗ്രഹിക്കുന്നില്ല, വീണ്ടും ഞങ്ങൾ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറയുന്നത് പലപ്പോഴും കേൾക്കാം അവർ പറയുന്നത്. അപ്പോൾ ഇന്ന് അവർക്ക് അഹിംസയിലും അഹിംസ വഴിയിലുള്ള സമൂഹത്തിൽ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നല്ല വിശ്വാസമുള്ളവരാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു നീണ്ട പ്രവർത്തനത്തിൽ കൂടെയാണ് 1972 ഒരു 300 കൊല്ലക്കാർ കീഴടങ്ങുന്നത് ഞങ്ങളുടെ ആശ്രമത്തിൽ. അപ്പോൾ ഒരു 1970 തുടങ്ങുന്ന ചെറിയൊരു ആശ്രമം 1972 ഒരു 3 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഒരു വലിയൊരു റവല്യൂഷണറി വർക്കിൻ്റെ സ്ഥലമായി മാറി. അത് കൊള്ളക്കാർ കീഴടങ്ങുന്നു, അത് പിന്നെ അവർ ജയിലിൽ പോകുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നു. പക്ഷേ അതിനേക്കാൾ കേമം ഈ മെസ്സേജ് ഉത്തർപ്രദേശിലെത്തുന്നു, രാജസ്ഥാനിലെത്തുന്നു. അപ്പോൾ ഉത്തർപ്രദേശിലെ കൊള്ളക്കാരും കീഴടങ്ങാൻ തീരുമാനിച്ചു, രാജസ്ഥാനിലെ കൊള്ളക്കാരും കീഴടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഒരു 600 കൊള്ളക്കാർ കീഴടങ്ങി. അപ്പോൾ പിന്നെ കുറേ കാലം അവരുടെ പരിചരണത്തിലായിരുന്നു, അവരെ നോക്കലും അവരെ കേസ് വാദിക്കലും അവരെ ഓപ്പൺ ജയിലിലേക്ക് അയക്കലും. പക്ഷേ അതിനൊരു വലിയൊരു നല്ലൊരു ഭാഗം, ഇൻസ്പയറിംഗ് ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ കരുതിയത് ഈ കീഴടങ്ങിയ കൊള്ളക്കാർ പുറത്തു വരുമ്പോൾ അവരെ ശത്രുക്കൾ അവരെ കൊല്ലും എന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചത്. ഇത്രയൊക്കെ പേരെ കൊന്നിട്ടല്ലേ കൊള്ളക്കാർ കീഴടങ്ങിയത്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താ, ഈ കൊള്ളക്കാരുടെ മാനസാന്തരം ചെയ്തതുപോലെ ഈ കൊള്ളക്കാരുടെ ശത്രുക്കൾ എന്ന് പറയുന്നവരെ ഞങ്ങൾ ജയിലിൽ വിളിച്ച് രണ്ടുപേരെയും തമ്മിൽ ഇരുത്തിച്ച് സംസാരിപ്പിച്ച് കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കി ഇനി പഴയതെല്ലാം മറക്കാം എന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ട് ആളുകൾക്ക് ആശ്ചര്യമുണ്ടായി, ഒരു 500-600 കൊള്ളക്കാർ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും അവരാരും കൊല്ലപ്പെട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു മൂവിങ് ഹിസ്റ്ററിയാണ്.
1: സാമൂഹ്യ പ്രവർത്തകനും ഗാന്ധിയനുമായ പി വി രാജഗോപാൽ 1970 ചമ്പലിലെ കൊള്ളക്കാരുടെ കീഴടങ്ങലിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ പങ്കുവച്ചത്. സ്മൃതി സാക്ഷ്യം. നിർവഹണം ഫഹദ് രാജ.
2: ഓപ്പൺ ഫോറം സമാപിച്ചു. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളും

0: ിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കാണാക്കിനാവ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
1: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
2: കോഴിക്കോട് ജില്ലാ കലക്ടറായിരുന്ന കാലയളവിൽ ജനകീയവും വികസനോന്മുഖവുമായ നിരവധി ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനായ IAS ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ PV സലിം. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും കോഴിക്കോട് ജില്ലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങളും ഇന്നും ഏവരും ഓർക്കുന്നവയാണ്. പശ്ചിമബംഗാൾ കാഡറിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം സാഹിത്യവും കലയും രാഷ്ട്രീയവും സാമൂഹിക പ്രസ്ഥാനങ്ങളും ചേർന്ന് രൂപപ്പെടുത്തിയ ബംഗാളിന്റെ ജീവിതധാരയെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ചും കേരളവും ബംഗാളും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങളെക്കുറിച്ചും മനസ്സു തുറക്കുന്നു. റിയൽ FM പോഡ്കാസ്റ്റിൽ ഇന്ന് അതിഥിയായി എത്തുന്നു പശ്ചിമബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ PV സലിം IAS. അദ്ദേഹത്തോടൊപ്പം ഫഹദ് റാസ.
3: ബംഗാളിൽ സുപ്രധാന പദവികൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരുപാട് ഭരണ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് താങ്കൾ. എന്നാൽ മലയാളികൾ ഇപ്പോഴും താങ്കളെ പ്രധാനമായിട്ടും ഓർക്കുന്നത് 3 വർഷക്കാലം താങ്കൾ കോഴിക്കോട് ജില്ലയുടെ കളക്ടറായിരുന്ന സമയമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 15 വർഷത്തോളമായി കോഴിക്കോട് ചാർജ് വിട്ടിട്ട് ഇപ്പോൾ തിരിച്ചെത്തുമ്പോൾ കോഴിക്കോട് കാര്യമായ മാറ്റങ്ങൾ എന്താണ് തോന്നുന്നത്?
4: കാര്യമായ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളന്ന് തുടങ്ങി വെച്ച ചില മാറ്റങ്ങളുടെ ഒരു ഒരു റിഫ്ലക്ഷൻ തോന്നുന്നുണ്ട്. അന്നാണ് നമ്മൾ ഈ സിറ്റിയിലെ നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് 9 റോഡുകൾ പൊളിച്ച് വീതി കൂട്ടാനുള്ള പണി തുടങ്ങിയിരുന്നത് 2012. അതിൽപ്പെട്ടാണ് നമ്മുടെ ഈ ജയിൽ പുതിയ റോഡ്, നമ്മളുടെ സിറ്റിയിലുള്ള മേജർ റോഡുകളെല്ലാം, സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രൊജക്റ്റിൽപ്പെട്ട് ആ റോഡുകളെല്ലാം വളരെ സുന്ദരമായിട്ട് പണികൾ കഴിഞ്ഞ് നിൽക്കുമ്പോൾ, അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ എക്സ്പാൻഷന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു ആ കാലഘട്ടത്തിൽ. ആ നാഷണൽ ഹൈവേയും ബൈപ്പാസ് ഉൾപ്പെടെയുള്ളത് ഇന്ന് യാഥാർത്ഥ്യമായി കാണുമ്പോൾ വലിയ ശ്വാസംമുട്ടിൽ കുറഞ്ഞ പോലെ തോന്നുന്നു സിറ്റിക്കല്ലേ. ശ്വാസംമുട്ടാനുള്ളൊരു സ്ഥല പരിമിതി ഉണ്ടായിരുന്നത് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പെട്ടെന്ന് നമ്മൾ വരുമ്പോൾ കണ്ണിൽപ്പെടുന്ന കാഴ്ച, അത് വളരെ സന്തോഷമാണ്.
3: 2001 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ് താങ്കൾ. അപ്പോൾ ബംഗാൾ കാഡർ ലഭിക്കുന്നു. നമ്മളൊരു സമൂഹം എന്ന രീതിയിൽ കേരളവും ബംഗാളും വളരെ വ്യത്യാസമുണ്ട്. ഭാഷയിലും വ്യത്യാസമുണ്ട്, തൊഴിലും ജിയോഗ്രഫി ഉൾപ്പെടെ എല്ലാം വ്യത്യാസമുണ്ട്. താങ്കൾ ഈ ഒരു ഏതാണ്ട് ഒരു 25 വർഷക്കാലത്തെ ബംഗാളിലെ ആ ഒരു ജീവിതത്തോട്, ആ ഒരു സൊസൈറ്റി, അവിടുത്തെ ഭാഷ, ആളുകൾ, അതിനോട് എത്രത്തോളം അഡാപ്റ്റഡായി മാറി?
4: നിങ്ങൾ ആദ്യം ചോദിച്ച് പറയാം. ഇപ്പം ബംഗാളും കേരളവും തമ്മിൽ ഒത്തിരി എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലേ. അപ്പം നമ്മൾ ഇന്ത്യയുടെ തന്നെ 2 വ്യത്യസ്തമായ കോണുകളിൽ ഉള്ളവരാണ്. കേരളം ഇങ്ങേയറ്റത്തും ബംഗാൾ ഈസ്റ്റേൺ എൻഡിലും ഭാഷാപരമായും ജിയോഗ്രഫിക്കലും ഒക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് കഴിഞ്ഞ 10-20 വർഷമായിട്ട് അല്ലെങ്കിൽ അതിലേറെയായിട്ട് മനസ്സിലായൊരു കാര്യം, ബംഗാളികളും മലയാളികളും തമ്മിൽ മാനസികമായി അല്ലെങ്കിൽ അവരുടെ ജീവിത കാഴ്ചപ്പാടുകളിലെല്ലാം ഒട്ടേറെ സമാനതകളുണ്ട്.
3: വ്യത്യാസങ്ങളെക്കാളും
4: സമാനതകളുണ്ട്. അത് എല്ലാ മേഖലകളിലും ഉണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഭക്ഷണം. നമ്മൾ മലയാളി എന്ന നിലയ്ക്ക് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? ചോറും മീൻ കറിയും അല്ലേ?
3: അതെ.
4: ബംഗാളികൾക്കും അത് തന്നെയാണ്. ചോറും മീൻ കറിയും അല്ലെങ്കിൽ മീൻ വിഭവങ്ങളുമാണ് ബംഗാളികളുടെയും എല്ലാ ദിവസത്തെയും ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം.
3: പക്ഷേ അതിൻ്റെ ഒരു രുചി തമ്മിൽ,
4: സ്വാഭാവികമായിട്ടും രുചി തമ്മിൽ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കറിക്കൂട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എണ്ണയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് മാറിയാൽ, ബീഹാറിൽ പോയാൽ ചോറും മീൻ കറി അല്ല, ഉത്തർപ്രദേശിൽ പോയാൽ ചോറും മീൻ കറി അല്ല, അതുപോലെ അതിൻ്റെ ഇപ്പുറത്തുള്ള ജാർഖണ്ഡ് അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള അസാം, ഇവിടെയൊന്നും ചോറും മീൻ കറി അല്ലല്ലോ.
3: ഇതൊരു പക്ഷേ കോസ്റ്റൽ റീജിയൻസ് ആയതുകൊണ്ടായിരിക്കോ?
4: അല്ല, കോസ്റ്റൽ മറ്റ് സ്റ്റേറ്റുകളും ഉണ്ടല്ലോ, സംസ്ഥാനങ്ങളുണ്ടല്ലോ. ആളുകളുടെ ഒരു മനോഭാവത്തിൽ, ഒരു സോഷ്യലിസ്റ്റ് മെൻറ്റാലിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കേരളത്തിലും അതുപോലെ ബംഗാളിലുമുണ്ട്. മനുഷ്യർക്കിടയിലുള്ള ഒരു സാഹോദര്യബോധം അല്ലെങ്കിൽ സമത്വബോധം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ബംഗാളിലും വലിയ തോതിലുണ്ട്. വേറൊന്ന് ഒരു വലിയ ഒരു സാമ്യം പോലെ തോന്നിയിട്ടുള്ളത്, സിനിമയോടുള്ള അല്ലെങ്കിൽ കലാ സാംസ്കാരിക മേഖലകളിൽ ഉള്ള ഇടപെടലുകളും അതിനുള്ളൊരു ആഭിമുഖ്യമാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെ എടുത്താൽ, കലാമൂല്യമുള്ള സിനിമകൾ എടുത്താൽ നമുക്ക് ശ്രദ്ധയപ്പെടുന്നത് മലയാള സിനിമകളും ബംഗാളി സിനിമകളുമാണല്ലോ. അതുപോലെ തന്നെ മറ്റ് കലാ സാംസ്കാരിക മേഖലകളിലും ബംഗാളി

0: മലയാളികളെപ്പോലെ തന്നെ നമ്മളും വളരെയധികമായിട്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ മറ്റ് സ്റ്റേറ്റുകളോട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ നമ്മളീ പറയുന്ന ഒരു കാഴ്ചപ്പാട് സിനിമയോടോ അല്ലെങ്കിൽ കലാമേഖലകളോടുള്ള കാഴ്ചപ്പാട് ഒരു പക്ഷേ നമ്മൾ വെസ്റ്റേൺ സൈഡിലുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ രാജസ്ഥാൻ അല്ലെങ്കിൽ ഗുജറാത്ത്, അതിലൊന്നും ഈ പറയുന്ന ഒരു കലാ സാംസ്കാരിക അല്ലെങ്കിൽ സിനിമകൾ അല്ലേ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ ബംഗാളികളും മലയാളികളും തമ്മിൽ
1: സാമ്യമുണ്ട്,
0: വളരെയധികം സാമ്യമുണ്ട്.
1: നമ്മൾ ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ പണ്ടുകാലത്തെ പറയാറുള്ള ഒരു കാര്യമാണ് ഇന്റലക്ച്വലി വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് എന്നുള്ളത്. അത് കലയുടെ കാര്യത്തിലും സാഹിത്യത്തിന്റെ കാര്യത്തിലും സംസ്കാരത്തിന്റെ കാര്യത്തിലും ആത്മീയതയുടെ കാര്യത്തിലും എല്ലാറ്റിലും ഉണ്ട്. ഒരു 100 വർഷം പിറകോട്ടെടുക്കുകയാണെങ്കിൽ ടാഗോർ മുതൽ വിവേകാനന്ദൻ മുതലുള്ള ആളുകൾ, അതിനുശേഷം പിന്നെ സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ സത്യജിത് റേ പോലുള്ള എല്ലാ ആളുകളും ബംഗാളിൽ നിന്നുള്ളവരാണ്. ഇന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ബംഗാളിനെ ഈ മേഖലകളിലെല്ലാം ആ ഒരു ലെഗസി അവർ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്ന്?
0: അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഒരു ഇന്ന് വരെയുള്ള യാത്രയിൽ ഏകദേശം എല്ലാ മേഖലകളിലും ഒരു നേതൃത്വം നൽകാൻ ബംഗാളികൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും. അത് കലാ സാംസ്കാരിക മേഖലകളിലാണെങ്കിലും സിനിമയുടെ മേഖലകളിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആത്മീയ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലാണെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും അധികം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത അതിൽ നേതൃത്വം നൽകിയവർ ഒന്ന് ബംഗാളികളും പിന്നെ പഞ്ചാബികളുമാണ് അല്ലേ. പിന്നെയാണ് നമ്മളെല്ലാം വരുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഒരു സാമൂഹ്യമായിട്ടുള്ള പരിഷ്കരണവും അല്ലെങ്കിൽ അതുപോലുള്ള ഇതിലെല്ലാം അതിന് നേതൃത്വം നൽകിയത് ബംഗാളികളാണ്. രാജാറാം മോഹൻ റായ് പോലെ അല്ലെങ്കിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പോലെ വിധവ പുനർവിവാഹവും ബാലവിവാഹത്തിനെതിരെയുള്ള നിലപാടുകളും സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള തുടക്കം ഒക്കെ കുറിക്കുന്നത് അവിടെ നിന്നാണ്.
1: അതിൻ്റെ ആദ്യ ചിന്ത അവിടെ നിന്നാണ്,
0: ആദ്യ ചിന്ത അവിടെ നിന്നാണ്. അതുപോലെ ആത്മീയമായിട്ട് സ്പിരിച്വൽ മൂവ്മെന്റ് നോക്കിയാൽ ഇപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസൻ മുതൽ അല്ലെങ്കിൽ ശ്രീ അരബിന്ദ മുതൽ വിവേകാനന്ദ സ്വാമി മുതൽ ഒക്കെ ഉള്ളവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അത് വളരെ അല്ലേ വെളിപ്പെട്ടതാണ് ഇന്ത്യയുടെ തന്നെ ആ മേഖലയിൽ. അതുപോലെ ബംഗാളി സിനിമയായിരുന്നു ഒരു കാലത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബംഗാളി സാഹിത്യമായിരുന്നു ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ഒരു മെയിൻ സ്റ്റേ. ഇപ്പം ബംഗാളി സാഹിത്യ കൃതികളോടൊപ്പം അല്ലെങ്കിൽ ബംഗാളി സാഹിത്യ കൃതികളെപ്പോലെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് ഭാഷാ കൃതികൾ കുറവായിരിക്കും എന്ന് തോന്നുന്നു അല്ലേ. ഇപ്പം അസാമീസ് അല്ലെങ്കിൽ തെലുഗ് ഗുജറാത്തി ഒന്നും അതിൽ നാലിലൊന്നു പോലും നമ്മുടെ ഭാഷയിലേക്ക് വന്നിട്ടില്ല. വരാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ അതിനുള്ള ആ രീതിയിൽ അത്രയും കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇന്നത്തെ മാറി വരുന്ന ചുറ്റുപാടിൽ അത് എത്രത്തോളം ആ നിലയ്ക്ക് തുടരാനായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ നമുക്കും അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്.
1: നമ്മൾ മലയാളത്തെ സംസാര ഭാഷ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ 6 മലയാളിക്ക് 100 ഭാഷ എന്ന് പറയും. തിരുവനന്തപുരത്തുള്ള മലയാളമല്ല കാസർഗോഡുള്ള മലയാളം,
0: അവിടെയുള്ളതല്ല മലപ്പുറത്തുള്ളത്,
1: മലപ്പുറത്തുള്ളത് കണ്ണൂരുള്ളതല്ല കോട്ടയത്തുള്ളത്. അപ്പോൾ കേരളീയർ എന്നുള്ളതിനെ മലയാളം സംസാരിക്കുന്ന ജനത എന്ന് നമുക്ക് പറയാമെങ്കിലും ഒരുപാട് ഭാഷ വ്യത്യാസങ്ങൾ നമുക്കുണ്ട്. ഈ കാര്യം ബംഗാളി ഭാഷയിലും ഉണ്ടോ?
0: സ്വാഭാവികമായിട്ടും
1: പ്രാദേശിക ഇതിനനുസരിച്ച് മാറുന്നുണ്ട്.
0: സ്വാഭാവികമായിട്ട് അതിപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ഭാഷകളിലും ഉണ്ടാവും എന്ന് തോന്നുന്നു. ബംഗാളി ഭാഷയിൽ തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ ഇപ്പോൾ നമ്മുടെ ഒരു വെസ്റ്റേൺ പാർട്ടിലുള്ള ഇപ്പോൾ പുരുലിയ ബാക്കുഴ മിദ്നാപൂർ പോലുള്ള ഏരിയയിലുള്ളൊരു ബംഗാളി ഭാഷ, അത് കുറേ കൂടി ഹിന്ദിയുമായിട്ട് പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ ഗോത്ര ഭാഷകളുമായിട്ട് പ്രാമുഖ്യമുള്ളതാണ്. പക്ഷേ സൗത്ത് 24 പർഗാന നോർത്ത് 24 പർഗാന അല്ലെങ്കിൽ പൂർവ്വ മിദ്നാപൂർ നമുക്കറിയാം ഏരിയ മനസ്സിലാവുന്നില്ല, അത് കുറച്ചുകൂടി മറ്റൊരു സ്റ്റൈലാണ്. ഒരു പ്യുവർ ബംഗാളി എന്ന് പറയുന്നത് നദിയ ബർദ്ധമാൻ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ബംഗാളി ഭാഷയിലുള്ള രാമായണം എഴുതിയിട്ടുള്ള കീർത്തിവാസ്, ഇപ്പം നമ്മുടെ എഴുത്തച്ഛൻ എന്നൊക്കെ പറയുന്ന പോലെ കീർത്തിവാസ് ഈ നദിയ ജില്ലയിലാണ്. അപ്പം നദിയ ബംഗാളിയാണ് അതിൻ്റെ ഒരു ഒഥൻറ്റിക് അല്ലെങ്കിൽ മൂലകൃതി എന്ന് പറയുന്ന പോലെ മൂലഭാഷ എന്ന് പറയും. അതേപോലെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ അപ്പർ സൈഡിലുള്ള ബംഗ്ലാദേശിലുള്ള ബംഗാളി അതും സെയിം ബംഗാളി തന്നെ. പക്ഷേ അതിൽ ചെറിയൊരു
1: മാറ്റമുണ്ട്,
0: ഒരു പ്രാദേശികമായിട്ടുള്ള മാറ്റമുണ്ട്. മനസ്സിലാവും, എഴുതാൻ പറ്റും, വായിക്കാൻ പറ്റും. പക്ഷേ കേൾക്കുമ്പോൾ ശരി ബംഗാളി അറിയുന്നവർക്ക് അറിയും. അത് ഇപ്പം നമുക്ക് മലപ്പുറം ഭാഷ കേൾക്കുമ്പോൾ അറിയാലോ മലപ്പുറത്തുകാരുടെ ഭാഷ മലയാളമാണെങ്കിൽ കൂടി എന്ന് പറഞ്ഞ പോലെ ബംഗ്ലാദേശിലെ ബംഗാളി കേൾക്കുമ്പോൾ അത് തിരിയും.
1: താങ്കൾക്ക് ഈ ഒരു 20-ലേറെ വർഷം അവിടെ ജീവിച്ചതിൽ നിന്നും അവിടുത്തെ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം താങ്കളെ ഇന്നും സ്പർശിച്ചു നിൽക്കുന്ന എന്തായിരിക്കും?
0: വ്യക്തിപരമായിട്ട്

0: ബംഗാളികൾ പൊതുവിൽ അവർ ജീവിതം ആസ്വദിക്കുന്നവരാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്, നമ്മളെക്കാൾ കുറച്ചുകൂടി. ഞാൻ ഉദാഹരണം എക്സാമ്പിൾ പറയും, ഇപ്പോൾ ഒരു വർഷം മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോഴിക്കോടുള്ള ഒരു സാധാ കട, അവിടെ ഉച്ചയായാൽ 1 മണി 1:30 ആകുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് സാധനം വാങ്ങിക്കറിയെന്ന് വിചാരിക്കുക. അപ്പോൾ കടക്കാരന് സന്തോഷമാവും, അവർ വീണ്ടും അല്ലേ സാധനങ്ങൾ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കും, ആ കട ഒരിക്കലും അടയുന്നില്ല. പക്ഷേ ബംഗാളിൽ നിങ്ങൾ ചെന്നാൽ, ഇപ്പോൾ കൽക്കത്തയിലാണെങ്കിലും പ്രാന്തപ്രദേശങ്ങളിലാണെങ്കിലും ജില്ലകളിലാണെങ്കിലും ചെന്നാൽ അവർക്ക് കൃത്യമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് അവർ 1:30 ആകുമ്പോൾ അടയ്ക്കും. ഈവൻ 1 മണി 1:30 സമയത്ത് അവരെപ്പോഴാണോ ഭക്ഷണത്തിനായിട്ട് അടയ്ക്കാൻ ഉദ്ദേശിച്ചത്, ആ സമയത്ത് കടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിൽ കടയിൽ പുതുതായിട്ട് ആരും കയറി വരുന്നുണ്ടെങ്കിൽ, അവരോട് പറയും നമ്മളിത് അടയ്ക്കാൻ പോകുന്നതാ, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരും. അപ്പോൾ അടച്ചു കഴിഞ്ഞാൽ അവർ 4 മണിക്ക് തുറക്കുള്ളൂ എന്ന് പറഞ്ഞ് ചെറിയ കടക്കാരൻ മുതൽ അവർക്ക് അത് ഇതാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം 2 മണിക്കൂർ റെസ്റ്റ്, അത് അവർക്കുള്ളതാണ്. ഇപ്പം നമ്മളാണെങ്കിൽ എന്താ ഓ ആ സമയത്ത് 4 കച്ചവടക്കാർ വന്നാൽ കച്ചവടം പോകുമല്ലോ എന്ന് വിചാരിച്ച് അല്ലേ നമ്മൾ അതിനിടയിലും കാശിയിലോ മറ്റോ എവിടെ ഇരുന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട്, അങ്ങനെ ഒരിതില്ല. വേറൊന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്, ബംഗാളിൽ ഇപ്പം വലിപ്പ ചെറുപ്പം ഇല്ലാതെ അല്ലെങ്കിൽ അതിൽ വലിയ എന്ത് ചെയ്യുന്നു കാശികാരാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ എല്ലാവരും തന്നെ എല്ലാ കുടുംബവും എല്ലാ വർഷത്തിലും ഒരിക്കലെങ്കിലും പിക്നിക്കിന് പോവുകയും ടൂർ പോവുകയും ചെയ്യും. അവർക്ക് പിക്നിക് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു വിൻ്റർ ആയാൽ ഒക്ടോബർ നവംബർ പൂജ സീസൺ മുതൽ ഫെബ്രുവരി മാർച്ച് വരെയുള്ള സമയത്ത് പിക്നിക് ആഘോഷമാണ്. എല്ലാവരും കൂടിയിട്ട് കുടുംബമായിട്ട് വെളിയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുപോയിട്ട് കഴിക്കും. അതേപോലെ കഥകളെയും കവിതകളെയും സാഹിത്യത്തെയും ഒക്കെ വളരെയധികം സിനിമയും അത്രയധികം ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ എല്ലാ ബംഗാളികളും എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ട് കഴിവുള്ളവരോ അതിന് ശ്രമിക്കുന്നവരായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻസ് വായിക്കാൻ അല്ലെങ്കിൽ പാടാൻ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കലാപരമായിട്ട് കഴിവുണ്ടാകുമോ എന്നത് അവരെ സംബന്ധിച്ച് വളരെ അഭിമാനമാണ്. അതിനെപ്പോഴും അവർ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ കാശുണ്ടാക്കുന്ന കാര്യത്തിൽ എൻ്റർപ്രീനർഷിപ്പിൽ അവർ പുറകോട്ടാണ്. ജീവിതത്തിൽ അവർ ഉള്ളത് വച്ചിട്ട് സന്തോഷിക്കാനും ആഘോഷിക്കാനും എനിക്ക് തോന്നിയിട്ടില്ല ഇഷ്ടപ്പെടുന്നവരാണ്.
1: അപ്പോൾ ജീവിതം അവർ ആസ്വദിക്കുന്നു, എന്നാൽ അതേസമയം ഒരു സംരംഭം
0: വിജയിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അല്ലെങ്കിൽ ഉള്ള സംരംഭം വലുതാക്കാൻ അതിന് വലിയ രീതിയിൽ മെനക്കെടാത്തവരാണ്. എൻ്റർപ്രീനർഷിപ്പ് കുറവാണ്, പക്ഷേ ഉള്ളത് വച്ചിട്ട് ആഘോഷിച്ച് സന്തോഷിച്ച് പോകുന്നവരാണ് ബംഗാളികൾ. വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് പലപ്പോഴും കഴിയാത്തൊരു കാര്യമാണ്. ഞാൻ വേറൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ബംഗാളിലും കേരളത്തിലും ജില്ലാ കളക്ടറായിരുന്നല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു കളക്ടറാണ്, ഒരു സ്കൂളിൽ പോയി ഒരു എന്തോ ഒരു പരിപാടിക്ക് പോയെന്ന് വിചാരിക്കുക. പ്രോഗ്രാമിന് പോയിട്ട് അവിടെ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ പാട്ടുപാടാൻ അറിയുന്ന ആരെങ്കിലും എന്നിട്ടിന്ന് പാട്ടുപാടും എന്ന് നമ്മുടെ കേരളത്തിലൊരു സ്കൂളിൽ പോയിട്ട് നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ കളക്ടറാണ് നമ്മൾ സ്റ്റേജിൽ നിന്ന് ചോദിച്ചാൽ 100 കുട്ടികളുണ്ടെങ്കിൽ കൈ പൊക്കി എണീറ്റ് നിന്ന് പാട്ട് പാടാൻ മുന്നോട്ട് വരുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും.
1: അല്ല എനിക്ക് മടിയാണ്, എല്ലാവർക്കും
0: മടിയാണ്. പക്ഷേ ഇപ്പം ഇതേ സെയിം സാധനം നമ്മൾ ബംഗാളിലൊരു സ്കൂളിലാണ് പോയി പറയുന്നത്, 100 കുട്ടികളുണ്ട്, നമ്മൾ കളക്ടറാണ്, അവിടെ പോയിട്ട് പറയാണ് പാട്ട് പാടാൻ അറിയുന്ന ആരെങ്കിലും ഒരാൾ പാട്ട് പാടുമെന്ന് ചോദിച്ചാൽ കുറഞ്ഞത് 10 പേരെങ്കിലും കൈ പൊക്കും. അവർക്കതൊരു ആവേശമാണ്. അത് പിന്നെ നമ്മളെ ഒന്ന് ചോദിച്ചാൽ രണ്ടാമത് ചോദിക്കണ്ട. അതിനു മുന്നേ അവര് എന്താ
1: പറയുക,
0: തയ്യാറായിട്ട് പാടും, അവിടുന്ന് പാട്ട് പാടലും മറ്റു കാര്യങ്ങളായിട്ടും എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു ഒരു സന്തോഷവും ആവേശവുമാണ്. രവീന്ദ്രസംഗീതം അറിയാത്ത അവരുണ്ടാവില്ല. രവീന്ദ്രസംഗീതം എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ
1: എഴുതിയ
0: കൃതികളും അതിന്റെ സാഹിത്യവും അതറിയാന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു
1: അഭിമാനമാണ്,
0: വലിയൊരു അഭിമാനമാണ്.
1: അത് ഒരു പ്രത്യേക ഒരു ജോണറായിട്ട് തന്നെ മ്യൂസിക്കിലുണ്ട് രവീന്ദ്രസംഗീതം ബംഗാളില്.
0: അതുപോലെ തന്നെയാണ് ബൗൾ സംഗീതം. ബൗൾ സംഗീതം പറയുന്ന പോലെ ഫോക്കൽ സോങ് ആണ്. രവീന്ദ്ര സംഗീതം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളുടെയും ഒരു സംഗീതാവിഷ്കാരം എന്ന രീതിയിൽ പറയാം.
1: കേരളത്തെ താരതമ്യം ചെയ്യുമ്പോൾ ബംഗാളിന് ജിയോഗ്രഫിക്കലി കാര്യമായ ഒരു വ്യത്യാസമുള്ള ഒരു ഏരിയ നോർത്തേൺ സൈഡിലുണ്ട്, ഉത്തര ബംഗാളിൽ ഹിമാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ അത്തരം എത്നിക് ഗ്രൂപ്പുകളെയൊക്കെ താങ്കൾ സന്ദർശിക്കുകയും അവരുടെ ജീവിതം കൂടുതൽ മനസ്സിലാക്കുക, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ?
0: എനിക്ക് തോന്നുന്നു ബംഗാള് പശ്ചിമബംഗാളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത, ബംഗാള് ആണ് ഇന്ത്യയിലുള്ള സമുദ്രം മുതൽ ഹിമാലയം വരെ നീണ്ടു കിടക്കുന്ന ഏക
1: സംസ്ഥാനം
0: അല്ലേ. അതിന്റെ ദക്ഷിണ ഭാഗത്ത് അല്ലെങ്കിൽ സതേൺ എൻഡില് സമുദ്രമാണ് ബംഗാൾ ഉൾക്കടലാണ്. അതുപോലെ തന്നെ ബംഗാളിന്റെ നോർദേൺ എൻഡിലാണ് ഈ പറഞ്ഞ പോലെ ഹിമാലയം അല്ലേ. ഹിമാലയത്തിന് ടൈഗർ ഹിൽസും ഒക്കെ വരുന്നത് ബംഗാളിൻ്റെ തന്നെ പാട്ടാണ്, ഡാർജിലിംഗ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ. അത് വലിയൊരു പ്രത്യേകതയാണ്, അങ്ങനെ ഒരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തില്ല.
1: അപ്പൊ
0: ഈ നോർദേൺ പാർട്ടിൽ ഈ പറയുന്ന ഡാർജിലിംഗ്, ജൽപായ്ഗുഡി, സിലിഗുഡിയൊക്കെ പെടുന്ന ആ മേഖലയിൽ

0: സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ആദിവാസി സമൂഹങ്ങളിൽ എത്നിക് ഗ്രൂപ്പുകൾ അധികമായിട്ടുണ്ട്. അതിൽ തന്നെ ബുദ്ധിസ്റ്റ് വിശ്വാസികൾ തിബത്തും സിക്കിമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളും ഭൂട്ടാനും സിക്കിമും തിബത്തും ഒക്കെ ആയിട്ട് കണക്ഷനുള്ള പണ്ടുകാലം മുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന തിബത്തും കാര്യങ്ങളെല്ലാം സിക്കിമിൻ്റെ ഭാഗമായിരുന്നു. അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടാണ് വെസ്റ്റേൺ സൈഡ്. അവിടെയും ആദിവാസി സമൂഹങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഇന്ത്യയുടെ ഒരു വലിയ ആദിവാസി സമൂഹങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ സന്താലി ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുള്ള സമൂഹങ്ങളാണ് അവിടെ. പുരുലിയ, ബാക്കുറ, മിദ്നാപൂർ തുടങ്ങിയ ജില്ലകളിൽ
1: ഒറീസയുമായിട്ടൊക്കെ
0: ജാർഖണ്ഡുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്. ഇതേപോലെ തന്നെ ബംഗാളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഈസ്റ്റേൺ ബോർഡർ,
1: ബംഗ്ലാദേശ് ഭാഗം.
0: ഈസ്റ്റേൺ ബോർഡർ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, ജില്ലകൾ. അതിലാണിപ്പോൾ നോർത്ത് 24 പർഗാനാസ് അല്ലെങ്കിൽ നദിയ, മുർഷിദാബാദ്, മാൽദ, ദിനാജ്പൂർ എന്നൊക്കെ പറയുന്ന

0: ഇതിൻ്റെ ഈസ്റ്റേൺ എൻഡ്, ഈസ്റ്റേൺ ബോർഡർ,
1: ബംഗ്ലാദേശ് ഭാഗം,
0: ആ ഈസ്റ്റേൺ ബോർഡർ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, ജില്ലകൾ. അതിലാണിപ്പോൾ നോർത്ത് 24 പർഗാനാസ്, അല്ലെങ്കിൽ നദിയ, മുർഷിദാബാദ്, മാൽദ, ദിനാജ്പൂർ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിലുള്ള വേറൊരു ഒരു വേരിയേഷനും, ഭാഷാപരമായിട്ടുള്ള വേരിയേഷനും, അതുപോലെ തന്നെ ആളുകളുടെ ഇടയിലുള്ള ഒരു വേരിയേഷനും ഉണ്ട്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ സേവനമനുഷ്ഠിക്കാനുള്ള അവസരങ്ങൾ പല സമയങ്ങളിലുണ്ടായപ്പോൾ അവരൊക്കെയായിട്ട് ബന്ധപ്പെടാൻ, ഇപ്പോൾ ഞാൻ മിദ്നാപൂരിലുണ്ടായിട്ട്, മിദ്നാപൂരിൽ നിന്നാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്, അവിടെയായിരുന്നു എൻ്റെ ട്രെയിനിങ് തുടങ്ങുന്നത്. പിന്നീട് എൻ്റെ സബ് കളക്ടർ ആയിട്ട് വരുന്നത് നോർത്ത് 24 പർഗാനാസിലാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സുന്ദർബൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജില്ല. പിന്നെ കളക്ടറായി ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പോയതിനു ശേഷം ബംഗാളിൽ കളക്ടറാകുമ്പോൾ ആദ്യം കളക്ടറാകുന്ന നദിയ ജില്ലയിലാണ്. നദിയ ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. പിന്നീട് വരുന്നത് കൽക്കത്തയിലാണ്, കൽക്കത്ത ഉൾപ്പെടുന്ന ജില്ലയിൽ, സൗത്ത് 24 പർഗാനാസ് എന്ന് പറഞ്ഞു.
1: ഇതിൽ ഓരോ പദവിയിലിരിക്കുമ്പോഴും നമുക്ക് ചെയ്യാനുള്ള ദൗത്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഒരു ദിവസം എടുക്കുന്ന തീരുമാനം ഒരുപാട് ജനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് താങ്കൾക്ക് ഇന്നും അഭിമാനം തോന്നുന്ന ഒരു കാര്യം പറയാൻ പറ്റുമോ?
0: ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതിപ്പോൾ നമ്മുടെ പ്രത്യേക കഴിവുകൊണ്ടും എടുക്കുകൊണ്ടോ അല്ല, നമ്മളിരിക്കുന്ന ഒരു പൊസിഷൻ കൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ കപ്പാസിറ്റി കൊണ്ട്. എൻ്റെ ഇതുവരെയുള്ള ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ, ചാരിതാർത്ഥ്യമുണ്ടായ ഒരു പീരീഡായിരുന്നു കോഴിക്കോട് കളക്ടറായിരുന്ന സമയം. അതേപോലെ തന്നെ ബംഗാളിൽ ഞാൻ രണ്ട് ജില്ലയിൽ കളക്ടർമാരായിരുന്നിട്ട്. അപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ കളക്ടറുടെ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണത്തോടൊപ്പം തന്നെ അവിടെ നമ്മൾ നിയോഗിക്കപ്പെട്ട പ്രദേശത്തിലെ ജനങ്ങളുമായിട്ട് കുറച്ചുകൂടി ഒരു ഒരു ഇൻഫോർമലായിട്ട് കൂടി ഇടപഴകി കഴിയുന്ന രീതിയിലുള്ള പരിപാടികൾ, പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അത് പല കാര്യങ്ങളിലും, പല സ്ഥലത്തും, ബംഗാളിലും കേരളത്തിലും ഒക്കെ അത് സഹായകമായിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി സ്കീമുകൾ. അതിനെത്രയോ ഉദാഹരണങ്ങൾ. ഇപ്പോൾ കോഴിക്കോട് ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ മണല്, ഇന്നിപ്പോൾ മണൽ വാരൽ നിരോധിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു അറിയുന്നുണ്ടാവില്ല, പക്ഷെ അന്ന് ആ സമയത്തല്ല, 2010-11 കാലഘട്ടത്തിലെല്ലാം മണൽ വാരൽ വലിയൊരു ഒരു ഇഷ്യൂ ആയിരുന്നു, സാമൂഹികമായിട്ടുള്ള ഇഷ്യൂ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ, ഔദ്യോഗികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ചെറിയ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു, ഓൺലൈൻ മണൽ ബുക്കിങ്ങിനുള്ള ഒരു സംവിധാനം. ഇപ്പോൾ നമ്മൾ റെയിൽവേയിൽ പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ മണലിന് വേണ്ടി വീട്ടിലിരുന്ന്
1: ബുക്ക്
0: ചെയ്യാവുന്ന ഒരു സംവിധാനം, ഓൺലൈൻ നിർമ്മാൺ എന്ന് പറഞ്ഞിട്ട് അതിന് പേരിട്ടത്. അത് ഓൺലൈൻ ബുക്കിങ്ങിനുള്ള ഒരു സംവിധാനം. അത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ആളുകളുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് പലതരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക്, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടും. എത്രയും അധികം നമ്മൾ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു, ഏതെല്ലാം നിലയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നു, അതനുസരിച്ചിട്ട് നമുക്ക് ഫീഡ്ബാക്കുകൾ കിട്ടും. അങ്ങനെ ചെയ്തൊരു കാര്യം. അതുപോലെ നദിയയിൽ കളക്ടറായിരിക്കുമ്പോൾ സമയത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്വച്ഛ ഭാരത് മിഷൻ എന്നൊരു പദ്ധതി കൊണ്ടുവരുന്നത്,
1: ആവിഷ്കരിച്ചത്.
0: അതിൽ ഇന്ത്യയിൽ അന്ന് ഏകദേശം 700-ലധികം ജില്ലകളുണ്ട്, 2013-14 കാലഘട്ടത്തിൽ 700 ജില്ലകളിൽ ആദ്യമായി പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും ശൗചാലയം നിർമ്മിച്ച് കൊടുത്ത് അത് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തി അതിനുള്ള റെക്കഗ്നൈസ് ചെയ്തത് ബംഗാളിലെ നദിയ ജില്ലയാണ്. അത് പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെ അതിനുള്ള റെക്കഗ്നീഷനും, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് അവാർഡെല്ലാം കിട്ടി. അപ്പോൾ അത് ചെയ്തത് അത് ഞാൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കളക്ടറായി പോയതിന് ശേഷം ബംഗാളിൽ ചെന്നിട്ട് അവിടെ നദിയ ജില്ല കളക്ടറാവുന്നല്ലോ. അപ്പോൾ നദിയ ജില്ലയിൽ ചെല്ലുമ്പോൾ ചെന്ന് 2-3 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ ബംഗ്ലാദേശ് ബോർഡറിൽ പോകാനിടയായി. അവിടെ ചെന്ന് നോക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച, ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാഴ്ച, നമ്മുടെ ബോർഡറിൻ്റെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൈഡ്, നമ്മുടെ രാജ്യത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അവിടെ പല വീടുകളുമുണ്ട് കക്കൂസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ശൗചാലയം ഇല്ലാത്തത്. പക്ഷെ അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം മറ്റേ സൈഡിൽ വീടുകളിലെല്ലാത്തിലും
1: ഈ
0: ശൗചാലയമുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമല്ല, നമ്മൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. കാരണം അന്ന് ഇന്ത്യയിലെ, അല്ലെങ്കിൽ ബംഗാളിലെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഏകദേശം ഡബിളുണ്ട്. ഇന്നിപ്പോൾ അതിനേക്കാളും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം പൈസ ഇല്ലാത്തതല്ല കാരണം എന്ന് മനസ്സിലായി. ഇന്ത്യയിൽ, അല്ലെങ്കിൽ ബംഗാളിൽ പെർ ക്യാപിറ്റ ബംഗ്ലാദേശിലെ പെർ ക്യാപിറ്റയേക്കാൾ എത്രയോ കൂടുതലാണ്. പക്ഷെ എന്നിട്ട് നമ്മളിവിടെ കക്കൂസുകളില്ല, കക്കൂസുകൾ ഉപയോഗിക്കാതെ വെളിയിൽ പോകുന്നവരും അല്ലെങ്കിൽ അതിന്

0: നിർബന്ധിതരാവുന്ന
1: നിർബന്ധിതരാകുന്നവരും അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് പോകുന്നവരും ആയിട്ടുള്ള എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ ആ ഒരു ജില്ലയിൽ തന്നെ കാണാൻ പറ്റും. നമ്മളന്ന് കണക്ക് നോക്കുമ്പോൾ ഏകദേശം 40% വീടുകളിൽ കക്കൂസുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ ആലോചിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും നടത്തി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അത് നമ്മളുടെ ഒരു പ്രയോറിറ്റി ആയിരുന്നില്ല എന്തെല്ലോ കാര്യം കൊണ്ട്. പിന്നെ നമ്മളൊരു സ്കീം ആക്കി, വീടുക വീടാന്തരം കയറി ഇറങ്ങി തുടങ്ങി. ഞാൻ നമ്മുടെ ജില്ലയിലുള്ള മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിനെ സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മൊബിലൈസേഷൻ, സോഷ്യൽ മൊബിലൈസേഷൻ പദ്ധതി ആവിഷ്കരിച്ചു. അപ്പം ഞാൻ തന്നെ കണ്ട കാര്യങ്ങൾ നമുക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുക. എന്നുണ്ടെങ്കിൽ വീട്, നല്ല വീട്, പക്കാ വീട്, വീട്ടിൽ മോട്ടോർ ബൈക്ക് ഉണ്ട്, വീടിൻ്റെ അടുക്കളയിൽ കയറുമ്പോൾ അവിടെ ഫ്രിഡ്ജുണ്ട്, പക്ഷേ വീട്ടിൽ കക്കൂസില്ല, ഇങ്ങനെയുള്ള വീടുകൾ.
0: ആളുകളുടെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നം,
1: അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. സാമൂഹികമായിട്ട് തന്നെ അത് നമ്മളുടെ ഒരു ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിന് ഇത്രത്തോളം ഗൗരവമായിട്ട് കാണാം എന്നത് നമ്മൾ എന്തുകൊണ്ടോ തിരിച്ചറിയാതെ പോയിട്ടുണ്ടായിരുന്നു.
0: ആ പ്രയോറിറ്റിയിൽ നിന്ന് അത് മാറിപ്പോയി.
1: അപ്പൊ അതെനിക്കിപ്പോ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ്. അങ്ങനെ ഇത് ഉൾപ്പെടുത്തി ആളുകളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ചെയ്ത് ഏകദേശം 2 വർഷം കൊണ്ട്, 2 വർഷത്തിനുള്ളിൽ ആ ജില്ലയിലെ കക്കൂസില്ലാത്ത എല്ലാ വീടുകളിലും, വീടുകളിൽ മാത്രമല്ല സ്കൂള് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും ഇത് നിർമ്മിച്ചു കൊടുക്കാനും അതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള വില്ലേജ് തലത്തിലും അല്ലെങ്കിൽ അതിന് താഴെത്തട്ടിലൊക്കെ സംവിധാനം ഉണ്ടാക്കാനും അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാനും അത് മറ്റ് ഉള്ളവരെ കൊണ്ട് പരിശോധിപ്പിച്ച് അത് ചെയ്യുന്നെന്ന് ബോധ്യപ്പെടുത്തി അത് വലിയൊരു മോഡലായിട്ട് മാറി ഇന്ത്യയിൽ തന്നെ. ആ ഒരു മോഡലിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഈ പറഞ്ഞ സ്വച്ഛ് ഭാരത് മിഷനിൽ ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ അതിന്
0: പുരസ്കാരം,
1: ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊജക്റ്റായിട്ടെടുത്ത് പുരസ്കാരം തന്നത്. അപ്പോൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട് അത് എനിക്ക് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനന്നുണ്ടായിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്.
0: അഭിമാനബോധം ഇന്നും
1: തോന്നുന്നുണ്ട്. കോഴിക്കോട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നൊരു കാര്യം, അത് ചെയ്യാൻ പറ്റിയെന്ന് അഭിമാനം തോന്നുന്നൊരു കാര്യം, മാറാടിയിൽ നടത്തിയൊരു പുനരധിവാസമാണ്. ഞാൻ കളക്ടറായി ഇവിടെ ചാർജ് കിട്ടുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ് മാറാട് അന്ന് കലാപം ഉണ്ടായത്. ഞാൻ വന്ന് ഈ പറഞ്ഞ പോലെ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അന്ന് പോലീസ് കമ്മീഷണറായിരുന്ന ജോൺ കുരുവിളിയെയും കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും മാറാട് സന്ദർശിക്കാൻ പോയി. സന്ദർശിക്കാൻ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, എത്രയോ വർഷങ്ങൾ ശേഷമാണ് കലാപം നടന്നതിന്, ഈ മാറാട് പ്രദേശം അപ്പോഴും പോലീസിൻ്റെ ബന്ദോബസ്തിലാണ്. ഒന്നിലധികം പോലീസ് ബാരിക്കേഡുകളും ചെക്ക് പോസ്റ്റുകളും കടന്നിട്ട് നമുക്ക് മാറാടി നടന്ന പ്രദേശത്ത്, തീരപ്രദേശത്ത് എത്തിച്ചേരാൻ കഴിയും. അവിടെ ആ സമയത്തും എത്രയോ വീടുകൾ, 100-ലധികം വീടുകൾ ഒഴിവായി അവിടുന്ന് ആളുകൾ അപ്പം തിരിച്ചു വന്നിട്ടില്ല, എവിടേക്കോ താമസിക്കുകയാണ്. അവിടുന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പോഴും അതൊരു ശ്മശാന ഭൂമി പോലെ അല്ലെങ്കിൽ വെറുക്കപ്പെട്ട ഭൂമി പോലെ ആയിട്ട് കിടക്കുകയാണ്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അവിടെ ഇത് ഇതിനൊരു മാറ്റം വരുത്തണമെന്ന്. അതും ഈ പറഞ്ഞ പോലെ നമ്മളൊരു സ്നേഹസ്പർശം പദ്ധതി അവിടെ ആവിഷ്കരിച്ച് അതിന് സ്പർശം എന്നാണ് പേരിട്ടത്. സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് പ്രോഗ്രാം ഫോർ ദി മാറാട് യുനോ അഫക്റ്റഡ് പീപ്പിൾ എന്നതിൻ്റെ ഒരു അക്രോണിമായിട്ട് സ്പർശം എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് അത് ശരിക്കും ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ. ഞാൻ മനസ്സിലാക്കിയത് സ്ത്രീകളെ ഒന്നിപ്പിക്കുന്നതിലൂടെ നമുക്ക് സമൂഹത്തെ ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ ചെയ്തത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയ എല്ലാ കുടുംബത്തിൽ നിന്നും താല്പര്യമുള്ള സ്ത്രീകളെ മുന്നോട്ട് കൊണ്ട്, ഇതിപ്പോൾ ഞാൻ പറയുന്ന പോലെ എളുപ്പത്തിൽ നടന്ന കാര്യമല്ല, ആദ്യം ചെല്ലുമ്പോൾ ഇവർ സംസാരിക്കാൻ തന്നെ നമ്മളോട്
0: തയ്യാറല്ല,
1: ആളുകൾ വരുന്നുണ്ടായില്ല, ഒന്നിച്ചിരിക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല. അപ്പം അതെല്ലാം ആ കടമ്പകളൊക്കെ പടിപടിയായി കടന്ന് അവരുടെ വിശ്വാസം പതുക്കെ പതുക്കെ ആർജിച്ചെടുത്തതിന് ശേഷം ഉണ്ടായ കാര്യമാണ്. അതിനുശേഷം ഈ സ്ത്രീകളെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുവന്ന് അവർ 5 പേര് വീതമുള്ള ഗ്രൂപ്പുകളാക്കി. എന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മളിപ്പോൾ അവിടെ തൊഴിൽ സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നിലനിൽക്കില്ല, കാരണം അതിന് മാർക്കറ്റിങ്, വിപണനം വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത് തൊഴിൽ സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കാതെ ഇപ്പം നിലവിലുള്ള വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ അവരുമായി ടൈപ്പ് ചെയ്ത് അവരുടെ ഒരു ഔട്ട്സോഴ്സിങ് സെൻറ്റർ പോലെ അവിടെ 5 യൂണിറ്റുകൾ തുടങ്ങി. ഈ യൂണിറ്റുകളിൽ ഈ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്തു. ഫോർ എക്സാമ്പിൾ നമ്മുടെ VKC ചപ്പലുകൾ, അപ്പോൾ അവർ ഈ VKC ഗ്രൂപ്പുമായി ചേർന്ന് അവരിൽ നിന്ന് അവരുടെ ഒരു ഔട്ട്സോഴ്സിങ് യൂണിറ്റ് പോലെ അവരിതിനു വേണ്ട ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കൾ തരുന്നു, അതിനുള്ള ഷീറ്റും മറ്റു വാറിൻ്റെ കാര്യങ്ങളും. ഈ സ്ത്രീകൾ അത് കട്ട് ചെയ്ത് ചെരുപ്പാക്കി കൊടുക്കുന്നു, അതിനുള്ള മെഷീനറി മറ്റു കാര്യങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം കമ്പനി തന്നെ തിരിച്ചു വാങ്ങുന്നു, ഇവരുണ്ടാക്കിയതിനുള്ള പൈസ ഇവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവർക്ക് മാർക്കറ്റിങ്ങും അതിൻ്റെ ഒരു തലവേദന അല്ലെങ്കിൽ നിലനിൽ

0: കേരള തലവേനല്ല. 2009 ഇത് യാഥാർത്ഥ്യമായത്. 2009 ജോയിൻ ചെയ്ത ആ വർഷം, 2009 എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 16 വർഷം കഴിഞ്ഞല്ലോ. ഇന്നും ഈ സ്ഥാപനം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്, ഈ സ്ത്രീകൾ അവിടെ ജോലി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം അവിടുത്തെ ഒരു യൂണിറ്റിൻ്റെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഒരു ഹെഡ് സവിത, ചപ്പൽ യൂണിറ്റിൽ, അവർ വിളിച്ചിരുന്നു. വെറുതെ വിളിച്ചതാണ്, വിളിച്ചു സാറേ ഇങ്ങനെയാണ് സന്തോഷമാണ് പോകുന്നു, നന്നായി പോകുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതെനിക്ക് എപ്പോഴും ഇപ്പോഴും സന്തോഷം തോന്നുന്ന, അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അതുപോലൊരു കലാപം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു, അതുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു കളങ്കം മാറ്റിയെടുക്കാനാൽ, മായ്ച്ചു കളയാൻ അത് നമ്മുടെ തന്നെ ബാധ്യതയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതോടുകൂടി മാറിണ്ടായിരുന്ന പോലീസ് ബന്ദോബസ്തുകൾ ഒഴിവാക്കി, അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സർക്കാർ ചിലവുകൾ. ഇപ്പം അവിടെ ഒരു പോലീസ് ബന്ദോബസ്ത് 365 ദിവസവും 24 മണിക്കൂറും പോലീസ് ബന്ദോബസ്ത് വേണമെങ്കിൽ അതിനുവേണ്ട ചിലവുകളും അതിനുവേണ്ട മറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ വലിയ ഭീകരമാണ് അല്ലേ. എന്ന് മാത്രമല്ല, അവിടെയുള്ള ഇതിനകത്തുണ്ടായിരുന്ന ഒഴിഞ്ഞു പോകാത്ത കുടുംബങ്ങൾ, അവരുടെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു. ദുസ്സഹം എന്നത് ഇൻ സെൻസ്, അവിടുത്തെ ആർക്കെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ ചെറുക്കം കിട്ടാത്ത അല്ലെങ്കിൽ പെണ്ണ് കിട്ടാത്ത അവസ്ഥയുണ്ട്. കാരണം ഈ മാറാട് ഈ ഏരിയയിൽ ഇതിനകത്താന്ന് പറയുമ്പോൾ അങ്ങോട്ട് ആരും കല്യാണം കഴിച്ച് കുട്ടികളെ അയക്കില്ല, പ്രശ്നം കാരണം. അല്ലെങ്കിൽ അവിടെയുള്ള പെൺകുട്ടികൾക്ക് കല്യാണം ആയി വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ഒരു ഉദാഹരണം പറയാം, അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് ഇങ്ങനെ ഉണ്ടായ വലിയൊരു കളങ്കം അത് നമുക്ക് അല്ലേ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റി. ഈ കലാപത്തിൽ അറിഞ്ഞും അറിയാതെയുമായി അകന്നുപോയ കുടുംബങ്ങളെ, സ്ത്രീകളെ ഒന്നിച്ച് കൊണ്ടുവരാൻ പറ്റി. അവരിന്നും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നു, പണിയെടുക്കുന്നു. അത് സാധ്യമാക്കാൻ കഴിഞ്ഞത് വലിയ ഒരഭിമാനമായിട്ട്, സന്തോഷമായിട്ട്, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമായിട്ട് ഞാനിന്നും മനസ്സിൽ കാണുന്നു.
1: അതൊരു പക്ഷേ സമൂഹം മാത്രമല്ല, ഇനി വരുന്ന തലമുറകളും അത് നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമായിട്ടും.
2: പശ്ചിമ ബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ PB സലിം IASമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് റിയൽ FM പോഡ്കാസ്റ്റിൽ കേട്ടത്. അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. റിയൽ FM പോഡ്കാസ്റ്റ്.
3: Real voices, real stories.
4: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
5: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ ഗതാഗതം സുഗമമാക്കേണ്ടത് ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. അക്കാദമിക യോഗ്യതകൾക്കൊപ്പം തൊഴിൽ നൈപുണ്യവും അനിവാര്യമെന്ന് മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി. കേരളത്തെ AI ഹബ്ബാക്കാൻ

ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന സ്കിൽ കേരള പദ്ധതി മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി ഡിസ്ചാർജ് ചെയ്തു. സമ്പർക്ക പട്ടികയിലെ 2 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. CMR എക്സോലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ശേഷം എക്സോലോജിക് മേധാവി ടി വീണ കൊച്ചി എൻഫോഴ്സ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്നും മടങ്ങി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ അസം സ്വദേശിയെ മയക്കുമരുന്നുമായി പിടികൂടി. ലഹാരിഘട്ട് സ്വദേശി ഉമർ ഫാറൂഖ് ആണ് കൊച്ചി സിറ്റി പോലീസിന്റെ പിടിയിലായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. FM പ്രധാന വാർത്തകൾ സമാപിച്ചു.

എല്ലാ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുള്ള വാട്സപ്പിലൂടെ വാട്സപ്പ് നമ്പർ 9400224440. കാതോട് കാതോരം എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കേൾക്കാം. യേശുദാസും ലതികയും പാടിയത്. ഒ എൻ വിയുടെ വരികൾ, ഭരതൻ്റെ ഈണം.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടെ ഉദ്യമിയോ കോ മുദ്ര യോജന സെ ലോൺ മില, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹൈ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: മായപ്പൊന്മാൻ എന്ന ചിത്രത്തിൽ ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു വെള്ളന്നൂരിൽ നിന്നും സ്നേഹ. എസ് രമേശൻ നായരുടെ വരികൾ, മോഹൻ സിത്താറയുടെ ഈണം.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യമ സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: പാലക്കാട് പുള്ളോട് നിന്ന്

0: പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം, വെട്ടം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന നരിക്കുനിയിൽ നിന്നും ഹസ്മുഖ്, ആകാശ് എന്നിവർ.

ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: രഞ്ജിനി ലിനി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനമാണ് കാരുണ്യം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം ആവശ്യപ്പെട്ടത് പിലാശ്ശേരിയിൽ നിന്നും ശ്രീജ ജയദേവൻ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ശ്രീവിദ്യ പെരിങ്ങാടി മാഹി മാഹിയിൽ നിന്നും ആവശ്യപ്പെട്ടത് അനുഭവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ബിച്ചു തിരുമേലയുടെ വരികൾ എ ടി ഉമ്മറിന്റെ ഈണം.

രഞ്ജിനിലിനി മേത്തോട്ട് താഴത്തു നിന്നും സബിത, രാധ, വൈഗ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് ദോസ്ത് എന്ന ചിത്രത്തിൽ നിന്നും. പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, ബിജു നാരായണൻ. എസ് രമേശൻ നായരുടെ വരികൾ വിദ്യാസാഗറിന്റെ ഈണം.

ഷീബ അനിൽകുമാർ പുത്തൂർമഠം കേൾക്കാൻ കാത്തിരിക്കുന്നു. കളിയാട്ടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി. രചനാ സംഗീതം കൈതപ്രം.

ചിത്രം ഞാൻ ഏകനാണ്. യേശുദാസും ചിത്രയും പാടിയ ഗാനം. സത്യനന്ദിക്കാടിൻ്റെ വരികൾ എം ജി രാധാകൃഷ്ണൻ്റെ ഈണം. മീനു ബാബു കൊമ്മേരി ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

0: അഖിലം സുഖലാളനം
1: തിന്തിമിങ്കിലെ പൂമുഖത്തൊരു കാവടിയാട്ടം
0: സുന്ദരം സുരഭിലം സുഖലാളനം എന്റെ നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം പ്രണയവസന്തം
1: തളിരണിയുമ്പോൾ
0: പ്രിയസഖി എന്തേ മൗനം

ഇതുമായി വരവേൽക്കുമോ? ഒരു കുളം കുളിരുമായി വരവേൽക്കുമോ? എന്റെ കിളി കൂട്ടിന് തിരിയിടമേകുമോ? പ്രണയ വസന്തം.

ചിത്രം പേരിടാത്ത കഥ. യേശുദാസിൻ്റെ സ്വരം. സന്ധ്യ വടകരയിൽ നിന്നും കേൾക്കാൻ കാത്തിരിക്കുന്നു ഈ ഗാനം.

0: दीवाना।
1: एक दीवाना शहर में,
0: एक दीवाना नहीं, एक दीवानी भी।